നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: രാമായണ പാരായണം അവതരണം വവ്വക്കാവ് രാജശേഖരൻ.
1: അധ്യാത്മരാമായണം ഇന്ന് 23-ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ അധ്യാത്മരാമായണത്തിലെ ഏതാനും വരികൾ അല്ലെങ്കിൽ ഏതാനും ഭാഗങ്ങളാണ് നമ്മളിവിടെ പാരായണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ന് ആരണ്യകാണ്ഡത്തിലെ ചില ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അത് കേൾക്കുവാൻ വേണ്ടി എല്ലാ പ്രേക്ഷകരെയും എന്റെ റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പാരായണം

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നാം അനുഭവിക്കുന്നതും നാം ആസ്വദിക്കുന്നതുമായ പലതിനും ആ അനുഭവിക്കുന്ന വേദനയ്ക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന സന്തോഷത്തിനും ആസ്വദിക്കുന്ന സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഒക്കെ അപ്പുറത്ത് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ആ സന്തോഷത്തിന്റെ കൂമ്പാരങ്ങളെ ഇങ്ങനെ ചികഞ്ഞു നോക്കേണ്ടി വരും. മറ്റു ചിലപ്പോൾ ആ സന്തോഷത്തിന്റെ ഉത്തരത്തിനായി അല്ലെങ്കിൽ ആ വേദനയുടെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ കാരണങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ചില ഉത്തരങ്ങൾ കിട്ടുന്നത്. ജീവിതത്തിൽ മാതൃത്വം കൊതിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷകരമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ മാതൃത്വം. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയ ആ വേദന, പക്ഷേ ആ വേദന ഒരുപക്ഷെ 9 മാസത്തേക്കേ ഉണ്ടാവും. എന്നാൽ ആ അമ്മയുടെ ഓർമ്മകളിൽ എന്ന് ആ മകനുണ്ടായി എന്നുള്ള ചിന്ത മരിക്കുന്നുവോ അന്നുവരെ ആ വേദനയുടെ സന്തോഷം നിലനിൽക്കും എന്നാണ് അർത്ഥം. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വളരാനേ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം എല്ലാ ഗെയിനിനും ഒരു പെയിനുണ്ട്, എല്ലാ നേട്ടങ്ങൾക്കും ഒരു വേദനയുണ്ട്, എല്ലാ ലാഭങ്ങൾക്കും ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിയിട്ടില്ലേ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇന്ന് വലിയ കോടീശ്വരന്മാരായി കാണുന്നവർ, ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ പാരമ്പര്യ സ്വത്തായി ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അത് കിട്ടുമ്പോഴും അതിനു മുമ്പൊരു തലമുറ അധ്വാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അധ്വാനിക്കാതെയാണത് ലഭിക്കുന്നതെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ കൺമുമ്പിൽ പപ്പടം നനഞ്ഞു ചേരുന്നത് പോലെ അത് ഇല്ലാതാകുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് വേദനയും വളരാനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് കണ്ട് അതും ആസ്വദിക്കേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

പരിപാടിയുടെ ലക്ഷ്യം. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി 2022 ആരംഭിച്ച പ്രചാരണം പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റങ്ങളിലൊന്നായി വളർന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക വേളയിൽ ഈ വർഷത്തെ പ്രചാരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് ഇന്നലെയാണ് ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തെത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് ഇന്ന് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ

0: 150-ാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ഫോണിൽ സംസാരിച്ചു. ഇന്ത്യ യു എസ് സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം പ്രധാന മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഉന്നതതല കൂടിക്കാഴ്ചകളിലെ പുരോഗതി വിലയിരുത്തി ഇരുവരും വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജസുരക്ഷ, നിർണായക ധാതുക്കൾ എന്നീ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. വികസിത ഭാരതം എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ യുവാക്കളെ ആഹ്വാനം ചെയ്തു. ഗുജറാത്തിലെ മഹാരാജ കൃഷ്ണകുമാർ സിൻജി ഭാവ്നഗർ സർവകലാശാലയിൽ ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച മൈ ഭാരത് യുവസംവാദ് പരിപാടിയിൽ യുവാക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വികസനത്തിന് യുവാക്കളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും 35 വയസ്സോ താഴെയോ പ്രായക്കാരാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി, ശരിയായ ദിശാബോധവും ദൃഢനിശ്ചയവും രാജ്യത്തിന്റെ വികസനത്തിന് പുതിയ ഊർജ്ജം പകരുമെന്നും അഭിപ്രായപ്പെട്ടു. യു പി ഐ സേവനം സൌജന്യമായി തുടരുമെന്നും വ്യക്തികൾ തമ്മിലെ പണമിടപാടുകൾക്ക് ഒരുവിധ ഫീസും ഈടാക്കില്ലെന്നും കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. യു പി ഐ വഴി പണമിടപാടുകൾക്ക് ഉപഭോക്താക്കൾക്ക് അധിക ചെലവൊന്നും ഉണ്ടാകില്ലെന്നും ഭൂരിഭാഗം ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് പോലെ നിരക്കുകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ നിശ്ചിത പരിധിക്ക് മുകളിലും വളരെ കുറഞ്ഞ നിരക്കിലും ചുരുക്കം ചില വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. യു പി ഐയുടെ ദീർഘകാല നിലനിൽപ്പ്, സാങ്കേതിക പുരോഗതി, ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാൻ ശേഷി എന്നിവ ഉറപ്പാക്കുന്നതിനാണ് പേയ്മെന്റ് ആന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ടിൽ ഭേദഗതി വരുത്തുന്നതെന്നും മന്ത്രാലയം വിശദമാക്കി. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: വിപണി ഇടപെടലും വിലക്കയറ്റം തടയലും ഗവൺമെന്റിന്റെ മുൻഗണനയിൽ പെടുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 13-ന് സബ്സിഡി ഉൽപ്പന്നങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും ഫെയറിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. വിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം തടയുന്നതിന് സപ്ലൈകോയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി വിളവെടുപ്പ് കാലത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കുന്നതിന് സംവിധാനം ഒരുക്കും. 13-ന് സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ 5 എണ്ണമെങ്കിലും ഇങ്ങനെ സംഭരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയായിരിക്കും മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മന്ത്രി അനൂപ് ജേക്കബ് അധ്യക്ഷനായിരുന്നു. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകളും നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക ഫെയറുകളുമുണ്ട്. വരും വർഷങ്ങളിൽ മെഗാ ട്രേഡ് ഫെയറുകൾ മറ്റ് ജില്ലകളിൽ കൂടി വ്യാപിപ്പിക്കുന്നതിന് പദ്ധതികളും ആലോചിക്കുന്നുണ്ടെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് AAY കാർഡുടമകൾക്ക് നൽകുന്ന സൌജന്യ കിറ്റിന്റെ വിതരണം മന്ത്രി റോജി എം ജോൺ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു.
0: KCB യെ കൂടുതൽ ജനസൌഹൃദമാക്കാൻ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്നും ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ഇരിട്ടിയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോളാർ സംവിധാനത്തിലൂടെ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാനുതകുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം ശക്തിപ്പെടുത്താൻ ശ്രമത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും സർവതോന്മുഖവുമായ വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ഇടുക്കി ജില്ലയിലെ അധ്യാപകരെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഡീൻ കുര്യാക്കോസ് MP യുടെ റൈസ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗുണ്ടാ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കി അറസ്റ്റിലായി. പുലർച്ചെ കണ്ണൂർ നഗരത്തിനടുത്ത അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലെ പ്രത്യേക സ്ക്വാഡ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഒളിവിലിരുന്ന് സമൂഹമാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും അർജുൻ നായങ്കി വെല്ലുവിളിച്ചിരുന്നു. അർജുൻ നായങ്കിയുമായി CPIM ഒരുവിധ ബന്ധവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണിത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷക്കെടുതിയെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ 2 ക്യാമ്പുകളിലായി 43 പേരാണ് ഇപ്പോൾ കഴിയുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 12 ഉരുൾപൊട്ടൽ സംഭവിച്ച കനത്ത നാശനഷ്ടങ്ങളുണ്ടായ കണ്ണൂർ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്ങോം വില്ലേജിൽ ഡ്രോൺ സർവേ തുടങ്ങി. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി തുടങ്ങി ചെങ്കുത്തായ പ്രദേശങ്ങളുടെ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്ര പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാനാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. തൃശൂർ ജില്ലയിൽ അതിശക്ത മഴയ്ക്ക് ചെറിയ ആശ്വാസമായി. രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജില്ലയിൽ വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 5 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിലവിൽ 41 കുടുംബങ്ങളിലെ 108 പേർ കഴിയുന്നു. നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ രാവിലെ തുടരും. ഫിഷറീസ് വകുപ്പിന്റെ യാനങ്ങളിലാണ് തിരച്ചിൽ നടത്തുക. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും. കണ്ണൂർ ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൌകര്യമില്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർ കെ പി പോളിനെ സസ്പെൻഡ് ചെയ്തു. മന്ത്രി എ പി അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ കണ്ണൂർ ജില്ലയിൽ കരുതൽ കണ്ണൂർ പദ്ധതി ആരംഭിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ദുരന്തമുഖങ്ങളിലെ എല്ലാ സേവന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഭക്ഷണ വിതരണം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇടപെടൽ, ആരോഗ്യരംഗത്തെ സേവനം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡ് ഗതാഗതം ക്രമീകരിക്കാനുള്ള സഹായം തുടങ്ങി വിവിധ മേഖലകളിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ സംഘടനകളായും ചെറു ഗ്രൂപ്പുകളായും വ്യക്തികളായും നൽകുന്ന സന്നദ്ധ പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കരുതൽ കണ്ണൂരിന്റെ ഭാഗമായി യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരി വ്യവസായ സംഘടനകൾ, ബസ് ഓപ്പറേറ്റേഴ്സ് കൂട്ടായ്മ തുടങ്ങി എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ വൈകിട്ട് കണ്ണൂർ കലക്ട്രേറ്റിൽ ആലോചനാ യോഗം ചേരും. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിലാണ് യോഗം.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനിനെ നേരിടും. രാവിലെ 7:30 മത്സരം. ഇന്നലെ സെമിഫൈനലിൽ രക്ഷിത രാംരാജിനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത ഫൈനലിലെത്തിയത്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് വിഷയത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കില്ലെന്ന് പ്രാഥമിക ധാരണയായതായി പി കെ ഫിറോസ് എംഎൽഎ അറിയിച്ചു. കമ്പനി പ്രതിനിധികളുമായി ഇന്നലെ നടന്ന ചർച്ചയിൽ എംഎൽഎമാരായ എം എ റസാഖ്, സി കെ കാസിം എന്നിവരും പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ മൈക്കിൾ ബൂലോസും സംഘവും ഇന്നലെ ആലപ്പുഴ സന്ദർശിച്ചു. അമേരിക്കൻ അംബാസഡറും ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 സംഘം ആലപ്പുഴയിലെത്തിയത്. ട്രംപിന്റെ മകളുടെ ഭർത്താവാണ് മൈക്കിൾ ബൂലോസ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനീസ് താരത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ദ്വീപിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഒരു റിപ്പോർട്ട്.
1: 2022 ആസാദിക്ക അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഹർ ഘർ തിരംഗ പരിപാടി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുജന പങ്കാളിത്ത പ്രസ്ഥാനങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. ഈ വർഷം ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. ദേശീയ പതാകയുടെയും ദേശീയ ഗീതത്തിന്റെയും സന്ദേശങ്ങൾ ദേശസ്നേഹത്തിന്റെ സവിശേഷമായ ആഘോഷത്തിൽ സംയോജിക്കുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെയാണ് ഹർ ഘർ തിരംഗ പ്രചാരണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് ഇന്ന് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതി രൂപപ്പെടുത്തുന്നതിൽ ഗവേഷണം, സാങ്കേതിക വിദ്യകൾ എന്നിവ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐഐടി ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പുതിയ മേഖലകൾ വികസിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടറുകൾ, ബഹിരാകാശം തുടങ്ങി എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം നേടുന്നതിനായി ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: സെമി കണ്ടക്ടർ സെക്ടർ കാ ഉദാഹരണ ഭീ ഹമാരേ സാമനേ ഹൈ. ജബ് ഹംനേ ഈ ദിശാ മേ കദം ബഢായാ തോ കുഛ് ലോഗോ നേ സവാൽ ഉഠായ, കഹാ ഗയാ ഭാരത് യേ നഹീ കർ പായേഗാ. ലേക്കിൻ പഹലി സെമി കണ്ടക്ടർ യൂണിറ്റ്സ് മേ പ്രൊഡക്ഷൻ ശുരു ഹോ ചുകാ ഹൈ ഓർ മേ സാബ് മാൻതാ ഹൂ ചീപ് സേ ലേക്കർ കേ ഷിപ് തക് സബ് കുഛ് യഹീ പർ ആപീ കേ ഹാഥോ സേ ബനേഗാ.
0: വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഐവറി കോസ്റ്റ് പ്രസിഡന്റ് അലാസ ഒതാരയുമായി അബിജാനിൽ കൂടിക്കാഴ്ച നടത്തി. വളർന്നുവരുന്ന ഇന്ത്യ ഐവറി കോസ്റ്റ് പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്ത അദ്ദേഹം ആഫ്രിക്കയുമായുള്ള ബന്ധം കൂടുതൽ ശക്തവും ആഴത്തിലുള്ളതുമാക്കുക എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് പണരഹിത പേയ്മെന്റുകൾ, ഡാർവിൻ ഡൈനാമിക്സ്, കൌൺസിൽ ഫോർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ മേഖലകളിലെ വ്യവസായ പ്രമുഖരുമായി വിവിധ കരാറുകളിൽ ധാരണയായത്. സ്റ്റാർട്ടപ്പുകളുടെ സാങ്കേതിക അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, സ്റ്റാർട്ടപ്പുകൾക്കുള്ള നിക്ഷേപം, ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയവ ധാരണാപത്രം ലക്ഷ്യമിടുന്നു. രാജ്യത്ത് ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി മേഖലയിൽ 12 ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. പ്രദേശത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
4: ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡ്രോൺ സർവേ ആരംഭിച്ചത്. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി ഉൾക്കൊള്ളുന്ന ചെങ്കുത്തായ പ്രദേശങ്ങളുടെ കൂടുതൽ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്രമായ പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. സർവേ പൂർത്തിയാവുന്നതോടെ ഉരുൾപൊട്ടലിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉരുൾപൊട്ടലിൽ ചെറുപുഴ, ഉദയഗിരി പഞ്ചായത്തുകളിൽ വലിയ തോതിലുള്ള കൃഷിനാശമാണ് ഉണ്ടായത്. മണ്ണിടിഞ്ഞ് പലയിടങ്ങളിലും ഇപ്പോഴും റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്.
0: ഒഡീഷയിൽ പ്രളയഭീഷണി രൂക്ഷമാകുന്നു. വൈതരണി, സാലന്തി നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭദ്രക് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രപ്രകാരം ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. എന്നാൽ കീഴടങ്ങാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാകില്ലെന്നും അദ്ദേഹം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ദക്ഷിണ കൊറിയയിലെ അസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാംരാജിനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത ഫൈനലിലെത്തിയത്. തായ്ലന്റിലെ നോന്താംപുരി പ്രവിശ്യയിൽ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ മരിച്ചവരുടെ എണ്ണം 9. 14 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 14 വയസ്സുള്ള തോക്കുധാരിയാണ് വെടിയുതിർത്തത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ജമ്മുകാശ്മീരിൽ പഹൽഗാം ബാൽത്താൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. പാതകളുടെ അറ്റകുറ്റപ്പണികൾ, മോശം കാലാവസ്ഥ എന്നിവയെ തുടർന്നാണിത്. തുടർച്ചയായി പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് ഇന്നലെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് പുതിയ തീർത്ഥാടക സംഘങ്ങളെയൊന്നും യാത്ര തിരിക്കാൻ അനുവദിച്ചില്ല. ഗുണ്ടാകേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി അറസ്റ്റിൽ. ഇന്ന് പുലർച്ചെ 2:40 കണ്ണൂർ നഗരത്തിനടുത്തെ അപ്പാർട്ട്മെന്റിൽ വച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായുള്ള സമഗ്ര പാക്കേജ് സ്നേഹസാന്ത്വനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 14.4 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആൻഡമാൻ നിക്കോബാറിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്നും എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴ തുടരും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
2: ബമ്പർ സമാനമായി 20 Kia 0 കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
3: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

ഗുഡ് മോർണിംഗ്. ഇതെന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജന്റീനയാണ്. നല്ലൊരു ദിവസമാണ്, പക്ഷേ ഇന്ന് രാവിലെ തന്നെ നല്ല ചെറിയ രീതിയിലൊരു മഴയായിക്കുണ്ട് കേട്ടോ. ആ മഴയത്താണ് ഞാനിവിടെ റേഡിയോയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇന്ന് എന്ത് വിഷയം എടുക്കുമെന്ന്. അങ്ങനെ ആലോചിച്ചാലോചിച്ച് ഞാൻ ഒരു വിഷയം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മളെപ്പോഴും നല്ല നല്ല ഡ്രസ്സൊക്കെ ഇടുന്നതാണ്. അതായത് ഒരു കല്യാണത്തിന് പോകുമ്പം എന്തായാലും നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കും അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ഓണം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാൻ, അതായത് നിങ്ങൾ ഇടാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഡ്രസ്സ്. ചിലർക്ക് സാരി ആയിരിക്കും എപ്പോഴും കംഫർട്ടായിട്ട് ഉപയോഗിക്കുന്നത്, ചിലർ ചുരിദാറായിരിക്കും. ഞാനെപ്പോഴും പാൻസും ഷർട്ടുമാണ് കേട്ടോ. മുണ്ടൊക്കെ എനിക്ക് കൊടുക്കാനാണെങ്കിൽ അട്ര ഫ്ലോപ്പായിരിക്കും. ഓണത്തിനൊക്കെ ഒരു മണിക്കൂർ തന്നെ എടുക്കും ഒരു മുണ്ടൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റായി വരാനായിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങളെപ്പോഴും ഇടാനായിട്ട്, നിങ്ങൾ കംഫർട്ടായിട്ടിരിക്കുന്ന ഡ്രസ്സ്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട, നിങ്ങളെപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സിനെക്കുറിച്ച് സംസാരിക്കാം. അതായത് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7001. ഇപ്പം നമുക്ക് കുറച്ച് പാട്ടായി കേട്ട് തിരിച്ചു വരാം.

0: കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
10: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: വാങ്ങില്ലേ രശ്മി? ത്രില്ലോണം രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ ജംഗ്ഷൻ, കൊല്ലം.

0: നമ്മൾ വീണ്ടും അങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, നമ്മളെപ്പോഴും വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫേവറേറ്റുള്ള ഡ്രസ്സ്, അത് നിങ്ങൾക്ക് എന്തുവാവാം. ചിലർ കൈലിയായി കൊടുക്കുന്നവർ കണ്ടുണ്ട്, കൈലി ഭയങ്കര കംഫർട്ടായിട്ട് ഉപയോഗിക്കുന്ന ചില ഷോർട്സ് അങ്ങനെ. ഇപ്പം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ആണെങ്കിൽ പോലും ഞാൻ ഇതേപോലെ നമുക്കിപ്പോൾ സെയിൽസ്മാനോ സെയിൽസ് ഗേളോ ഒക്കെ ആണെങ്കിൽ പോലും നമ്മളിപ്പം ഒരുപാട് അങ്ങനെ വാരി വലിച്ചിടാൻ അങ്ങോട്ടും എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഏതെങ്കിലും ഒരു റോയ്ക്കകത്ത് കയ്യിൽ പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞിട്ട് മാക്സിമം നോക്കും അതെടുക്കണോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരിതുള്ള ഒരാളാണ് ഞാൻ പലപ്പോഴും. അവരെ കൊണ്ട് ഒരുപാട് വാരി വലിച്ചിട്ട് ഇടിയിപ്പിക്കേണ്ട, പക്ഷെ അവരുടെ ജോലിയാണ്. എന്നിരുന്നാൽ കൂടി അവരുടെ മനസ്സിലൊരിത് കാണും, വന്ന് ഇനി എടുക്കത്തുമില്ല, എല്ലാം വാരി വലിച്ച് ഇടിയിപ്പിച്ചു എന്നൊക്കെയുള്ള ഒരു ചിന്ത, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അത്ര നല്ല ചിന്തയല്ല. നമുക്കൊരു കോൾ ഉണ്ട്. നമുക്ക് ഹലോ കോൾ കട്ടായിപ്പോയി, കോൾ എടുത്ത് അറ്റൻഡായി പക്ഷെ കട്ടായിപ്പോയി. ആരോ ഡ്രസ്സിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ കൂടി വീണ്ടും വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതേപോലെ അങ്ങ് ഒരാളാണ് കാരണം കടകളിൽ പോയിട്ട് ഡ്രസ്സ് വാരി വലിച്ചിടണ്ട എന്ന് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഒരാൾ വാങ്ങിച്ചിരുന്ന തരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് എനിക്ക് അങ്ങോട്ട് ഇടാനൊരു ഇതായിരിക്കും. കാരണം അവരുടെ ഇഷ്ടത്തിനായിരിക്കും വാങ്ങിച്ചു തരുന്നത്. ചിലപ്പോൾ നമ്മൾ അതിനകത്ത് അത്ര ഒരു ഇതാവത്തില്ല, ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണുള്ള ഷർട്ട് ആയിരിക്കത്തില്ല. ആ വിളിക്കുന്നു കൊണ്ട്. ഹലോ,
1: ആ മോനെ, ഞാനാ മണി.
0: ആ പറഞ്ഞു അമ്മേ.
1: ഇന്നലെ
0: എത്തി?
1: ഞാൻ ഇന്നലെ 8 മണിയൊക്കെ ആയി മോനെ.
0: ആണല്ലേ. ആ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ, വിഷയം എന്താണെന്നറിയോ
1: മോനെ? ഞാൻ കേട്ടില്ല.
0: ആ നമ്മള് എപ്പോഴും ഇടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഡ്രസ് ഉണ്ടല്ലോ, അവിടെ ഒരു പുതിയ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തായിരിക്കും? ചിലപ്പം ചേച്ചിക്ക് ചുരിദാർ ആയിരിക്കാം, അല്ലെങ്കിൽ സാരി ആയിരിക്കാം, അങ്ങനെ ഇഷ്ടമുള്ള ഡ്രസ്സ്.
1: എനിക്ക് ചുരിദാർ,
0: ചുരിദാറാണ് എപ്പോഴും ഇടാൻ ഇഷ്ടം അല്ലേ?
1: ഇഷ്ടം. പിന്നെ പാന്റ്, ടീഷർട്ട്
0: ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം അല്ലേ? ഓക്കെ. അതിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇടാനൊക്കെ ഇഷ്ടമാണോ?
1: പിന്നെ നമ്മളിടത്തില്ലേ, നമുക്കെന്താ,
0: നമുക്കിടുന്ന പ്രശ്നമൊന്നുമില്ല അല്ലേ?
1: ഇല്ല ഇല്ല ഇല്ല.
0: പിന്നെ ഞായറാഴ്ച എന്താണ് പരിപാടി?
1: ഞാനിവിടെ നമ്മുടെ സാധനമൊക്കെ നോക്കുവോ.
0: ആണല്ലേ, എന്തൊക്കെ ഉണ്ടെന്ന്? അരിച്ചു പറക്കലാണോ? കാപ്പിയോ കുടിച്ചോ? കുടിച്ചില്ലേ. ഓക്കെ ശരി. അപ്പൊ ചേച്ചി വിളിച്ച് ചേച്ചിയുടെ സുഖങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി, ചേച്ചിക്ക് എപ്പോ ഇടാൻ ചുരിദാറാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കാണും, ഇതേപോലെ വിളിച്ചറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ ഇതാണ്, 9544 4700. നമുക്ക് വീണ്ടും കുറച്ച് പാട്ടുകളൊക്കെ ഇട്ട് തിരിച്ചു വരാം.

0: ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
2: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
3: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
8: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക്. ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡ്രസ്സിൻ്റെ കാര്യങ്ങളാണ്, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, എപ്പോഴും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരാൾ വാങ്ങിച്ചു തരുന്ന ഒരു ഡ്രസ്സൊന്നും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. കാരണം അവർ തരുന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സായിരിക്കും തരുന്നത്. എനിക്കങ്ങനല്ല, എനിക്ക് എൻ്റെ ഇഷ്ടം, എനിക്ക് ഇപ്പം ചില കളറുണ്ട്, അതൊക്കെ ആയിരിക്കും ഞാനിടാൻ താല്പര്യപ്പെടുന്നത്. അതേപോലെ തന്നെ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. നമ്മൾ പറഞ്ഞു തീർക്കാൻ സമയത്തിലൊരു കോളുണ്ട്. ഹലോ
1: ഹലോ മോനെ.
0: ഹലോ
1: ഹലോ,
0: പറഞ്ഞോളൂ.
1: മോൻ തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നി.
0: ഒരു വിഷമം ആവശ്യമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
1: ആവശ്യമൊന്നുമില്ല, അല്ല ആവശ്യമില്ലെങ്കിലേ ഞങ്ങൾക്കൊരു മര്യാദ ഇല്ല. ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയല്ലേ മോന് ഈ പ്രവർത്തനമൊക്കെ പറയുകയും എടുക്കുകയും ചിരിക്കുകയും രാവിലെ വലിയ ഫുഡൊന്നും കഴിക്കാതെ ഒരു ചെറിയ കടിയും ചായ ഒക്കെ ആയിട്ടായിരിക്കും. ചായ കുടിക്കുമോ മോനാ?
0: അപ്പൊ വിജയമ്മേ, ഇന്നത്തെ വിഷയം എന്തെന്നറിയോ?
1: പറമ്മോനെ,
0: നമ്മള് എപ്പോഴും ഇടാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചാണ്. എനിക്ക് പാൻറ് ഉടുപ്പ്,
1: എല്ലാവരുടെയും ചോദിച്ചറിയും മോന്റെ കാര്യം.
0: എനിക്ക് പാൻറ് ഉടുപ്പ് ഇടാനാണ് ഇഷ്ടം.
1: പാൻറ്
0: ഉടുപ്പും ജീൻസിന്റെ ആണെങ്കിൽ ഏതായാലും കുഴപ്പമില്ല. മുണ്ട് എനിക്ക് ഇഷ്ടമാണ്,
1: നല്ലയാ മോനെ. മോനെ മുടിയൊക്കെ ഒരു മാന്യമായ മുടി വെട്ടി ജീൻസിന്റെ പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് വരുന്ന ഒരു ചെയ്ത് ഒക്കെ വരുന്നുണ്ട്. നല്ല ഐശ്വര്യമാണ്,
0: നല്ല
1: ഐശ്വര്യ. പിന്നെ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പം പിന്നെ ഒരു വസ്ത്രത്തിനും പ്രായമൊന്നുമില്ല മോനെ. പക്ഷെ എന്റെ പ്രായം എന്ന് പറയുമ്പോ ഞാൻ എപ്പോഴും സാരിയാ. പണ്ടൊക്കെ ഞങ്ങള് ചെറുപ്പത്തിൽ ഞങ്ങള് കൈലിയും തോർത്തും, പാവാടയും ബ്ലൗസും കഴിഞ്ഞ പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് പിന്നെ ഞങ്ങള് കൈലിയും തോർത്തും ബ്ലൗസും ഒക്കെ ആയിട്ട്
0: കാലമാണ്.
1: വർഷങ്ങൾക്ക് മുമ്പാണ് 86
0: കാലഘട്ടത്തിലാണ്,
1: 56 ജനനം. പിന്നീട് ഇങ്ങോട്ട് പിന്നെയുള്ള പ്രായം. അപ്പം അത് ആ കാലങ്ങളൊക്കെ അങ്ങനെ അമ്മനെ. അത് തന്നെ വർഷത്തിലും നമ്മള് ഒരെണ്ണം ഒപ്പിച്ചെടുത്ത് കൊടുക്കുന്ന, പിന്നെ ഒരു ആടത്ത് കൊച്ചുനാള് ഒരു തോർത്ത് മാത്രമാ വാങ്ങിച്ചായിരുന്നു. അതൊക്കെ ഉള്ളന്ന്
0: ഓണത്തിന്.
1: അന്നൊക്കെ ഓണത്തിനല്ല, വീട്ടിലൊക്കെ നിൽക്കുമ്പോ കൊടുക്കാം. ഓണത്തിനൊന്നും എടുക്കും മോനെ, അതൊക്കെ അപൂർവത്തിന് അപൂർവം. ഒത്തിരി പിള്ളേരും ഉണ്ട് മോനെ, ഇപ്പോഴത്തെ കണക്ക് നോക്കിയാൽ രണ്ടങ്ങനെ വലിയ പിള്ളേര് തന്നെ ഉണ്ട്.
0: അപ്പൊ
1: പിന്നെ അവരും എന്തോ ചെയ്യാനാ, അവര് കൂലിപ്പണിക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് കഴിഞ്ഞു കൂടി വന്ന കാലയളവ് പോലായിരുന്നു. പിന്നെ പാവാടയും ബ്ലൗസും ആയി. അത് ഒന്നിനോടൊന്ന് മാറാൻ തന്നെ ഉണ്ടോ? അപൂർവത്തിൽ അപൂർവം എല്ലാം ഉള്ളോ മോനെ. അങ്ങനെയൊക്കെ ജീവിച്ചു വന്ന് പിന്നീട് കല്യാണ പ്രായം കഴിഞ്ഞ എവിടെങ്കിലും പോകുമ്പോ എനിക്ക് സാരിയാ, ഇപ്പോഴും സാരിയാ. എനിക്ക് സാരി അല്ലെങ്കിൽ സെറ്റ് മോനെ, സാരിയൊക്കെ ഉടുത്ത് ഒരു സെറ്റും ഒക്കെ ഉടുത്ത് അങ്ങനെ ഇത് രണ്ടു വസ്ത്രവും
0: ഉടുത്തിട്ട്
1: മുല്ല, അത് ഞാൻ പറയാനാ. കാർക്കുമ്പലിങ്ങനെ കിടക്കുമ്പോഴാണ് ഇപ്പോഴേ കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ നല്ലൊരു പുടവ് എന്നും പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതൊക്കെ എന്തോ ഒരു അടിപൊളിയാ മോനെ. സാരിയൊക്കെ ഉടുത്താ വരുന്ന കാണാം. പക്ഷെ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞൂടാ. ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ കിടന്ന് ഉടുത്താലും അവർക്ക് പറ്റത്തില്ല. ഇപ്പൊ ഉടനെ അടുത്ത വീട്ടിൽ പാല വിളിക്കുക, സാരി ഉടുപ്പിക്കുക. ഒരു ദിവസം മൊത്തം ഭർത്താവിന് ഓലി ഉണ്ടെങ്കിൽ 10,500 ഓലി കളഞ്ഞാലും വേണ്ടിയില്ല, എന്റെ സാരി ഉടുക്കുക എന്ന് പറയുക. അല്ലാത്ത ആരെങ്കിലും കൊണ്ട് ഉടുപ്പിക്കുക. ഇപ്പൊ പിന്നെ ഒന്നും വേണ്ട, മറ്റവർക്ക് 10,000 കൊടുത്താലും വേണ്ടിയില്ല, അവര് വന്ന് ഉടുപ്പിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ ശരീരം അടഞ്ഞു കിടക്കുന്ന വസ്ത്രം ചുരിദാർ. ചുരിദാർ എന്ന് പറയുമ്പോ മക്കളെ ഒരു മാന്യമായ രീതിയിൽ വേണം, അല്ലാതെ ഈ തോള് കാണുന്ന തോള് വരെ ഉള്ള കയ്യും അല്ലാതെ പെന്യം പോലുള്ളതും ടീഷർട്ടും അതൊന്നും അല്ല. ഒരു എല്ലാത്തിനും നമുക്കൊരച്ചടക്ക് ഒരു ആദിത്യം വരെ അതെല്ലാം നമുക്ക് വേണം, ഒരു ഒതുങ്ങിയ വസ്ത്രം. ഞാൻ എന്റെ പിള്ളേർക്കെല്ലാം അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ എന്റെ മക്കൾ ഇപ്പോഴും അങ്ങനെ, പക്ഷെ എന്റെ കൊച്ചുമക്കളതല്ല മോനെ. മാറ്റങ്ങൾ പറയുമ്പോ എല്ലാരെയും പറയണമല്ല. ഞാൻ ചെയ്തത് എന്റെ മക്കൾക്ക്, പക്ഷെ എന്റെ മക്കളുടെ മക്കളായപ്പോ ഇന്നത്തെ കാലവിശേഷം പോരാ.
0: ട്രെൻഡിനനുസരിച്ച് അവരെ ഡ്രസ്സ് ഇടുന്നതായിരിക്കും അല്ലേ?
1: പിന്നെ അതല്ല, അതെ നമുക്ക് പറയാൻ നോക്കുമോ മോനെ? പിന്നെന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാ പ്രായക്കാരും ചുരിദാർ ഇടും, അതിന്റെ കാരണം
0: പ്രായത്തിനൊരു കാര്യമൊന്നുമില്ല, നമുക്ക്
1: പ്രായത്തൊക്കെ ഒരു നമ്പർ ആതെ അവിടെ ഇരിക്കട്ടെ മോനെ. ഇപ്പൊ ഞാൻ 70 വയസ്സിലും ഇങ്ങനൊക്കെ സംസാരിക്കുന്നു, എനിക്കറിയാവുന്ന രീതി. അങ്ങ് വലിയ ഇംഗ്ലീഷ് ഒന്നും സംസാരിച്ചു ജില്ലയില് മലയാള അച്ഛനെ എന്തെങ്കിലും ഒക്കെ തട്ടിപ്പിറക്കി എടുക്കുന്നില്ലേ മോനെ? പക്ഷെ ഇന്നത്തെ മക്കള് അവരുടേതായ രീതി ജീവിച്ചില്ല, അവര് പറയുന്നതിനകത്ത് ഒരുവിധം മനമേ കാര്യങ്ങളൊക്കെ നമ്മള് കേൾക്കണം. പിന്നെ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ എല്ലാവരും ഒന്ന് ചുരിദാർ ഇടുന്നെങ്കിൽ മോനെ അത് ശരീരം അടഞ്ഞു കിടക്കുമോ? ഞങ്ങളെപ്പോലുള്ള അമ്മമാരെല്ലാം ഇപ്പൊ ചുരിദാർ ഇടുന്ന ഈ ബസ്സിൽ കയറുന്നതിന് വലിയ ബുദ്ധിമുട്ടാ മോനെ. സാരി ഉടുത്തും കൊണ്ട് എന്താ പറയാ, എന്താന്ന് ഒരു അനുഭവം പറയുന്നത്, ഞാൻ കുറ്റിവട്ടത്തുനിന്ന് ഇങ്ങോട്ട് ബസ് കയറി കൊണ്ട് എന്റെ ഒരു കാലയുടെ ചെരുപ്പ് അങ്ങ് പോയി. ഞാൻ ഒരു കൈ ഇങ്ങനെ സാരിയുടെ തലപ്പിലും പിടിച്ച് ഒന്ന് കണ്ടയിലും പിടിച്ച് ഒരു കാലെടുത്ത് വെച്ച് പിടിച്ച് ഒരു കാലയുടെ ചെരുപ്പ് അങ്ങ് പോയി. പക്ഷെ ആ കണ്ടക്ടർ ഡ്രൈവറും എന്റെ വഴക്ക് പറഞ്ഞു, അമ്മേ നിങ്ങൾക്ക് ഈ സാരിയും പിടിച്ച് നടക്കുന്നുണ്ടല്ലേ, ഞങ്ങൾക്ക് മെനക്കേട്
0: ഉണ്ടാക്കുവാ.
1: അങ്ങനെ പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞു, ഇങ്ങനെ തന്നെ എന്നോട് പറഞ്ഞത്. ഇപ്പൊ 2 വർഷമായത്, നിങ്ങളൊക്കെ വേറെ ഈ ഇപ്പോഴത്തെ മോഡലൊന്നും നോക്കണ്ട, നിങ്ങളുടെ പ്രായത്തിന് പറ്റിയ ചുരിദാറുണ്ട്. ഞാൻ ഇന്നേരം ചോദിച്ചേ ഞങ്ങളുടെ പ്രായം എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടോ മോനെ? എല്ലാരും തിരിച്ച് കണ്ടക്ടും തിരിച്ച് എന്ന് പറയുന്നത് പോലെ. പക്ഷെ ഏത് വസ്ത്രവും ഉണ്ട് മോനെ, അത് അത് പ്രായമോ മറ്റൊന്നും അല്ല. പ്രായം പിന്നെ ചിലപ്പോണ്ട് പ്രായത്തിന്റെ നോക്കി തന്നെ ഇടത്തുള്ളു, അതിന്റേതായ രീതിയുണ്ട്. ഇപ്പൊ പിന്നെ ചിലരെന്ന് പറയുന്നത് മക്കളെ കൈ നല്ലപോലെ ഒരുങ്ങണമെന്നാണ് മറ്റുള്ളവരുടെ
0: വിചാരം.
1: എനിക്ക് ഒരുങ്ങണമെന്നൊക്കെ ആർത്തിയുള്ള ആളാ.
0: അവർ രണ്ടുപേരും കാണാൻ അമ്മ അനീതിയാന്ന് പറയണം അല്ലേ? അനീതി
1: എന്റെ മക്കള് ഞാനോട് ഇറങ്ങിപ്പോയെങ്കിലും ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ട്.
0: ചേട്ടത്തി അനീതിയാണോന്നു?
1: ചേട്ടത്തി അനിയത്തെയാണ്. എന്റെ മൂത്ത മോള് ഞാനും കൂടി ഇപ്പൊ ഇപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത ഒരാള് തെങ്ങ് പണ്ടാ കുറച്ചു കാലമായി, എന്റെ മോക്ക് ഇപ്പൊ 48 വയസ്സുണ്ട്. തേങ്ങ അടിക്കാൻ വന്നപ്പോ ചോദിക്കും, ചേട്ടത്തി അനിയത്തി കൂടെ എന്തുവാ രാവിലെ? ഞാൻ പറഞ്ഞു ചേട്ടത്തി അനിയത്തിയാണ്, ഞങ്ങളെ അമ്മയും മോളും വന്നു. എന്നാ എന്നെ പോലെ ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്. പ്രായത്തിന്റെ ഒന്നും അല്ല, പക്ഷെ അത് ഒരുക്കും ആയിട്ട് പോണം. എനിക്ക് ഇപ്പഴും സാരി സ്വെറ്റ് സാരി കൊടുക്കുന്ന ഇതിനൊക്കെ അടിപൊളിയാ, ഇഷ്ടമാ. അതിനൊരു പ്രത്യേക ഐശ്വര്യം വേണേ.
0: അപ്പൊ അമ്മക്ക് ഇഷ്ടം സാരിയാണല്ലേ?
1: എനിക്ക് സാരിയാ, എനിക്ക് സാരിയാ. പക്ഷെ പിന്നെ എന്റെ പ്രായം കഴിയുമ്പം എനിക്ക് സാരി കൊടുക്കാൻ പയ്യെങ്കിൽ പിള്ളേര് ചുരിദാർ മേടിച്ചിട്ട് തരുമെന്ന് എനിക്ക്
0: അറിയത്തില്ല.
1: ആ അന്നേരം പിന്നെ അങ്ങനെയല്ല പറ്റത്തുള്ളൂ, അവരിട്ട് വരുന്നല്ലേ ഉള്ളൂ. ഇടാൻ ഒക്കുന്നിടം വരെയും സാരിയാ കൊടുക്കത്തുള്ളൂ വീട്ടിലായാലും. പിന്നെ ഒരു നൈറ്റി ഒക്കെ ഇപ്പൊ ഇടും സന്ധ്യക്കൊക്കെ, കിടക്കാൻ ഒരു സുഖത്തില്ല, അതേ ഉള്ളു. പക്ഷെ സാരിയുടെ ഐശ്വര്യം പോലും ഒന്നും പറ്റത്തില്ല.
0: സന്തോഷം
1: പരിപാടിയിലൊക്കെ മോൻ
0: ഉണ്ടായിരുന്നു.
1: ഞാൻ വരാനും മോനെ എനിക്ക് സുഖമില്ല. അതുമല്ല പുത്തന്തരി വന്ന പിന്നെ 100 രൂപ ഓട്ടോ കൂലി വേണ്ട, 2000 രൂപ റെന്റ് മേടിക്കുന്നു. ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം മോനെ? ഞാൻ എനിക്ക് ആരുമില്ല വേറെ. മക്കൾ അവരുടേതായ ജീവിതം, അവർക്ക് നമ്മളെ കൈ ചെലവാ മക്കൾ. പിന്നെ അത് തന്നെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഈ മഴ എന്തോ മോനെ, മഴ നമ്മളെ അങ്ങ് തോപ്പിച്ചു.
0: ഇന്ന് മഴ
1: വന്നേനെ മോനെയൊക്കെ ഉള്ളു കാണാൻ. എനിക്ക് ഞാൻ 2 വർഷം വന്നിട്ടുള്ളേ, പിന്നെ ആറിനും മറ്റുള്ളവർക്കും എല്ലാം നല്ല പേരൻസും എന്താ സാധിക്കും അതറിയാത്ത ആരേ ഇല്ല. പിന്നെ മോനെയും ഇപ്പോഴത്തെ നിങ്ങളെ മോൻ കൊച്ചു കിടക്കനാന്നൊക്കെ ഞാൻ അറിഞ്ഞു ഇന്നലെ രാത്രിയിൽ. മണി പറഞ്ഞു കാല് വയ്യത്തെ
0: പറഞ്ഞോ?
1: ആ ഞങ്ങളുടെ ഗ്രൂപ്പിലാ അതൊക്കെ, ഞങ്ങൾ റേഡിയോയുടെ ഗ്രൂപ്പ് ഉണ്ട്.
0: ഞങ്ങളെല്ലാരുടെ ഫോട്ടോ ഒക്കെ എടുത്ത്
1: എടുത്തെന്നൊക്കെ പറഞ്ഞു. അതിലെ മണി വിളിക്കുകയും
0: ചെയ്തല്ലേ
1: മോനെ കൊടുക്കണ്ടേ കിട്ടണ്ടേ അതേപോലുള്ളവർക്ക. ഒരമ്മയും മോളും ആ സ്വാധീനം ഒരമ്മയെ പരിചരിക്കുന്നെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വേറൊന്നുമില്ല. മാതാപിതാ ഗുരു ദൈവം. ആ ഒരു അമ്മയെ നോക്കുന്ന പരസ്പരം രണ്ടുപേരുടെയും കൂട്ടം, പിന്നെ അവർക്കൊരു വഴിയില്ല ഒന്നും ഇല്ലാത്ത ഈ ഒരു അവസ്ഥയെ കഴിഞ്ഞിട്ട് പോയി മോനെ. അവരെ വെല്ലുവിളിക്കാനുള്ള ആളുകളെ എന്തോ കഷ്ടമാ മക്കളെ. പിന്നെ നമുക്ക് എല്ലാം പറഞ്ഞാ പറ്റുമോ?
0: എല്ലാം ശരിയാവും എന്ന് വിശ്വസിക്കാം.
1: എല്ലാം ശരിയാവും, ശരിയാവട്ടെ മോനെ, ശരിയാവട്ടെ. സന്തോഷം എല്ലാവർക്കും. എന്റെ ഓണത്തേടെ പാസഞ്ചർ ഇത് ഗ്രീറ്റിംഗ്സ് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനവും സന്തോഷവും എല്ലാം ഉണ്ട്
0: എല്ലാവരോടും.
1: എന്റെ ഭയങ്കര ഞാൻ ഭയങ്കര സ്നേഹിക്കുന്ന ആളാണ്.
0: ആണല്ലേ,
1: നീ ഭയങ്കര ഇഷ്ടമാണ്.
0: ഞാൻ തിരക്കിയെന്ന് പറയാം കേട്ടോ അമ്മ.

0: എന്റെ നിതിനെ ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.
0: ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെ റേഡിയിലുള്ളവർക്കും വെരി വെരി ഹാപ്പി ഓണം.
1: എല്ലാവർക്കും ഹാപ്പി ഓണം.
0: എനിക്കിഷ്ടം
1: ചുരിദാറാണ്.
0: നമ്മുടെ കേരളത്തിന്റെ തനിമ തന്നെ സെറ്റ് സാരി. മലയാളികളെന്ന് അറിയപ്പെടുമ്പോ തന്നെ സെറ്റ് സാരിയും സാരിയും പാവാടയും ഉടുപ്പും പട്ടുപാവാട ഉടുപ്പും എന്നാണ് ഞാൻ വളർന്നുന്ന കാലം തൊട്ട് അറിയുന്ന ഒരു
1: കാര്യമാണ്. മലയാളിവൽക്കരണം ചെയ്തിരിക്കുകയാണല്ലേ.
0: പിന്നെ നമ്മുടെ ഓണം എന്ന് പറയുമ്പോ കേരളയിലെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെറ്റ് സാരിയും പട്ടുപാവാടയും ഉടുപ്പും ഒക്കെയാണ്. അപ്പൊ എന്റെ കുഞ്ഞിലെ തൊട്ട് ഞാനും എന്റെ ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് ഇങ്ങനെ കൂടുതൽ ഞാൻ സെറ്റ് സാരി എടുക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ പോകുമ്പോ ഈ ഓണത്തിന്റെ പരിപാടിയാകുമ്പം ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. സെറ്റ് സാരിയൊക്കെ വാങ്ങി മുല്ലപ്പൂ ഒക്കെ വെച്ച് എനിക്ക് ഒരുപാട് മുടിയൊക്കെ ഉണ്ട്. അതൊക്കെ സാരിയൊക്കെ ഉടുത്ത് പോകുന്നൊരു ഭയങ്കര ഹാപ്പിയാണത്. നമുക്ക് ആ സെറ്റ് സാരി ഉടുത്ത് ആ ഒരു പട്ടുപാവാടയൊക്കെ ഉടുത്തിട്ടുകൊണ്ട് പോകുന്ന ആ ഒരു സന്തോഷം വലിയൊരു സന്തോഷം തന്നെ. അതിപ്പോ നമുക്ക് ഓണം വരുമ്പോ മാത്രമേ അതിപ്പോ കുട്ടികളിപ്പോ ആ പഴയ കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരുപാട് സ്കൂളിലായാലും ഓണത്തിന്റെ പരിപാടിക്കെല്ലാം പെട്ടും പാവാടി ഉടുപ്പും സെറ്റ് സാരിയൊക്കെയാണ്. അത് നമ്മളെ വർഷത്തിൽ ഒരു വർഷം വരുമ്പോ നമ്മുടെ മാവേലി നമ്മളെല്ലാരും ഓർക്കാറുണ്ട്. അപ്പം പിന്നെ ഓണം എല്ലാവർക്കും നല്ലതാണ്. ഓണ സദ്യയും ഓണ കൂട്ടത്തോടുള്ള ഓണത്തിന്റെ ഒരുക്കും എല്ലാം ജാതി മത ഭേദങ്ങൾ ഇല്ലാതെ എല്ലാരും ഒന്നിച്ച് ചേർന്നൊരു ഓണം ആഘോഷിക്കുന്ന ഒരു ഹാപ്പി ഓണം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഓണം ഉണ്ട് സത്യ ഓണം ഉണ്ട് സദ്യ കഴിച്ചു സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ദി എന്റെ പൊന്നോണം. ഹാപ്പി ഹാപ്പി ഓണം.
1: ഓക്കെ, അങ്ങനെ ആക്കോള് കട്ടായിരിക്കാണ്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ചുരിദാറാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും സാരിയെക്കുറിച്ച് ചേച്ചി പറയാതെ പോയിട്ടില്ല. മലയാളികളുടെ ഓണത്തിന് എപ്പോഴും ഉടുക്കാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് സാരി എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് പാട്ടുകളിലേക്ക് പോവാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
10: എന്ത് പറ്റി ജോൾസിനെ, എന്തെങ്കിലും കുഴപ്പം?
9: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
8: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
7: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
8: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
13: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
14: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2. ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188-60-5790.
1: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആയിരുന്നു. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് RJ നിധിൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്, കാരണം അറിഞ്ഞതും അറിയേണ്ടതും അടുത്ത പ്രോഗ്രാമിലേക്ക് സ്വാതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗിരാട് സ്കാൻസ് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ ന്യൂ ദേശിംഗിരാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് നമ്മുടെ എന്റെ റേഡിയോ 91.2 ഒരു ഫാമിലിയായിട്ട് തന്നെ ഫാമിലി മെമ്പേഴ്സായിട്ട് തന്നെ കാണുന്ന രണ്ട് ഡോക്ടേഴ്സാണ് എന്നെ സംബന്ധിച്ചിട്ട്, ഷബീർ മുഹമ്മദ് സാറും വൈഫ് ഷബീന അബ്ദുള്ള മാമും. കാരണം ഞാൻ പലപ്പോഴും ഓണാട്ടുകാരെ പാസഞ്ചറിലൊക്കെ മാനസിക ആരോഗ്യത്തിന്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് മാമിനെ വിളിക്കും, പിന്നെ പെട്ടെന്ന് സാറിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ റേഡിയോയുടെ സ്വന്തം ഡോക്ടറിനെ, ഷബീർ മുഹമ്മദ് സാറിനെ, പ്രശസ്ത നെഫ്രോളജിസ്റ്റാണ് സാർ, സാറിനെ ഹൃദ്യമായി റേഡിയോ 91.2 സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി.
1: നമസ്കാരം
0: സാർ. കിഡ്നിയുടെ ആരോഗ്യം എപ്പോഴും പരിപാലിക്കേണ്ട ഒന്നായതുകൊണ്ട് തന്നെയാണ് വീണ്ടും സാറിനെ ഇങ്ങനെ സാറിൻ്റെ ഒരു ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെ എടുത്തത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളൊരു സ്കാനിങ്ങിന് പോയാൽ തന്നെ ആളുകളിൽ എപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺ സ്റ്റോൺ സ്റ്റോൺ സ്റ്റോൺ, ഒരു വലിയൊരു വിഷയമായിട്ട് വന്നേക്കാണ് ഈ നിരന്തരമായി സ്റ്റോൺ വരുന്നത്. ഇപ്പം സാറ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചതാണ്, പ്രവാസികളായിട്ടുള്ളവർ ചോദിച്ചതാണ്, ഈ സ്റ്റോൺ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിലൊരു കിഡ്നി ഫെയിലിയർ ആയിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? ഒരു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പുറത്ത് നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു. എന്താണ് ഒരു നെഫ്രോളജിസ്റ്റ് എന്ന നിലയ്ക്ക് സാറിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്?
1: നമ്മൾ മൊത്തത്തിൽ നമ്മളൊരു സമൂഹത്തിൽ ഉണ്ടാകുന്ന വൃക്ക തകരാറുകളുടെ ഒരു കാരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചെറിയ ശതമാനം മാത്രമേ ഈ കിഡ്നി സ്റ്റോൺ കൊണ്ടുണ്ടാകുന്നുള്ളൂ. നമ്മളൊരു പക്ഷേ അതിനകത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊത്തത്തിൽ ഇതിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിലും സമൂഹത്തിൽ വൃക്ക തകരാറ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെക്കാളും കൂടുതലാണ് വൃക്കയിലുണ്ടാകുന്ന സ്റ്റോണുകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. അതായത് വൃക്കയിൽ സ്റ്റോൺ ഉണ്ടാകുന്നതുകൊണ്ട് വൃക്ക തകരാറ് നിർബന്ധമായിട്ട് ഉണ്ടാകണമെന്ന് ഇല്ല. പക്ഷേ വൃക്ക സ്റ്റോൺ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ധാരാളം പേര് അനുഭവിക്കുന്നുണ്ട്. അതാണ്, അതായത് വൃക്ക തകരാറിലേക്ക് നയിക്കുന്ന സ്റ്റോണുകൾ കുറവാണ്, പക്ഷേ വൃക്കയിലുണ്ടാകുന്ന സ്റ്റോണുകൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് മോർബിഡിറ്റി എന്നാണ് നമ്മളത് പറയുക, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതായത് വേദന എടുക്കുക അല്ലെങ്കിൽ മൂത്രത്തിലൂടെ ബ്ലഡ് പോവുക, അതുപോലെ തന്നെ നിരന്തരമായിട്ട് ആശുപത്രികളിലേക്ക് കയറി ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുക, സർജറികൾക്ക് വിധേയനായിട്ട് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ വൃക്കയിൽ സ്റ്റോൺ കൊണ്ടുണ്ടാകുന്നതിനകത്ത് കൂടുതലാണ്. അതേസമയം നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ വൃക്കയിലുള്ള സ്റ്റോണുകൾ മൂർച്ഛിച്ച് അവയിൽ വൃക്കയിൽ ബ്ലോക്ക് ഉണ്ടാക്കി വൃക്കയിൽ ഒരു ഡാമേജ് ഉണ്ടാക്കി വൃക്കയ്ക്ക് പൂർണ്ണമായിട്ട് തകരാറിലേക്ക് പോയി അവർക്ക് വൃക്ക മാറ്റി വയ്ക്കുകയോ ഡയാലിസിസ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് വളരെ കുറവായിരിക്കും. അതായത് ഇപ്പം നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു 100 പേർക്ക് നമ്മൾ വൃക്കസ്തംഭനത്തിന് ഡയാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4-5 പേരെ കാണത്തുള്ളൂ ഇതിനകത്ത് ഈ കിഡ്നി സ്റ്റോൺ കൊണ്ട് വൃക്ക ഫെയിലറിലേക്ക് പോയ ആളുകൾ. പക്ഷേ നമ്മൾ നമ്മുടെ അടുത്തൊരു വരുന്ന രോഗികളുടെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം 100 പേരെ നമ്മൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 10 പേരോ അല്ലെങ്കിൽ 20 പേരോ ഒക്കെ വൃക്ക സ്റ്റോൺ കൊണ്ട് നമ്മുടെ അടുത്ത് സമീപിക്കുന്നവരുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പം വൃക്കയിൽ പിന്നെ ഉണ്ടാകുന്ന സ്റ്റോണുകൾ വളരെ കോമൺ ആണ്, പക്ഷെ അതുമൂലം ഉണ്ടാകുന്ന വൃക്ക തകരാറ് അത്ര കോമൺ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു പക്ഷേ നമ്മൾ മലയാളികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ അവബോധം അതിനൊരു വലിയ പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം മലയാളികൾ ഒരിക്കലും ഒരു അസുഖത്തിന് നമ്മൾ ഒരു അങ്ങേയറ്റ മൂർധന്യ അവസ്ഥയിലേക്ക് പോകുന്നത് വരെ വെച്ച് താമസിപ്പിക്കാറില്ല. അവർ കൃത്യമായ സമയങ്ങളിൽ അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. ഒരിക്കലും നമ്മൾ ഇതിനകത്തൊരു അവധാനത കാണിക്കാറില്ല ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. തന്നെയല്ല, നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ അവൈലബിലിറ്റി നമുക്ക് വളരെയധികം ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്. അവയിൽ നിന്ന് കൃത്യമായിട്ട് നേരത്തെ തന്നെ രോഗനിർണയങ്ങൾ നടത്തുകയും അതിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അതിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ, അതായത് എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇത് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ടിൻ്റെ കണ്ടൻറ്റ്, അതായത് നമ്മൾ ടോട്ടലി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ടിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മൾ ജങ്ക് ഫുഡുകൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പാക്കറ്റിലുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ അതിനകത്തുള്ള സോഡിയത്തിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. പൊതുവേ ആളുകൾക്കെല്ലാം ഉള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോൺ എന്ന് പറയുമ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാൽഷ്യം കണ്ടൻറ്റ് ഉള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് സ്റ്റോൺ ഉണ്ടാകുന്നതെന്നുള്ളതാണ് പൊതുവേ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കാൽഷ്യത്തിനേക്കാളും അവിടെ വില്ലനായിട്ട് വരുന്നത് സോഡിയമാണ്. കാരണം നമ്മൾ നമ്മുടെ ബ്ലഡിനകത്ത് കാൽഷ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1.5 മില്ലിയേ ഉള്ളെന്നുണ്ടെങ്കിൽ ഈ പിന്നെ അത് ഇത് സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 100-120 ഇരട്ടിയാണ്. അതായത് നോർമലി നമ്മുടെ കാൽഷ്യത്തിൻ്റെ ബ്ലഡിലുള്ള ലെവൽ എന്ന് പറയുന്നത് 10 മില്ലിഗ്രാം ആണ്. അതേസമയം സോഡിയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനേക്കാളും ഒരുപാട് ഇരട്ടിയാണ്. അതായത് 130 ഇരട്ടിയാണ് സോഡിയത്തിൻ്റെ കണ്ടൻറ്റ്. സോഡിയത്തിൻ്റെ കണ്ടൻറ്റ് കാൽഷ്യത്തിന് അപേക്ഷിച്ച് അത്രയും കൂടുതലായിരിക്കുമ്പോൾ നമ്മളുടെ ഫുഡിലുണ്ടാകുന്ന സോഡിയത്തിൻ്റെ അളവായിരിക്കും കാൽഷ്യത്തിൻ്റെ അളവിനേക്കാളും കൂടുതൽ മാറ്റായിട്ട് വരുന്നത്. കാരണം നമ്മുടെ യൂറിനകത്ത് ഉണ്ടാകുന്നൊരു പ്രതിഭാസമുണ്ട്. അത് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, കുറേ ലവണങ്ങളുണ്ടാവും, പിന്നെ കുറേ വേസ്റ്റുകളുണ്ടാവും. അപ്പോൾ ഈ ലവണങ്ങളിൽ പ്രധാനമായിട്ടും ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ സോഡിയമാണ്. അപ്പം നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കുറയുകയും സോഡിയം കണ്ടൻറ്റ് കൂടുകയും ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ക്രിസ്റ്റലൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കൂടുതൽ ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുകയും അത് പരലുകളായിട്ട് അവിടെ കിഡ്നിയുടെ അകത്ത് രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതിനകത്ത് കാൽഷ്യം വന്നിട്ട് അതിൻ്റെ പുറത്ത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും അതിൻ്റെ പുറത്ത് വീണ്ടും വീണ്ടും കാൽഷ്യം വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കും. അപ്പോഴാണ് നമുക്ക് ഈ സോഡിയം ക്രിസ്റ്റലിനേക്കാളും നമുക്ക് കൂടുതൽ കിട്ടുന്നത് കാൽഷ്യം ക്രിസ്റ്റലാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? മൂത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിനകത്ത് അടിസ്ഥാനമാണ്. അതിപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു, ഒന്ന് സോഡിയത്തിൻ്റെ അളവ് കൂടുന്നു. അപ്പം നമ്മൾ സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം നമ്മുടെ രക്തത്തിലുള്ള നമ്മൾ ഭക്ഷണത്തിലെ സോഡിയം കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കിഡ്നി വഴി അത് പുറത്ത് കളയണം. കാരണം നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഒരു ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ നാളെയും നമ്മൾ അങ്ങനെ തന്നെ കാണണമെങ്കിൽ നമ്മൾ എന്താണോ എക്സ്ട്രാ നമ്മൾ കഴിച്ചിട്ടുള്ളത് അത് പുറത്ത് കളഞ്ഞാലേ നമ്മൾ നമ്മളായിട്ട് നിലനിൽക്കത്തുള്ളൂ. അതിനാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോഡിയം കൂടുതൽ കഴിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി കിഡ്നി വഴി പുറത്ത് പോകുന്നു. അപ്പോൾ അതിന് ഒരേ സമയം വെള്ളത്തിൻ്റെ അളവ് കുറയുകയും സോഡിയത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോൾ അത് ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ ഈ നമുക്ക് സ്റ്റോൺ ഫോമിങ് ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ ഒരു പക്ഷേ എല്ലാ ആളുകളിലും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരേ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളിലും എല്ലാവരിലും സ്റ്റോൺ ഉണ്ടാകുന്നില്ല. അതിന് കാരണം നമ്മുടെ ബോഡിയിൽ തന്നെ ആന്തരികമായിട്ട് തന്നെ ഈ സ്റ്റോണിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ചില മെക്കാനിസംസ് നമ്മുടെ ബോഡിയുടെ അകത്തുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ യൂറിനകത്ത് സിട്രേറ്റ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ കിഡ്നി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സിട്രേറ്റ് കണ്ടൻറ്റ് യൂറിനകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് കിഡ്നിയിൽ ഈ സ്റ്റോൺ ഫോം ചെയ്യുന്നതിനകത്ത് തടയുന്നു. അപ്പം ഈ സിട്രേറ്റ് ഫോമേഷൻ കുറവുള്ള മനുഷ്യരുണ്ട്, ജനറ്റിക്കലായിട്ട് സിട്രേറ്റ് ഫോമേഷൻ കുറവുള്ള മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ പ്രതിരോധം അവരെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സ്റ്റോൺ ഫോമിങ് ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകൾ ചിലപ്പം ഭക്ഷണത്തിനകത്ത് ഉപ്പ് കൂടുതൽ കഴിക്കുന്നുണ്ടാവും, വെള്ളം കുറച്ചേ കുടിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ അവർ സ്റ്റോൺ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണത്തില്ല. അതിൻ്റെ കാരണം അവർക്ക് നല്ല രീതിയിലുള്ള സിട്രേറ്റ് പ്രൊഡക്ഷൻ നമ്മൾ കിഡ്നിയിലുണ്ടാവും. അവർ ഈ സ്റ്റോൺ ഫോമിങ് ചെയ്യുന്നതിനെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. പക്ഷേ സമൂഹത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ശതമാനം ആളുകളിലെങ്കിലും ഈ സിട്രേറ്റിൻ്റെ യൂറിനകത്തുള്ള സിട്രേറ്റ് ലെവൽ കുറവായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ആളുകളിൽ ആവർത്തിച്ച് സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നമുക്കറിയില്ലല്ലോ, ആർക്കൊക്കെയാണ് സിട്രേറ്റ് കണ്ടൻറ് കുറവെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ മൊത്തത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒരു നയം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സോഡിയത്തിൻ്റെ അളവ്, അതായത് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുകയും വെള്ളത്തിൻ്റെ അളവ് ധാരാളം കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പൊതുവേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ എടുക്കാവുന്ന ഒരു നയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർന്ന താപനിലയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് വിയർപ്പ് ഉണ്ടാകുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ശരീരത്തിൽ ജലാംശം ആ രീതിയിൽ നഷ്ടപ്പെടുന്നതുകൊണ്ട് മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ജലാംശം മൂത്രത്തിൽ കുറവാകുമ്പോൾ അവർക്ക് സ്റ്റോൺ ഫോമിങ് ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ കുറേ കൂടി നമ്മൾ ഹൈഡ്രേഷൻ, അതായത് വെള്ളം കൂടുതൽ കുടിക്കുന്നതിനകത്ത് ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സ്റ്റോൺ ഫോർമേഷനെ നമുക്ക് തടയാൻ സാധിക്കും.
0: സാധിക്കും തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കിഡ്നി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും ഒരു വട്ടമെങ്കിലും ഈ ഒരു സ്റ്റോണിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവരായിട്ടുണ്ടോ? ഉള്ളവർ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത്. ഇപ്പോൾ എനിക്ക് ഷബീർ മുഹമ്മദ് സാറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ, സാറ് മാവേലിക്കര ജില്ലാ ഹോസ്പിറ്റലിലുണ്ട്, നമ്മുടെ കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലും സാറ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ ഡയാലിസിസ് പേഷ്യൻറ്റിൻ്റെ ഒരു അവസ്ഥ, ആ ഒരു സ്റ്റേജിലെത്തുക എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെയും ആ ഒരു പേഷ്യൻറ്റിൻ്റെയും ഏറ്റവും ഒരു ദയനീയമായിട്ടുള്ളൊരു സ്റ്റേജിലൂടെ പോകുന്ന ഒരവസ്ഥ കൂടി തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത് ഇവരുടെ പേഷ്യൻസിൻ്റെ കൂടെ വരുന്നവർക്കൊരു സപ്പോർട്ട് വേണം, ചികിത്സാ ധനസഹായമൊക്കെ വേണം. ഒരു ഡോക്ടർ ഒരു നാല് ചുവരിനുള്ളിൽ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് എനിക്ക് സാറിനെ പറ്റി ഈ ഒരു വേദിയിൽ ഞാനത് പറയുകയാണ്, അവർക്ക് വേണ്ട ചികിത്സാ ധനസഹായത്തിൻ്റെ കാര്യമാണെങ്കിലും അവർക്ക് വേണ്ട ഡയാലിസിസ് യൂണിറ്റിലേക്കുള്ള സഹായ പദ്ധതികൾക്കാണെങ്കിലും സാറ് കൂടി ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുക എന്നത് ഭയങ്കര അഭിമാനം തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് സാർ. തീർത്തും ഒരു ചികിത്സിച്ച് വിടുന്നതിനപ്പുറത്തേക്ക് അവരുടെ ഫാമിലിയെ കൂടി കെയർ ചെയ്യുന്ന ആ ഒരു മനസ്സിനൊരു ബിഗ് സല്യൂട്ട് കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ തരുവാണ്. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമസ്കാരം പറയൂ, ഇതാരാണ്? കോൾ ഡ്രോപ്പായി പോയി. ഇപ്പോൾ വിളിക്കുന്നവർ ദയവായിട്ട് കോൾ എടുത്തതിന് ശേഷം ഒരു കുറച്ച് സെക്കൻഡ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാം. സാർ, കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട നന്നായിട്ട് വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക എന്ന് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു ഒരു നിമിഷം സാർ, ഞാനൊന്ന് കോൾ എടുത്തോട്ടെ. നമസ്കാരം, പറഞ്ഞോളൂ.
1: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, കേൾക്കാം.
2: ഇപ്പം ഞാൻ മെർഫോമിനും ക്ലിമിറ്റൂവും രാവിലെയും വൈകിട്ടും കഴിക്കുന്നുണ്ട്. ഇപ്പൊ പക്ഷെ എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം വന്ന് എനിക്ക് ഗ്യാസിന്റെ ഗുളിക കഴിക്കാതെ ഒരു നിവർത്തിയില്ല. അപ്പൊ സ്ഥിരം ഈ ഗ്യാസിന്റെ ഗുളിക കിഡ്നി അടിച്ചു പോകുന്നത്
1: കഴിച്ചു. നിങ്ങള് പിന്നെ ഉന്നയിച്ചത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആശങ്കയാണ്. അതായത് നമ്മൾ ഗ്യാസിൻ്റെ ഗുളിക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പലതരത്തിലുള്ള നമുക്ക് ഈ അസിഡിറ്റിയുടെ പ്രോബ്ലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഗുളികകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ പാൻഡോപ്രസോൾ, റാബിപ്രസോൾ എന്നൊക്കെ പറയുന്ന ഗുളികകളുണ്ട്. അതുപോലെ റാനിറ്റിഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗുളികകളുണ്ട്. അപ്പോൾ ഈ പാൻഡോപ്രസോൾ, റാബിപ്രസോൾ പോലുള്ള മരുന്നുകൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് വളരെ നിർദോഷകരമായിട്ടുള്ള ഒരു ഗുളികയാണെന്നാണ് നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ടത് വർഷങ്ങളോളം ഇതുപോലെ പേഷ്യൻസ് കഴിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഒരു ശതമാനം, കുറച്ച് ശതമാനം ആളുകളിൽ ഈ പറഞ്ഞ പോലെ വൃക്കരോഗം ഉണ്ടാകാനുള്ള പ്രവണത കാണുന്നു എന്നുള്ളതാണ് കണ്ടത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ അല്ല. അതായത് എല്ലാ ആളുകളിലും ഈ കഴിക്കുന്ന ആളുകളിലും യൂണിവേഴ്സലായിട്ട് ഇത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എല്ലാ ആളുകളിലും ഇതുപോലെ വൃക്ക തകരാറ് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അത്തരത്തിൽ തകരാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നത് അവർ സ്റ്റോപ്പ് ചെയ്യണം. തന്നെയല്ല, ഇത് ഒരിക്കലും നമ്മൾ ഒരു ഓവർ ദ കൗണ്ടർ, അതായത് നമ്മൾ നേരിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി നേരിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്ന പ്രവണത അത്ര നല്ലതല്ല. കാരണം പലപ്പോഴും നമ്മൾ ക്രിയാറ്റിൻ ഒന്നും ടെസ്റ്റ് ചെയ്യാതെ അത്തരത്തിലുള്ള നിരീക്ഷണമൊന്നും നടത്താതെ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വൃക്ക തകരാറുള്ളത് കണ്ടുപിടിക്കപ്പെടാതെ പോവുകയും നമ്മൾ ഈ മരുന്ന് അമിതമായിട്ട് കഴിച്ച് അത് അവസാനം വൃക്ക തകരാറിലെത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊരു പിന്നെ ആശങ്കയാണ്. പക്ഷേ അത് അതെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് വൃക്ക തകരാറുണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ മതി, അല്ലാതെ ഇത് നിർത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല? അതായത് ഇത് കഴിച്ചു എന്നുള്ളത് കൊണ്ട് വൃക്ക തകരാറ് വരണമെന്ന് നിർബന്ധമില്ല.
2: അല്ല സാറേ, പാൻഡോ അപ്പൊ 40 mg കഴിച്ചാൽ എനിക്ക് അന്നത്തെ ദിവസം സുഖം, പക്ഷേ ഹോമോപ്രസോളും 20 mg കഴിച്ചാൽ എന്റെ ദേഹം മൊത്തം അങ്ങ് കുളിത്തിപ്പിടുത്തവും തലയ്ക്കകത്ത് വരെയാണ് വായുവിന്റെ പ്രശ്നം. പക്ഷേ ഇത് രാവിലെ ഒരെണ്ണം കഴിക്കാൻ പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സാറിന്റെ ഈ ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എളുപ്പം പോകുന്നെടുത്ത് ഞാൻ
1: പഠിക്കലും. ചേച്ചി ഒരു തരത്തിലും ഇതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, പാൻഡോപ്രസോൾ കഴിച്ചോളൂ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് പറയണം എനിക്ക് ഇടയ്ക്ക് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യണം, കാരണം എനിക്ക് 10 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഷുഗർ പ്രഷറുണ്ട്. അപ്പോൾ അതോടൊപ്പം ഞാൻ ഈ പാൻഡോപ്രസോൾ എനിക്ക് നിർബന്ധമായിട്ട് കഴിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിഡ്നിയുടെ പരിശോധനകൾ നമ്മൾ എല്ലാ വർഷവും കൃത്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതായത് യൂറിൻ മൈക്രോ ആൽബുമിൻ, അതുപോലെ തന്നെ ക്രിയാറ്റിനിൻ, ഇതൊക്കെ എല്ലാ വർഷവും നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഈ ഒരു 100 ഡയബറ്റീസ് രോഗികളുണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം 40% ആളുകളിലും വൃക്കരോഗം ഉണ്ടാകാനുള്ള സാധ്യതയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ചെക്കപ്പുകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്, നമ്മൾ ഈ വൃക്കരോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ ഇതുവരെ പരിശോധിച്ചു കുഴപ്പമില്ല, വൃക്കരോഗം ഇല്ല എന്നറിയുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം.
2: ഒരു ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്ന വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരു സന്ധ്യയാകുമ്പോഴത്തേക്ക് അടിയേറ്റിട്ട് വേദനയും മൂത്രം ഒഴിക്കാൻ വലിയ ബുദ്ധിമുട്ടും ഒക്കെയാണ്. വെള്ളം കുറഞ്ഞു. ഞാൻ ആശാവർക്കരായതുകൊണ്ട് ഫീൽഡിൽ പോകുമ്പോൾ ഈ ഷുഗർ ഉള്ളതുകൊണ്ട് ഏറും കാറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വെള്ളം ഫീൽഡിൽ പകലി ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയും കുറെ അസ്വസ്ഥതകളുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മൾ ഈ യൂറിനറി ഇൻഫെക്ഷൻസ് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ വളരെയധികം സാധാരണമായിട്ട് വരുന്ന ഒരു അസുഖമാണ്. അപ്പം നമ്മൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മൂത്രമൊഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം. കാരണം നിങ്ങൾ പ്രത്യേകിച്ചും ഫീൽഡിൽ ഇറങ്ങുന്ന ആളുകളാകുമ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ധാരാളം ഫീൽഡിലിറങ്ങി ഒരുപാട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിയർത്ത് ഒരുപാട് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുകയും അത് നമുക്ക് റിസ്ക്കാണ്. അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ, നമ്മൾ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇടവേളകളിൽ മൂത്രം ഒഴിക്കുകയും ചെയ്യുന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്, നമ്മൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് അതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ മസ്റ്റാണ്. അങ്ങനെയാണ് നമ്മൾ പൊതുവേ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ആളുകളുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ അവർ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനോട് അവർ ഇച്ചിരി വെള്ളം താ ചേച്ചിയെന്ന് പറഞ്ഞാൽ തരാത്ത ആളുകളുണ്ടോ നമ്മുടെ നാട്ടിൽ?
0: ഓക്കെ, ഈ വൃക്കയെ എപ്പോഴും പരിപാലിക്കാനായിട്ട് കൂടുതൽ വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക, ഇതൊരു മിഥ്യാധാരണയാണോ? കൂടുതൽ വെള്ളം കുടിക്കുന്നതനുസരിച്ച് വൃക്ക ഓക്കെ ആകുമെന്ന് പറയാറുണ്ട്, ശരിയാണോ?
1: ഇതിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സുസ്ഥിര അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ നിശ്ചിത ശതമാനം വെള്ളം ഉണ്ടാവും, ബാക്കി നമുക്ക് നിശ്ചിത ശതമാനത്തിൽ ബാക്കിയുള്ള ലവണങ്ങളും മറ്റുള്ള പ്രോട്ടീൻ അങ്ങനത്തെ സംഗതികളെല്ലാം കൂടെ ചേർന്നാണല്ലോ നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു നമ്മളൊരു ദിവസം 5 ലിറ്റർ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാലും ആ ശരീരം ആ 5 ലിറ്റർ വെള്ളവും അന്ന് തന്നെ പുറന്തള്ളിക്കളയും. കാരണം നമുക്ക് ഓരോ ദിവസവും കുടിക്കുന്നതിനകത്ത് ഒരു 100 ml വെച്ച് ശരീരത്തിൽ നിലനിർത്തിയാൽ ആലോചിച്ച് നോക്കുക, 30 ദിവസം കൊണ്ട് നമ്മൾ 3 കിലോ കൂടും. കാരണം 30 × 100 3000 ml നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുക. അപ്പം ശരീരത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നോ അതിനെ പുറന്തള്ളുക എന്നുള്ളതാണ് ശരീരത്തിൻ്റെ രീതി. അപ്പൊ നമ്മൾ 3 ലിറ്ററിന് പകരം 5 ലിറ്റർ കുടിച്ചാൽ അത് 5 ലിറ്ററും പുറത്തു പോകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിലെ ഈ വേസ്റ്റുകൾ, നമ്മൾ മൂത്രം വഴി പോകുമ്പോൾ അത് വെള്ളത്തിൽ ലയിപ്പിച്ചാണല്ലോ ഇത് കളയുന്നത്. അപ്പം നമ്മുടെ കിഡ്നിയുടെ വേസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്ന വെള്ളമുണ്ടല്ലോ, അതായത് ഇപ്പം നമ്മൾ വിയർക്കുന്നു, അതിപ്പോൾ കൂടുതൽ വിയർക്കുന്ന സാഹചര്യമുള്ള ആളുകളുണ്ടാവും, കുറഞ്ഞ് വിയർക്കുന്ന സാഹചര്യമുള്ളതുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ പിന്നെ ദാഹം ഉണ്ടാവും. ആ ദാഹത്തിനനുസരിച്ച് നമ്മളത് കൃത്യമായിട്ടും റെസ്പോണ്ട് ചെയ്ത് അതനുസരിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി എന്തുകൊണ്ടാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നതിന് ഡോക്ടർമാർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ നമുക്ക് വൃക്കയുടെ ജോലി അത്രയും കുറഞ്ഞ് കിട്ടും. അത്രയും കുറച്ച് വെള്ളത്തിൽ ഇത് ലയിപ്പിക്കേണ്ട സാഹചര്യം വൃക്കയ്ക്ക് ഒഴിവാകും. അപ്പോൾ അത്യാവശ്യം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ പിന്നെ എന്താണ് റിലാക്സ്ഡ് ആയിട്ട് ലയിപ്പിക്കാൻ പറ്റും, ഇങ്ങനെ വെള്ളത്തിൽ ലയിപ്പിക്കാൻ പറ്റും. അതേസമയം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യേണ്ടത് വൃക്കയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊരു മിതമായ രീതിയിൽ വെള്ളം കുടിക്കുന്നതിന് പകരം അത്യാവശ്യം ലിബറലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതൊരു നയം ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ഇത് കേട്ടിട്ട് ചില ആളുകൾ ഒബ്സസ്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അതായത് ഇത് വെള്ളം കുടിക്കുക എന്നുള്ള ആ ഒരു ജീവിത ലക്ഷ്യമാക്കി മാറ്റുന്ന രീതിയിൽ അവർ അങ്ങനെ അത്രയും നമ്മൾ ലിബറലായിട്ട് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല.
0: അത് നമ്മുടെ ആവശ്യം ചാൻസ് ഉണ്ടോ?
1: അത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല. കാരണം അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് മൂത്രം ഡൈലൂട്ട് ചെയ്ത് കിഡ്നി തന്നെ പുറത്ത് കളഞ്ഞോളും. പക്ഷേ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കിഡ്നിയുടെ ഈ ഡൈലൂട്ടിങ് കപ്പാസിറ്റി കുറവായിരിക്കും. അതായത് നേർപ്പിച്ച മൂത്രം പുറത്തു വിടാനുള്ള കപ്പാസിറ്റി കുറവാകുന്നതോടുകൂടി ഇവരുടെ ശരീരത്തിൽ ഈ അധികമായിട്ട് ചെല്ലുന്ന വെള്ളം കെട്ടി നിൽക്കുകയും സോഡിയം കുറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം സോഡിയം കുറയുന്ന പ്രശ്നമുള്ള രോഗികളിൽ പല ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ഒബ്സസീവ് ആയിട്ട് ഈ വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്ന സ്വഭാവമുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഓവറായിട്ട് പ്രായമുള്ള ആളുകളൊന്ന് സൂക്ഷിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് വെള്ളം
3: കുടിക്കാവുള്ളൂ. സർ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, പറഞ്ഞോളൂ, ഡോക്ടറോട് ചോദിക്കാം.
4: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം
4: സാറേ. എനിക്ക് ഇതാണെന്ന് പറയാം, ഒരു 5 വർഷത്തിന് മുമ്പ് ഈ കിഡ്നി സ്റ്റോണിന് വേണ്ടി ഓപ്പറേഷൻ
1: ചെയ്തായിരുന്നു.
4: അപ്പം ഇപ്പൊ വീണ്ടും അതുപോലെ നടുവേദനയും അതുപോലെ മൂത്രത്തിനകത്ത് ബ്ലഡ് പോവുക,
1: ഓക്കെ,
4: അങ്ങനെയൊക്കെ ആയിരിക്കും.
1: നമ്മള് 5 വർഷം മുമ്പ്
4: ഭയങ്കര വേദനയും.
1: 5 വർഷം മുമ്പ് ഏത് വശത്തായിരുന്നു സ്റ്റോൺ ഉണ്ടായത്? ഇപ്പൊ അതേ വശത്ത് തന്നെയാണ്.
4: കോട്ടയം മെഡിക്കൽ കോളേജില് സുരേഷ് ഭട്ട് ഡോക്ടറായിരുന്നു.
1: ഏത് വശത്താണ് അന്ന് ഇതുണ്ടായിരുന്നത്, സ്റ്റോൺ ഉണ്ടായിരുന്നത്?
4: അത് ഇടതുവശത്തായിരുന്നു വേദന.
1: ഇപ്പോഴോ?
4: ഇപ്പം വലതുവശത്തായി.
1: ഓക്കെ. ഇപ്പൊ നമ്മള് ഏതെങ്കിലും തരത്തില് സ്കാനിങ്ങോ അങ്ങനത്തെ ടെസ്റ്റുകളോ എല്ലാം ചെയ്തിട്ടുണ്ടോ?
4: ഒന്നും ചെയ്തില്ല. ഇപ്പൊ 2 ദിവസം കൊണ്ടായി ബ്ലഡ് ഇങ്ങനെ പോകുന്നത്, ഭയങ്കര നടുവേദന.
1: തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി നമ്മൾ സ്കാൻ ചെയ്യണം, കാരണം സ്കാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ യൂറിനറി സ്റ്റോണിന്റെ കാര്യത്തിൽ. കാരണം എവിടെയാണ് നമ്മൾ സ്റ്റോൺ ഇരിക്കുന്നത്, ആ സ്റ്റോണ് എത്ര വലിപ്പമുള്ളതാണ്, ഇതൊക്കെ നമ്മുടെ ചികിത്സയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ സ്റ്റോണിന് വലിയ സ്റ്റോണുകളാണ്, ഉദാഹരണം പറഞ്ഞാൽ ഒരു മൂത്രത്തിൻ്റെ അകത്ത് യുറീറ്റർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. നമ്മൾ കിഡ്നിയിൽ നിന്ന് താഴ്ത്തു പോകുന്ന മൂത്രക്കുഴലാണ് നമ്മൾ യുറീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യുറീറ്ററിനകത്തുള്ള സ്റ്റോണാണ് ഒരു 8-9 സെന്റിമീറ്റർ ഒക്കെ മില്ലിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മരുന്ന് കഴിച്ചാൽ അത് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. അതിനെ പൊടിച്ച് കളയുകയോ അല്ലെങ്കിൽ നമ്മൾ കീഹോൾ വഴി റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് എത്രത്തോളം വലുതാണെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. തന്നെയല്ല, നമ്മളിത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം കിഡ്നിയിനകത്ത് ബ്ലോക്ക് ഉണ്ടാവുകയും അത് വൃക്ക തകരാറിലേക്കൊക്കെ നയിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. തന്നെയല്ല, നമ്മൾ അത്രയും നാൾ വേദന സഹിക്കേണ്ടിയും വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു യൂറോളജിസ്റ്റിനെയോ നെഫ്രോളജിസ്റ്റിനെയോ കണ്ട് നിങ്ങളൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുപ്പിക്കുക. അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തതിന് ശേഷം അതിൽ എത്ര വലിപ്പമുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചികിത്സ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് വ്യക്തത ഇല്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അപകടമായിട്ടുള്ള ഒരു രീതിയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പ് സ്റ്റോൺ ഉണ്ടായിട്ടുള്ള ആളായതുകൊണ്ട് ഇത് സ്റ്റോൺ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യിപ്പിക്കണം.
3: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ കൂടെയുള്ള പ്രശസ്ത നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഷെബീർ മുഹമ്മദ് സാറാണ്. മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലും സാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിഡ്നിയുടെ വൃക്കയുടെ ആരോഗ്യം പരീക്ഷിക്കാം എന്നൊരു ചിന്തയുമായിട്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃക്ക എപ്പോഴും ആരോഗ്യമായിട്ടിരിക്കും?
1: ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൃക്ക രോഗം ഉണ്ടാക്കുന്നതിനകത്ത് മുഖ്യമായൊരു ഘടകമുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനുമാണ്. അപ്പോൾ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും നമ്മുടെ സമൂഹത്തിൽ എത്ര കോമൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അഡൽട്ട് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് മുതിർന്ന ആളുകൾ നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ, അതിനകത്ത് ഏകദേശം 3/1 ചില സാഹചര്യങ്ങളിൽ 40% ആളുകൾക്ക് വരെ ഇതിലേതെങ്കിലും ഒരു അസുഖം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇത്തരം സാഹചര്യങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 1/5 സാധ്യതയാണ് പറയുന്നത്. അതായത് 40% സാധ്യതയാണ് പറയുന്നത് അവർക്ക് വൃക്കരോഗം ഉണ്ടാകാനുള്ള സാധ്യത. അതായത് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ 40% സാധ്യതയുണ്ട് വൃക്കരോഗം വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊരു ഡയറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വൃക്കരോഗത്തെ തടയുന്ന ഒരു ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് പ്രാഥമികമായിട്ടും ഒരു ഡയബറ്റീസിനെ തടയുന്ന ഒരു ഡയറ്റ് ആയിരിക്കും നമ്മൾ മുന്നേ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനെ തടയുന്ന ഒരു ഡയറ്റ് ആയിരിക്കും. പക്ഷേ ഈ ഡയറ്റ് ഫോം നമ്മുടെ ഒരാളുടെ ഭക്ഷണശീലം രൂപപ്പെടുന്നത് എപ്പോഴാണ്, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരാളുടെ ഭക്ഷണശീലം രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
3: രോഗം വന്ന ശേഷമാണ് കൂടുതൽ ആളുകളും
1: അതിനെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മമാർ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് കഴിക്കുന്ന സാധനങ്ങൾ കഴിച്ച് ശീലിക്കുകയും നമുക്ക് നമ്മളുടെ കൂട്ടുകാരും ഒത്ത് നമ്മൾ പോയി ഭക്ഷണം കഴിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് ശീലിക്കുന്ന ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും നമുക്കൊരു ഭക്ഷണശീലം രൂപപ്പെടുന്നത്. അതായത് നമ്മളുടെ മനസ്സ് കഴിക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സന്തോഷം അന്വേഷിച്ച് നമ്മൾ ഭക്ഷണത്തിലേക്ക് എത്തുന്ന ഒരു പ്രവണത നമുക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിനൊരു വിഷമം ഉണ്ടായാലോ, ഒന്ന് നമ്മളൊന്ന് ഡൗൺ ആയാലോ, ഒക്കെ നമ്മൾ എന്താണ്, നമ്മൾ അതിനൊരു ഉടനടി പരിഹാരം എന്നുള്ള നിലയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഒന്നും പുറത്തു പോകുന്നില്ലെങ്കിൽ പോലും നമ്മളൊരു ഒരു കടയിൽ കയറി നമ്മളൊരു നാരങ്ങ സർവത്ത് മേടിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു കുപ്പിക്കകത്ത് കിട്ടുന്ന ഒരു കൊക്കക്കോളയോ അല്ലെങ്കിൽ പെപ്സി അങ്ങനത്തെ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ച് കഴിക്കും. നമ്മൾ അന്നേരത്തേക്ക് അതൊന്നും അപ്പാക്കും, നമ്മൾ കുറച്ച് സമയം അതിനകത്ത് പോകും, പിന്നെ നമ്മൾ ഡൗൺ ആവും. പിന്നെ ഇത് ഇതിങ്ങനെ ഒരു ശീലമായിട്ട് നമ്മൾ രൂപപ്പെടുകയും ഇത് നമുക്ക് ഇതില്ലാതെ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം വൃക്കരോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഡയബറ്റീസ് ഫോം ചെയ്യുന്നതിന് നമ്മളുടെ നാട്ടിലുള്ള ഈ ഷുഗർ കൺസംപ്ഷൻ വളരെയധികം ഒരു വലിയ കാരണമാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾ എന്താണ് പറയുക, ഈ സിഗരറ്റിൻ്റെയൊക്കെ പാക്കറ്റിൽ എഴുതി വെക്കുമല്ലോ എന്താണ് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ്റ്റ് ഹെൽത്ത്, അല്ലെങ്കിൽ ഇതിന് പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കുന്നു. പക്ഷേ നമ്മൾ ഒരു തരത്തിലും നമ്മൾ ഈ ഷുഗർ എന്ന് പറഞ്ഞ സാധനത്തിന് അത്ര ഒരു മോശം സാധനമായിട്ട് കാണുന്നില്ല. അത് പലപ്പോഴും നമ്മളെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള സ്ട്രെസ്സിൽ നിന്നും നമ്മളെ കരകയറ്റുന്നു എന്നുള്ളത് കൊണ്ട് അത് തന്നെയല്ല, അത് നമുക്ക് എന്താണ് നമ്മളുടെ ഒരു കൾച്ചറലി അത് വളരെയധികം ആളുകൾക്ക് സ്വീകാര്യമായിട്ടൊരു കാര്യമായതുകൊണ്ടും
3: അതിലൊരു അപകടം
1: അപകടം അറിഞ്ഞാലും നമുക്കത് കുഴപ്പമില്ല. ആരെങ്കിലും നിങ്ങൾ പിന്നെ ഇതുപോലെ ഒരു സർവത്ത് കുടിക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് എടാ നീ സർവത്ത് കുടിച്ചോ എന്ന് ആരും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമ്മളൊരു ചോക്ലേറ്റ് നമ്മൾ തന്നെ ആള് കുട്ടികൾ കാണാൻ പോകുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് ആണ് അവർക്ക് കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനകത്ത് അത്തരത്തിലുള്ള ശീലങ്ങൾ രൂപപ്പെടുത്തുകയും ഈ തരത്തില് ഇതിനകത്ത് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എല്ലാ ആളുകൾക്കും ഷുഗർ വരുന്നില്ലല്ലോ. എല്ലാവരും ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്, എല്ലാവരും സർവത്ത് കുടിക്കുന്നുണ്ട്, എല്ലാവരും ചോറ് കഴിക്കുന്നുണ്ട്. ചോറും ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റിന്റെ വലിയൊരു സ്രോതസ്സല്ലേ. അപ്പം ഇതെല്ലാം ചെയ്തിട്ടും എല്ലാവർക്കും ഇത് വരുന്നില്ല. ഇതിനകത്ത് ഹതഭാഗ്യരായ ഒരു 10-30% ആളുകൾക്കേ ഇത് വരുന്നുള്ളൂ. അപ്പൊ അവരുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു റിസ്ക് അതിനകത്ത് ഒരു വലിയ ഘടകം കൂടിയാണ്. പക്ഷെ നമ്മൾ സൊസൈറ്റിയിൽ ഇതിന്റെ കൺസംഷൻ കൂടി വരികയും ഷുഗറിന്റെ കൺസംഷൻ കൂടി വരികയും കാർബോഹൈഡ്രേറ്റിന്റെ കൺസംഷൻ കൂടി വരികയും ആളുകൾ ജങ്ക് ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ സമൂഹത്തിൽ ഇതിന്റെ കൺസംഷൻ കൂടുമ്പോൾ എന്തുണ്ടാവും? സമൂഹത്തിലെ രോഗികളായിട്ടുള്ള ആളുകളുടെ ശതമാനം കൂടുന്നു. അതാണ് നമ്മൾ ശരിക്കും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇതിനെ നമുക്കെതിരെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണം നമ്മൾ താഴെ ലെവലിൽ നിന്ന് തുടങ്ങണം. അതായത് അമ്മമാർ കുഞ്ഞുങ്ങളിൽ കൊടുക്കുന്ന ഫുഡിനകത്ത് ഇത് നിയന്ത്രണം വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത തലമുറയെങ്കിലും നമുക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളൊരു 30-40 വയസ്സുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശീലങ്ങൾ ഒരുപക്ഷെ ഈ പാറയിൽ രൂപപ്പെട്ട പോലെ ഉറച്ചു പോയിട്ടുണ്ടാവും. അവർ വളരെയധികം ശ്രമപ്പെട്ടായിരിക്കും അവർ ഈ ഭക്ഷണ നിയന്ത്രണങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അവരുടെ ഒരു ഭക്ഷണശീലം രൂപപ്പെടുമ്പോൾ തന്നെ നമ്മൾ ഈ ഹെൽത്തി ഫുഡ് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ശീലിപ്പിക്കണം. കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ സിലബസുകളിലും ഇപ്പോൾ അവർ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ജങ്ക് ഫുഡ് എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതിനകത്ത് അത് കറക്റ്റായിട്ട് പ്രായോഗികമായിട്ട് വരണമെങ്കിൽ എന്ത് വേണം, അത് നമ്മൾ വീടുകളിലും കൂടെ നമ്മളത് ശീലിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ഇതുള്ളൂ. നമ്മൾ പഠിക്കുന്നത് ഒരു കാര്യവും പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു കാര്യം ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല.
3: തീർച്ചയായിട്ടും സാർ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, പറഞ്ഞോളൂ, ഡോക്ടറോട് ചോദിക്കാം.
5: പിന്നെ ഈ അമ്മ എന്ന് പറയുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നാലും ഒരു ദിവസം ഒരുപാട് മൂത്രവിസർജ്ജനം ചെയ്യും. അപ്പം എന്താണെന്നുള്ളത്, അവർക്ക് ഈ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു പുറത്ത് വേറെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ അവരവിടെ എഴുതി തന്ന ഗുളിയാ കഴിക്കുന്നു. പിന്നെ എന്നുവെച്ചാൽ ഇടയ്ക്ക് ഒരു മൂത്രപ്പഴുപ്പ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കാൻ നേരത്തെ ഈ ഭയങ്കര തരിപ്പും ചെറിയ പഴുപ്പും ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന് ഞാൻ എന്താണ് പ്രതിവിധി ചെയ്യേണ്ടത്?
1: ഇപ്പൊ നമ്മൾ കൂടുതൽ പ്രാവശ്യം മൂത്രം പോകുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ കംപ്ലൈന്റ്. അപ്പം നമ്മൾ കൂടുതൽ പ്രാവശ്യം എന്നുള്ളതിനകത്ത് നമ്മൾ കൂടുതൽ പ്രാവശ്യം പോകുന്നതിൽ കൂടുതൽ അളവിൽ പോകുന്നുണ്ടോ അതോ കുറച്ചളവേ പോകുന്നുള്ളോ?
5: കൂടുതൽ അളവിലാ പോകുന്നത്. കാര്യം കാൽ ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നാലും ഞാൻ പേഡ് മേടിക്കും. ഒരു മാസം 4-5 പേഡാ മേടിക്കുന്നത്. അപ്പൊ അങ്ങനെ മേടിക്കാതെ ഇപ്പൊ കിടക്കുമ്പോൾ തന്നെ വീട്ടിൽ അങ്ങ് മൂത്രം പോകും, അടുത്ത പേഡ് മാറ്റും, അങ്ങനെ ആയിരിക്കും.
1: ഓക്കെ. അപ്പൊ നമ്മള് ഈ പാഡ് നമ്മള് പിന്നെ തൂക്കാറുണ്ടോ? അതായത് എത്ര നമ്മള് അതിനകത്ത് വെയിറ്റ് നോക്കാറുണ്ടോ?
5: ദൈറ്റം എന്ന് പറഞ്ഞപ്പോ പേടി എഴുതിയിട്ട് ചെറുതായിട്ട് നനവ് വരും,
1: അതേ
5: ഉള്ളൂ. അടുത്ത് എഴുതും.
1: ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചില ഒരുപക്ഷെ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന് അനുസരിച്ചുള്ള മൂത്രമേ പോകുന്നുണ്ടാവുള്ളൂ, പക്ഷെ അത് കൂടുതൽ ആവർത്തി പോകുന്നുള്ളതായിരിക്കും നമ്മൾ നേരിടുന്ന പ്രശ്നം. അതിനൊരു പക്ഷേ ഉണ്ടാകുന്ന കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് മുതിർന്ന സ്ത്രീ ആയതുകൊണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ മൂത്രത്തിൻ്റെ പിടിച്ചു വെക്കാനുള്ള കഴിവ് ചിലപ്പോൾ കുറവായിരിക്കാം, അതല്ലെങ്കിൽ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി ചിലപ്പോൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ ബ്ലാഡറിൽ അടിക്കടി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടാവും. ഈ മൂന്ന് കാരണങ്ങളിലാണ് സാധാരണഗതിയിൽ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാവശ്യം മൂത്രം പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം മൂത്രത്തിൽ എന്തെങ്കിലും ഈ അണുബാധ ഉണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അണുബാധകൾ ഉണ്ടെങ്കിലും മൂത്ര ബ്ലാഡറിനകത്ത് ഇറിറ്റേഷൻ വരികയും നമുക്ക് എപ്പോഴും മൂത്രം പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയൊക്കെ ചെയ്യും, അറിയാതെ മൂത്രം പോകാനൊക്കെ ഉള്ള പ്രവണത ഉണ്ടാവുകയും ചെയ്യും. അത് തന്നെയല്ല, മൂത്രം കെട്ടി നിൽക്കുന്ന പ്രവണത ഉണ്ടെങ്കിലും, അതായത് ബ്ലാഡർ മുഴുവനായിട്ടും പുറത്തേക്ക് എംപ്റ്റി ചെയ്യുന്നില്ല, അതായത് മൂത്രം പുറത്തേക്ക് മൂത്രം പൂർണ്ണമായിട്ട് കളയാനുള്ള കഴിവും ബ്ലാഡറിന് ഇല്ലെങ്കിൽ ആൾറെഡി അവിടെ ഉള്ള മൂത്രം അവിടെ തന്നെ ഉണ്ടാവുകയും ആ മൂത്രം പിന്നെ ഇൻഫെക്റ്റഡ് ആവുകയും അത് ഇൻഫെക്ഷനിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രവണത ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഡോക്ടറെ കാണുകയും അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് അൾട്രാസൗണ്ടിനകത്ത്. അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതുപോലെ തന്നെ മൂത്രം കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്തിട്ട് അണുബാധ ഉണ്ടോ എന്നുള്ളത് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം മൂത്രത്തിൻ്റെ ഈ എപ്പോഴും എപ്പോഴും ആവർത്തിച്ച് മൂത്രം പോകുന്ന പ്രവണതയുള്ള ആളുകളിൽ ബ്ലാഡറിൻ്റെ സെൻസിറ്റിവിറ്റി ചില ആളുകളിൽ കൂടുതലായിരിക്കാം. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിലും ഇതേ പ്രവണത ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ മരുന്നുകളുണ്ട്. നമുക്ക് ഔഷധ ചികിത്സ കൊണ്ട് അത്തരത്തിലുള്ള ടെൻഡൻസികൾ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു പിന്നെ ഇതിനുവേണ്ടി നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിനെ കാണുക. ഈ മൂന്നുപേരും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും അതനുസരിച്ച് നിങ്ങൾക്ക് അമ്മയ്ക്ക് വേണ്ട ചികിത്സകൾ അവർ നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നമ്മൾ ഇതിന് ഇങ്ങനെയുള്ള സംഭവത്തിൽ നിരാശപ്പെടേണ്ടതില്ല. തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയെ അമ്മയ്ക്ക് കാണുകയുള്ളൂ.
3: സാർ, മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ചില കൊച്ചുകുട്ടികൾ ഒരു ഒരു വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സ് ആ ഒരു പ്രായത്തിൽ വൃക്കകളുടെ ഒരു വീക്കം കാണാറുണ്ട്. അത് ജീവിതകാലം മുഴുവൻ അവരെ ഒരു കിഡ്നി പേഷ്യൻ്റ് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? പലപ്പോഴും അൾട്രാസൗണ്ട് സ്കാനിങ്ങിനൊക്കെ അങ്ങനെയുള്ള കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്?
1: ഇപ്പോൾ നമ്മൾ ഈ അനോമലി സ്കാൻ ഉണ്ടല്ലോ, അനോമലി സ്കാനിനകത്ത് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ ഈ വൃക്കയുടെ ഉണ്ടാകുന്ന ഈ നമ്മൾ പറയുന്നത് പി യു ജി ഒബ്സ്ട്രക്ഷൻ എന്നാണ്. അതായത് വൃക്കയിൽ നിന്നും യുറീറ്ററിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതായത് നമ്മുടെ വൃക്കയിൽ നിന്നും മൂത്രക്കുഴലിലേക്കുള്ള ഭാഗത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു ബ്ലോക്ക് വരികയും ആ ബ്ലോക്ക് വന്ന് അതിന് മുൻപുള്ള ഭാഗത്ത് കിഡ്നിയിൽ വീങ്ങിയിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ പി യു ജി ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ അത് ജനിക്കുന്നതിന് മുമ്പ് ചില മിക്കവാറും ആളുകൾ ചിലപ്പോൾ ഇത് കാണുകയും ജനനത്തിന് ശേഷം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഇത് സെറ്റിലാവുകയും ചെയ്യുകയാണ് സാധാരണ കാണുന്നത്. പക്ഷേ ഒരു 1% ആളുകളിൽ ഇത് ചിലപ്പോൾ നമ്മൾ മുതിർന്ന അവസ്ഥയിൽ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ചിലപ്പോൾ ഇത് സർജറിക്ക് വിധേയമാകേണ്ടി വരും. മിക്കവാറും ആളുകളിൽ ഇത് ഫോളോ അപ്പ് ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് എത്ര MM ഉണ്ട് എന്നുള്ളതിനെയും അതുപോലെ തന്നെ ഫോളോ അപ്പിൽ ഇത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ചികിത്സകൾ ഇരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു 5 വയസ്സിനുള്ളിൽ തന്നെ മിക്കവാറും പേരിൽ ഇത് സെറ്റിലാവാറുണ്ട്.
3: ഓക്കെ, പല രക്ഷകർത്താക്കളും പേടിക്കുന്നത് എൻ്റെ കുഞ്ഞൊരു ഒരു വൃക്ക രോഗിയായിട്ട് മാറുമോ എന്നുള്ളൊരു ഭയത്തിൽ മാറാറുണ്ട്.
1: ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ ഇതേ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അസുഖം എന്ന് പറഞ്ഞാൽ റിഫ്ലക്സ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ്, വെസിക്കോ യൂറിട്രിക് റിഫ്ലക്സ്. അതായത് നമ്മളുടെ മൂത്രത്തിൻ്റെ ബ്ലാഡറിനകത്ത് നിന്ന് മൂത്രം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഈ മൂത്രം തിരിച്ച് മുകളിലോട്ട് കയറി കിഡ്നിയിലേക്ക് പോവുകയും ആ കിഡ്നിയുടെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന വേറൊരു അസുഖമുണ്ട്. അതാണെങ്കിൽ കുറച്ചും കൂടി വൃക്കയ്ക്ക് തകരാറുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുപിടിച്ച് ഇതിനകത്ത് ഇതിലേതാണ് PUG ഒബ്സ്ട്രക്ഷൻ, ഏതാണ് VUR എന്നൊക്കെ നമ്മൾ ടെസ്റ്റുകൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് അതനുസരിച്ച് നമ്മൾ ചികിത്സകൾ നിർദ്ദേശിക്കുമ്പോൾ അത് രോഗികളുടെ ഇപ്പറത്തരത്തിലുള്ള വൃക്ക തകരാറൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഫോളോ അപ്പ് ഇതിനകത്ത് വളരെ പ്രധാനമാണ്. കാരണം മിക്കവാറും കേസുകളിലും ഫോളോ അപ്പ് മാത്രം മതിയാവും. പക്ഷെ ചില കേസുകളിൽ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ശരിയായ ദിശയിലല്ല ഇത് പോകുന്നത്, ഇതിന് കൃത്യമായിട്ട് നമ്മളൊരു ആക്ഷൻ എടുക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു ഘട്ടം നമുക്ക് ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ നമുക്ക് മാതാപിതാക്കൾക്ക് വളരെയധികം ആശങ്കകളുണ്ടാവും. പക്ഷെ നമ്മൾ അവരെ സമാധാനിക്കാനുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്, മിക്കവാറും കേസുകളിലും ഫോളോ അപ്പ് കൊണ്ട് തന്നെ മതിയാവും, അല്ലാതെ അതേ രീതിയിലുള്ള പ്രൊസീജിയറിലോട്ടോ ഒന്നും പോകാണ്ടി വരാറില്ല. മിക്കവാറും കേസിലും ഫോളോ അപ്പ് മതിയാവും. പക്ഷെ ഒരു നിശ്ചിത ശതമാനം ആളുകളിൽ പ്രൊസീജിയേഴ്സിലേക്ക് പോകാറുണ്ട്. സാധാരണഗതിയിൽ പീഡിയാട്രിക് സർജന്മാരാണ് അങ്ങനെയുള്ള കേസുകൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്.
3: തീർച്ചയായിട്ടും സാർ, ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ. എപ്പോഴും ഒരു ഡോക്ടർ ഇൻവെസ്റ്റിഗേഷൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ 6 മാസം കൂടുമ്പോൾ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ റിസൾട്ട് നോർമലാണ്, കിഡ്നിയിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാമോ കിഡ്നി പേഷ്യൻ്റ് അല്ല നമ്മൾ, നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളും വരില്ല എന്ന് ആ ഒരു സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുമോ?
1: നമ്മൾ കിഡ്നിയുടെ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ലെവലിലുള്ള ടെസ്റ്റുകളുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ സ്ട്രക്ചറൽ പ്രോബ്ലം എന്ന് പറയും, കിഡ്നി സ്ട്രക്ചറിലുള്ള പ്രശ്നങ്ങൾ. കിഡ്നി സ്ട്രക്ചറിലുള്ള ഗ്രോസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിക്കുന്നത്. അതായത് കിഡ്നിയുടെ ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, കിഡ്നി സ്റ്റോൺ ഉണ്ടോ, സിസ്റ്റ് ഉണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിക്കുന്നത്. അതേസമയം കിഡ്നിയുടെ ഫങ്ഷണൽ പ്രശ്നങ്ങളുണ്ട്, അതായത് കിഡ്നിയുടെ ഫിൽട്ടർ ചെയ്യുന്ന ഫങ്ഷൻ ഓക്കെ ആണോ, ഇതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ GFR നോക്കും. അതായത് നമ്മുടെ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് കിഡ്നി എത്രത്തോളം മൂത്രം കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ടെസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് കിഡ്നിയുടെ ഫിൽട്രേഷനകത്ത് എന്തെങ്കിലും പോരായ്മകൾ, അതായത് ഫിൽട്രേഷനകത്ത് ലീക്ക് വെള്ളം വരുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നതിനുള്ള ടെസ്റ്റാണ് നമ്മൾ പ്രോട്ടീൻ യൂറിനകത്ത് പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഏർലി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് മൈക്രോ ആൽബം ടെസ്റ്റ്. അപ്പോൾ യൂറിൻ മൈക്രോ ആൽബം ടെസ്റ്റുകൾ നമ്മൾ സാധാരണഗതിയിൽ അറ്റ് റിസ്ക് ആയിട്ടുള്ള ആളുകളിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് വൃക്കരോഗം വരാൻ കോമൺ ആയിട്ടുള്ള ആളുകളെ അപേക്ഷിച്ച് റിസ്ക് കൂടുതലുള്ള ആളുകളുണ്ടല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡയബറ്റീസ്, സ്റ്റോൺ ഡിസീസ്, അതുപോലെ തന്നെ പ്രഷർ, ഇതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അമിതമായിട്ട് വണ്ണമുള്ള ആളുകൾ, ഇവർക്കൊക്കെ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവരെ നേരത്തെ നമുക്ക് കിഡ്നിയുടെ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് മൈക്രോ ആൽബം. കാരണം ഈ കിഡ്നിയുടെ ഫങ്ഷനകത്ത് പ്രശ്നം ഉണ്ടാകുന്നതിന് ഒരുപാട് വർഷം മുമ്പ് തന്നെ ഈ ചെറിയ രീതിയിലുള്ള പ്രോട്ടീൻ ലീക്കുകൾ കണ്ടു തുടങ്ങും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇടപെടുകയും അവരുടെ ലൈഫ് സ്റ്റൈലിനകത്ത് മോഡിഫിക്കേഷൻ വരികയും മെഡിസിൻസിനകത്ത് പറഞ്ഞാൽ കുറച്ചുകൂടെ കിഡ്നി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു വൃക്കരോഗം നല്ലൊരു ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും.
3: സാധിക്കുന്നുള്ളതാണ് സർ. ബേസിക് ആയിട്ട് അതായത് നമ്മൾ സാധാരണ ആളുകൾ എത്ര മാസം കൂടുമ്പോൾ ഈ പറഞ്ഞതുപോലെ ടെസ്റ്റുകൾ ചെയ്യണം എന്നാണ് സാറിൻ്റെ ഒരു നിർദ്ദേശം?
1: അത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അറ്റ് റിസ്ക് ആയിട്ടുള്ള ആളുകളാണ് എല്ലാ വർഷവും തീർച്ചയായിട്ടും ചെയ്യണം. അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ ഉള്ള ആളുകൾ എല്ലാ വർഷവും ചെയ്യണം. ഈ പറഞ്ഞാൽ മൈക്രോ ആൽബുമിനും ക്രിയാറ്റിനും അങ്ങനത്തെ എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേസമയം നമുക്ക് റിസ്ക് ഒന്നും ഇല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എങ്കിൽ പോലും നമുക്ക് നമ്മളുടെ കിഡ്നിയിലെ ഡിസീസ് വരില്ല എന്ന് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളുടെ റിസ്ക് കുറവാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ സ്റ്റിൽ നമുക്കൊരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിന് കൂടുമ്പോഴോ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫങ്ഷനുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം സഹായകരമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മലയാളികൾ പൊതുവെ ബോഡി ചെക്കപ്പ് ചെയ്യുന്ന ആളുകളാണ്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ വൺസ് ഇൻ 2 ഇയർ എങ്കിലും അവർ ചെയ്യാറുണ്ട്, അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്. അതിന് നമ്മുടെ നാട്ടിലുള്ള ലാബ് സംവിധാനങ്ങൾ വളരെയധികം പ്രൊമോട്ടീവായിട്ട് അവർക്കൊക്കെ പ്രത്യേക ഡിസ്കൗണ്ടുകളൊക്കെ കൊടുത്ത് അവരെ അതിനകത്ത് പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ കേരളത്തിലുണ്ട്. കാരണം ഏതൊരു ഉൾഗ്രാമത്തിലാണെങ്കിൽ പോലും നമുക്ക് ലാബ് സൗകര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ ഗവൺമെൻറ് പുതിയൊരു ഇതുണ്ട്, ഗവൺമെൻറ്റിൻ്റെ തന്നെ അത് എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ്റിൽ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇപ്പോൾ ലാബ് സൗകര്യമുണ്ട്. തന്നെയല്ല സ്പെഷ്യൽ ടെസ്റ്റുകൾ നമ്മളുടെ ഓരോ ജില്ലയിലും ഒരു മെയിൻ ലാബ്, ഇപ്പം ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് ലാബുണ്ട്, അതുപോലെ ഓരോ ജില്ലയിലും ഓരോ മെയിൻ ലാബുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ടെസ്റ്റുകൾ അങ്ങോട്ടേക്ക് അയച്ച് അവിടുന്ന് റിസൾട്ട് മെയിൽ വഴി ഈ പറഞ്ഞ ആശുപത്രിയിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലാബ് സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജനങ്ങൾ ഉപയോഗിക്കുകയും അത്തരത്തിൽ ഉള്ള ഒരു എന്താണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നത് വളരെയധികം ആരോഗ്യകരമായ ഒരു കാര്യമാണ്. അതേസമയം ഇതിനകത്ത് മറ്റൊരു വശമുണ്ട്. നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ജീവിതത്തിലോ ജീവിതശൈലിയിലോ ഒന്നും മാറ്റം വരുത്താതെ ഇരിക്കുന്ന ഒരു പ്രവണതയും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കും, കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറത്ത് ആ റിസൾട്ടിൻ്റെ പുറത്ത് അടയിരിക്കും, അതിനകത്തൊന്നും ചെയ്യത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാനും പാടില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് ആക്ഷൻ എടുക്കാനായിരിക്കണം. ആക്ഷൻ എടുക്കാതെ വെറുതെ നമ്മളിത് നോക്കിയിരുന്നിട്ട്
3: എക്സ്ട്രാ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കി വരുന്നത് പോലെ അങ്ങനെ ആവാതെ നമ്മൾ അതിന്റെ ഒരു സീരിയസ്.
1: പക്ഷെ ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു റൊട്ടീൻ ഉണ്ടാവും. ഇത് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാല് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, പുതിയ ഹാബിറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം, ഇത്തരം കാര്യത്തിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ റൊട്ടീൻ ഉണ്ടാവും. ഇപ്പം സ്വാതി ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്ന വരെയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. അതിനകത്ത് പുതിയൊരു ഹാബിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പഴയൊരു ഹാബിറ്റ് മാറ്റി പുതിയൊരു ഹാബിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രമകരമാണ്. അത് പർപ്പസ്ഫുള്ളി നമ്മൾ ഒരു എഫേർട്ട് അതിനകത്ത് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിനകത്ത് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതെങ്ങനെ എഫക്റ്റീവായിട്ട് കൊണ്ടുവരുന്ന എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ധാരാളം ചർച്ചകളും റിസർച്ചുകളും ഒക്കെ നടക്കുന്നത്.
3: അതെ, ശരിക്കും ഇതിനെ ഒരു മനസ്സിന്റെ ബാലൻസ് കൂടിയല്ലേ സാർ? നമുക്ക് ഇപ്പോൾ ഒരു രോഗം നിർണയിക്കപ്പെട്ടാലും അതിനെ എടുക്കുന്നതും അതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കുന്നതും നമ്മുടെ മനസ്സിന്റെ കൂടി ഒരു ബലമല്ലേ സാർ?
1: നമ്മൾ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാത്തിൻ്റെ അടിസ്ഥാനം മനസ്സാണല്ലോ. നമ്മൾ വോളണ്ടറി ആയിട്ടൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ മനസ്സ് കൊണ്ട് ഉദ്ദേശിച്ചൊരു കാര്യം ചെയ്യാന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വോളണ്ടറി ആയിട്ടൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിലേ അത്
3: പറ്റത്തുള്ളൂ.
1: അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഹെൽത്തി മൈൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് ആളുകൾ കടന്നു വരുന്നതേ ഉള്ളൂ. അതായത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമാണ്, ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ പോവുകയും അതേസമയം നമ്മളുടെ മാനസികമായിട്ടുള്ള നമ്മളുടെ ഒരു എന്തെങ്കിലും ഒരു വൈകല്യമോ ഒരു ഡിസോർഡറോ അല്ലെങ്കിൽ ഒരു ഡിസീസ് തന്നെയോ ചിലപ്പോൾ ആളുകൾ എന്താണ് ഇത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ശീലങ്ങൾ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പിന്നെന്താണ് ഈ റിജിഡ് ആയിട്ടുള്ള ബിഹേവിയർ

0: വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മൂത്രത്തിൻ്റെ നിറം നോക്കി കിഡ്നിയുടെ ആരോഗ്യം നിർണ്ണയിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഞ്ഞ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, തകരാറാണ്, ഇങ്ങനെയൊക്കെ പറയുന്നതിനോട് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ സർ?
1: എന്ന് വെച്ചാൽ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്കാനിങ്ങും ഈ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്തും മനുഷ്യർക്ക് രോഗങ്ങളുണ്ടായിട്ടുണ്ട്. അന്ന് ആളുകൾ മനുഷ്യരെ ചികിത്സിച്ചിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ ചികിത്സിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ ചരിത്രത്തിലൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ മൂത്രത്തിൻ്റെ നിറവും അതുപോലെ അവരുടെ സ്വെറ്റ് ഈ വിയർപ്പിൻ്റെ മണവും അതുപോലെ തന്നെ അവരുടെ തൊലിയുടെ നിറവും കണ്ണിൻ്റെ നിറവും നാക്കിൻ്റെ നിറവും അതുപോലെ നാടിമിടിപ്പ് ഇങ്ങനെ ഇത്ര കാര്യങ്ങളൊക്കെ അവർ, കാരണം അന്ന് അവർക്ക് പിന്നെ അവരുടെ നഗ്നനേത്രങ്ങളും അവർക്ക് സ്പർശിക്കാനുള്ള തൊലിയും മാത്രമേ ഉള്ളൂ. അവർക്ക് മണവും ഇതൊക്കെ വെച്ചിട്ടാണ്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് അവരന്ന് അന്ന് പരിശോധിച്ചിരുന്നത്. ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരുപാട് ഊഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ നിരീക്ഷണങ്ങൾ വഴി അവർ നടത്തുകയും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശാസ്ത്രം പുരോഗമിച്ചൊരു കാലഘട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം കുറേ കൂടെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാം. അതായത് എന്താണ് മൂത്രത്തിൽ എന്താണ് മൂത്രത്തിന് നിറം നൽകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ മൂത്രത്തിന് നിറം വർദ്ധിക്കുന്നതിൻ്റെ അർത്ഥം, പ്രാഥമികമായ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൂത്രത്തിലെ ജലാംശം കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ മൂത്രം കിഡ്നി ഇച്ചിരി കഷ്ടപ്പെട്ടാണ് നമ്മളെ ശരീരത്തിലെ വേസ്റ്റുകൾ പുറത്ത് കളയുന്നത്, അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന് ഒന്നാമത്തെ അർത്ഥം. പിന്നീട് മറ്റ് ചില അസുഖങ്ങൾ, അതായത് മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളിലോ അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ ചില മരുന്നുകൾ കഴിക്കുമ്പോഴോ ഒക്കെ മൂത്രത്തിൽ നിറവ്യത്യാസം ഉണ്ടാവാം.
0: ഈ നുരയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് എന്തോ മറ്റ് പ്രശ്നങ്ങളാണ്, ഡയബറ്റിക്സ് ആണ് എന്നൊക്കെ പറഞ്ഞു.
1: അതെ, നുരയും പതയും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ ഇതിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താ നടക്കുന്നത്, നമ്മൾ ആ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കുറയുകയും അത് കൂടുതലായിട്ടും നമ്മളെ തൊലി എന്താണ് തുണിയുടെ ഇടയിലൊക്കെ കടന്നു ചെന്ന് അഴുക്ക് റിമൂവ് ചെയ്യുന്നു. അതാണല്ലോ ഇതിന്റെ തത്വം. സെയിം തത്വം തന്നെയാണ് മൂത്രത്തിനകത്ത് സർഫസ് ടെൻഷൻ കുറയ്ക്കുന്ന സംഗതികൾ ഉണ്ടെങ്കിൽ, അതായത് ഏറ്റവും പ്രധാനമായിട്ട് പ്രോട്ടീനുകളാണ് യൂറിനകത്ത് ആൽബുമിനും മറ്റ് പ്രോട്ടീനുകളുമാണ് മൂത്രത്തിൻ്റെ അകത്ത് പത ഉണ്ടാക്കുന്നത്. അപ്പോൾ പത ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ പ്രോട്ടീൻ ലീക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കും. അപ്പോൾ മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം കിഡ്നിയുടെ അകത്ത് എവിടെയോ ഒരു ഡാമേജ് മൈക്രോ ലെവലിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊക്കെ പരിഹരിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് സംശയിക്കാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിനകത്ത് പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് വെള്ളം കുറച്ച് കുടിക്കുകയും യൂറിന് കുറച്ച് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലും പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടാം. പക്ഷേ അത് പ്രോട്ടീൻ മൊത്തത്തിൽ കൂടുന്നതുകൊണ്ടാണോന്നില്ല, പ്രോട്ടീൻ ലീക്ക് കൂടുന്നതുകൊണ്ടാണോന്നില്ല, വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ റിലേറ്റീവായിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതാവാം. അത് ചിലപ്പോൾ കിഡ്നിക്ക് തകരാറുണ്ടായിട്ടാവണമെന്നില്ല, നമ്മൾ ചിലപ്പോൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ. മൂത്രത്തിനകത്ത് പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ നോക്കുമ്പോൾ നമുക്കറിയാം പ്രോട്ടീൻ കൂടുതൽ പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത്.
0: തീർച്ചയായിട്ടും സാർ, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മുഖം വല്ലാതെ വീർത്ത് കിട്ടുകയും പിന്നെ നമ്മുടെ കാലിനൊക്കെ നീര് വെക്കുകയും ചെയ്യുന്ന പോലെ വരുമ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ കിഡ്നിയുടെ എന്തെയോ പ്രശ്നങ്ങളാണെന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്, അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്?
1: അങ്ങനെ നമുക്ക് സംശയകരമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് ഡോക്ടറെ പോയി കാണുക, കണ്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സംശയം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃക്ക തകരാറ് തന്നെ ആവണമെന്നില്ല.
0: അങ്ങനെയുണ്ട്.
1: ഇപ്പം നമുക്ക് വേറെ അസുഖങ്ങളാണെങ്കിലും വരാമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയാൻ, ഒരാൾക്ക് എന്തെങ്കിലും അലർജി, ഫുഡ് കഴിച്ച അലർജി ഉണ്ടെങ്കിൽ മുഖത്ത് നീര് വരാമല്ലോ. അത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് വൃക്ക തകരാറ് തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഡോക്ടറെ കാണുക എന്നുള്ളത് പ്രധാനമാണ്, കാരണം ഡോക്ടർക്ക് അതിനകത്ത് ബാക്കിയുള്ള ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിയുമ്പോഴാണ് ഡോക്ടർക്ക് ഇത് ഇന്നതാണ് ആകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സംശയം ഉണ്ടാവുകയും അതനുസരിച്ചുള്ള ടെസ്റ്റുകൾ നിർദ്ദേശിക്കുക. അതിനുശേഷം നമ്മൾ ഒരു നിഗമനത്തിലെത്തുന്നതായിരിക്കും നല്ലത്. നമ്മൾ കാള പറ്റുന്ന കേൾക്കുമ്പോൾ കയറെടുക്കേണ്ട കാര്യമില്ല.
0: സാർ, മറ്റൊരു കാര്യം, ജിമ്മിലൊക്കെ പോകുന്നവർ ഈ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ?
1: നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരാൾക്ക് അനബോളിസം എന്ന് പറയും, അതായത് നമ്മൾ മസിൽസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിന് ഗ്രോ ചെയ്യുന്നതിന് ആവശ്യമുള്ള പ്രോട്ടീൻ നമുക്ക് ഉണ്ടെങ്കിലേ മസിൽ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പം ഒരാൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അയാളുടെ മസിൽസിന് ഒരു ചെറിയ സ്ട്രെസ് ഉണ്ടാകുക ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അത് ഗ്രോ ചെയ്യാനുള്ള ഒരു സ്റ്റിമുലസ് അതിന് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഗ്രോ ചെയ്യാനുള്ള സ്റ്റിമുലസ് ഉണ്ട്, പക്ഷെ നമുക്ക് പ്രോട്ടീൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഗ്രോത്ത് നടക്കും.

0: പറ്റത്തില്ല. ആ സമയത്ത് പ്രോട്ടീൻ നമ്മൾ സപ്ലിമെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഉദ്ദേശം എന്താണ്? മസിൽ ഗ്രോ ചെയ്യുക.
1: അപ്പൊ
0: മസിൽ ഗ്രോ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു എന്താണ്, ഒരു റോ മെറ്റീരിയൽ ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് നമുക്ക് പൗഡറായിട്ട് കഴിക്കണം കഴിക്കാം, അതെല്ലാം ഭക്ഷണത്തിൽ കഴിക്കണമെങ്കിൽ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് പ്രോട്ടീൻ പൗഡറായിട്ട് ആളുകൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അതിനകത്ത് മറ്റുള്ള കലോറി കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാറ്റ് അധികം കയറാതെ തന്നെ മസിൽസ് ബൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അത് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ആവശ്യമാണ്. പക്ഷേ ഈ അമിതമായിട്ട് പ്രോട്ടീൻ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആണ് അമിതമെന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. കാരണം ഈ പ്രൊഫഷണൽ ബോഡി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് കൂടുതൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവർ മെഡിസിൻസ് മറ്റ് രീതിയിലുള്ള ഇഞ്ചെക്ട് ചെയ്യുന്ന മെഡിസിൻസും കൂടുതലായിട്ടുള്ള പ്രോട്ടീനൊക്കെ എടുത്തിട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ആവറേജ് ഡേ ടു ഡേ ജിം ഗോയറെ സംബന്ധിച്ചിടത്തോളം അവർ അത്രയും അധികം പ്രോട്ടീൻ അവർ എടുക്കുന്നുണ്ടാവില്ല, കാരണം അത്രയും പ്രോട്ടീൻ അവർക്ക് ആവശ്യമുണ്ടാവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എടുക്കുന്നതുകൊണ്ട് കിഡ്നിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഒരാൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു കാര്യമില്ല, കാരണം അത് മൊത്തം ഈ ഇതിനകത്തുള്ള അമിനോ ആസിഡ്സ് മൊത്തം മൂത്രം വഴി പോവുകയോ അല്ലെങ്കിൽ ഈ അമിനോ ആസിഡ്സ് ഫാറ്റായിട്ട് ഗ്ലൈക്കോജനായിട്ടൊക്കെ കൺവേർട്ടായിട്ട് ബോഡി സൂക്ഷിക്കുകയോ ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല അത് കിഡ്നിക്ക് വളരെ സ്ട്രെയിൻ ഉണ്ടാക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രോട്ടീൻ എടുക്കുമ്പോൾ കിഡ്നിയുടെ അകത്ത് സ്ട്രെയിൻ ഉണ്ടാവും, കാരണം ഇതിനകത്ത് ആസിഡ് ലോഡെന്ന് പറയും, ടോട്ടലായിട്ടുള്ള ബോഡിയുടെ ആസിഡ് ലോഡ് വളരെ കൂടുതലായിരിക്കും. ഒരു ഹെൽത്തി കിഡ്നി ആണെങ്കിൽ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യും. അതേസമയം കുറച്ചൊരു ബോർഡർ ലൈൻ കിഡ്നിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഒരു കിഡ്നിയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വൃക്ക തകരാറിലേക്ക് നയിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഡയറ്റിലുണ്ടാകുന്ന ഇതുപോലുള്ള വലിയ വ്യത്യാസങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതിനകത്ത് ഒരുപാട് ഗുണമുണ്ട്. അപ്പോൾ പ്രോട്ടീൻ പൗഡറിനെ നമ്മൾ എന്താണ് ഒരു വില്ലനായിട്ട് കാണേണ്ട കാര്യമില്ല, അത് ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കുന്നതാണെങ്കിൽ. അതേസമയം നമ്മൾ ഇതിനെ ജുഡീഷ്യസ് അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ബോർഡർ ലൈൻ കിഡ്നി ആണെങ്കിൽ നമുക്ക് കിഡ്നിയിൽ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.
1: ഓക്കെ സർ, ഇനി കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, രാത്രിയിൽ നിരന്തരമായിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, രാത്രികൾ മാത്രം ഉണ്ടാകുന്ന ഈ അവസ്ഥ കിഡ്നിയുടെ എന്തെങ്കിലും തകരാറിന്റെ ലക്ഷണമാണ്?
0: തീർച്ചയായിട്ടും നമുക്ക് കിഡ്നിയുടെ തകരാറിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൂടുതലായിട്ട് മൂത്രം പോവുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നീരുണ്ടാകുമ്പോഴാണ് നമ്മൾ കിഡ്നിയുടെ അസുഖം വരുന്നതെന്നുള്ളതാണല്ലോ. പക്ഷെ നീരുണ്ടാവണമെന്നില്ല, കാരണം കിഡ്നിയിലകത്ത് നീരുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ലീക്ക് ഉള്ള ആളുകളിൽ ചിലപ്പോൾ നേരത്തെ നീരുണ്ടാകും. പ്രോട്ടീൻ ലീക്ക് ഇല്ലാതെ വൃക്ക തകരാറുണ്ടാകുന്ന അസുഖങ്ങളിൽ നീരുണ്ടാകണമെന്നില്ല, അത് ലാസ്റ്റ് സ്റ്റേജിൽ ശരീരത്തിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരുന്നൊരു സ്റ്റേജിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ കാണുന്ന ലക്ഷണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാത്രിയിൽ ഒരുപാട് മൂത്രം പോകും, അതായത് പകലിനേക്കാളും കൂടുതൽ മൂത്രം ചിലപ്പോൾ രാത്രി ആയിരിക്കും പോകുന്നത്. അത് കിഡ്നിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെൻട്രേഷൻ ഫംഗ്ഷനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതായത് വൃക്കയ്ക്ക് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അത് വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളമെല്ലാം മൂത്രം വഴി പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ രാത്രിയിൽ ഒരുപാട് മൂത്രം പോകുന്നത്. ഇത് മറ്റൊരു രീതിയിലും വരാം, അതായത് മൂത്രം രാത്രിയിൽ ഒരുപാട് പോകുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം ആവർത്തിച്ച് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉള്ള ആളുകളിലും രാത്രി കൂടുതൽ പ്രാവശ്യം മൂത്രം പോകാം, പക്ഷേ അതിൻ്റെ അളവ് ചിലപ്പോൾ ഒരുപാട് കാണണമെന്നില്ല. അത് മിക്കവാറും പ്രോസ്റ്റേറ്റിൻ്റെ പോലുള്ള കംപ്ലൈൻറ്റുകളിലൊക്കെ ആയിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയണം. അപ്പം അളവും അതുപോലെ ആവർത്തിയും കൂടുതലാണെങ്കിൽ വൃക്ക തകരാറാകാനുള്ള സാധ്യത കൂടുതലാണ്. സമയം അളവ് കുറവാണ്, ആവർത്തി കൂടുതലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ആവാനായിരിക്കും കൂടുതൽ സാധ്യത.
1: സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് ഈ വൃക്കരോഗങ്ങൾ കൂടുതലായിട്ട് വരാറുള്ളതെന്ന് തോന്നാറുണ്ടോ?
0: നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ കുറച്ച് ഒരു എഡ്ജുണ്ട്, പുരുഷന്മാരൊക്കെ കൂടുതലായിട്ടും വൃക്കരോഗങ്ങൾ വരാനുള്ള ഒരു കുറച്ചൊരു സാധ്യത കൂടുതലുണ്ട്. പക്ഷെ എന്ന് കരുതി സ്ത്രീകൾ ഒട്ടും പുറയിലല്ല, സ്ത്രീകളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃക്കരോഗങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് അങ്ങനെ ഒരു പിന്നെ വേർതിരിവ് നമ്മൾ കാണിക്കേണ്ടതില്ല, ഏകദേശം തുല്യമായിട്ട് തന്നെയാണ് വരുന്നത്.
1: തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ സാർ, ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള സാറിൻ്റെ വൈഫ് ഷമീന മാമും ഉണ്ട്. അപ്പോൾ ഈ ഈ സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണുന്ന പേഷ്യൻസ് ചിലപ്പോഴൊക്കെ വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവർ കാണും, അവർക്ക് ഗുളിക കഴിക്കേണ്ടി വരുന്നവർ കാണും. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു സൈഡിൽ മരുന്ന് കഴിക്കുമ്പോൾ അത് കിഡ്നിയെ ബാധിക്കുമോ എന്ന് കണക്ട് ചെയ്ത് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ നിരന്തരമായി മരുന്നുകൾ കഴിക്കുമ്പോൾ?
0: അത് എന്നുവെച്ചാൽ ചില മരുന്നുകൾ, ഇപ്പോൾ ലിഥിയം പോലുള്ള മരുന്നുകൾ സാധാരണഗതിയിൽ കഴിക്കുന്ന ആളുകളിൽ വൃക്ക തകരാറുണ്ടാകാനുള്ള റിസ്ക് ഉണ്ട്. പക്ഷേ അത് ലിഥിയം കഴിക്കുന്ന, ലിഥിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടി സൈക്യാട്രിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മരുന്നാണ് ലിഥിയം. കാരണം അവർക്കറിയാം ഇത് എന്നുവെച്ചാൽ ഈ എന്താണ് ആയുധം എടുക്കുന്നവൻ ആയുധത്തിന്റെ മൂർച്ച അറിയണമെന്ന് പറയുമല്ലോ, എന്ന് പറയാൻ ആ ആയുധത്തിന്റെ ഗുണവും ദോഷവും അറിഞ്ഞുകൊണ്ടാണ് അവർ പ്രയോഗിക്കുന്നത്. അപ്പൊ അവരങ്ങനെ നിരുത്തരവാദപരമായിട്ട് ഒരിക്കലും അത് ചെയ്യാറില്ല. അവര് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവർ ടെസ്റ്റുകൾ ചെയ്യുകയും ലിഥിയത്തിന്റെ ലെവൽ വരെ അവർ ടെസ്റ്റ് ചെയ്യും. ബ്ലഡിൽ എത്ര ലിഥിയം ഉണ്ട്, അത് കൂടുകയാണെങ്കിൽ കിഡ്നി ദോഷം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അവർ ലിഥിയം ലെവൽ വരെ മോണിറ്റർ ചെയ്തിട്ടാണ് അവർ ഈ ലിഥിയം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ലിഥിയം അവർ ഏറ്റവും കൂടുതൽ പേടിച്ച് കൊടുക്കുന്ന ഒരു മരുന്നാണ്. അതല്ലാതെ നമുക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മറ്റു മരുന്നുകളിൽ അങ്ങനെ വൃക്കരോഗത്തിൻ്റെതായിട്ടുള്ള വലിയൊരു പ്രശ്നം നമ്മൾ കാണാറില്ല. ലിഥിയം അതേസമയം ഇതുപോലെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെയധികം അവർ നിരന്തരമായിട്ട് അവരുടെ നിരീക്ഷണത്തിലായിരിക്കും അവരത് കൊടുക്കുന്നത്.
1: ഓക്കെ സർ, ഈ ഞാൻ ഡയാലിസിസ് പേഷ്യൻസിന്റെ ആ ഒരു കണ്ടീഷനിൽ എത്തുന്ന ഒരു സമയമുണ്ടല്ലോ, വളരെ പരിതാപകരമായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവരുടെ മാനസിക നില, അതായത് സ്വാഭാവികമായിട്ട് കിഡ്നി രോഗങ്ങൾ മാനസിക സമ്മർദ്ദം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന്? സാർ കുറേ അധികം പേഷ്യൻസിനെ, സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേഷ്യൻസിനെ നിരന്തരം കാണുന്നുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ മാനസിക വെല്ലുവിളികൾ ഇവർ നേരിടേണ്ടതായിട്ട് വരാറുണ്ടോ?
0: തീർച്ചയായിട്ടും. കാരണം കിഡ്നി രോഗികളിലെ ക്യാൻസർ രോഗികളും ഏകദേശം ഒരേ മാനസികാവസ്ഥയുള്ളവരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരാൾക്ക് വൃക്ക തകരാറായി ഡയാലിസിസ് ചെയ്യണം എന്ന് പറയുന്നത് ഏതാണ്ട് നിങ്ങളെ പിന്നെ നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് ജഡ്ജ് പറയുന്നതിന് തുല്യമായിട്ടാണ് മിക്കവാറും രോഗികൾ കാണുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ ഇനി ഓപ്ഷൻസ് ഇല്ല എന്നുള്ള നിലയിലുള്ള ഒരു രീതിയിലാണ് മിക്കവാറും രോഗികൾ കാണുന്നത്. പലപ്പോഴും നമ്മൾ ഒരാൾക്ക് വൃക്കരോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ഇന്ന് ക്രോണിക്കാണ്, നിങ്ങളെ കിഡ്നിയുടെ ഇപ്പോൾ 15% ഇപ്പോൾ വർക്കിംഗ് എന്ന് പറയുകയും അധികം താമസമില്ലാതെ ഡയാലിസിസ് ഓപ്ഷനിലേക്കോ ട്രാൻസ്പ്ലാന്റിലേക്കോ പോകണമെന്ന് നമ്മൾ അവരെടുത്ത് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ആദ്യത്തെ അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അത് ഡിനയലാണ്. അതായത് അത് അവർ നിഷേധിക്കും. നിഷേധിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, പിന്നെ അവരടുത്ത ഓപ്ഷൻ ഇതിങ്ങനൊന്നും ഇല്ല, അടുത്ത പ്രാവശ്യം ശരിയാവും, അത് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ ഡോക്ടറെ മാറ്റും, വേറെ ഡോക്ടറെ അടുത്ത് പോകും, അല്ലെങ്കിൽ അവരെന്താണ് ഈ യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ കാണുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഇന്നത് കഴിക്കൂ അല്ലെങ്കിൽ ഇന്ന വൈദ്യരെ കാണൂ, നിങ്ങളുടെ കിഡ്നി രോഗം സുഖപ്പെടും, അത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോയി ഡിനേ ചെയ്യും ഫസ്റ്റ് സ്റ്റേജിൽ. പിന്നെ ഒരുപാട് സ്റ്റേജുകൾ കടന്ന് നമ്മൾ ഒരു ആങ്കറും പിന്നെ ബാർഗെയിനിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോയി ലാസ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളു. അപ്പോൾ ഇങ്ങനെ ഇത് ഈ ബാഡ് ന്യൂസ് സ്വീകരിക്കുന്നതിന് ഇത് ഈ ഒരു അസുഖത്തിന് മാത്രമല്ല, ഒരുപാട് മനുഷ്യന്റെ പൊതുവേ ഉള്ള ഒരു ഇതാണ് ബാഡ് ന്യൂസുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന്. നമുക്ക് ഒരു സൈക്കോളജിക്കലി നമുക്ക് ഇത്രയും സ്റ്റേജുകൾ കടന്നിട്ടാണ് മനുഷ്യ രീതിയിലേക്ക് അക്സെപ്റ്റൻസിലേക്ക് വരത്തുള്ളൂ. അപ്പം പലപ്പോഴും പലരും ഈ ഡിപ്രസ്ഡ് സ്റ്റേജിൽ തന്നെ തുടരും. അവസാന നിമിഷം വരെ അവർ ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അവർ ഡിപ്രസ്ഡ് ആയിട്ട് തന്നെ തുടരും. അപ്പം നമ്മൾ പിന്നെ ഡോക്ടർ ഷെമീന തന്നെ ഒരു സ്റ്റഡി ഈ വൃക്കരോഗികളിൽ നടത്തിയിട്ടുണ്ട്. അതായത് എത്ര ശതമാനം ആളുകളിൽ ഈ വൃക്കരോഗത്തിലുള്ളവർക്ക് സൈക്യാട്രി പ്രോബ്ലംസ് ഉണ്ടെന്നൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജ് നടത്തിയാണ്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ 30% ആളുകൾക്ക് ഡിപ്രഷനുണ്ട്. അതായത് 100 ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ 30% പേർക്കും ഡിപ്രഷനുണ്ട്. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം ഇവരിൽ വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെപ്പോഴും സങ്കടപ്പെട്ടിരിക്കണമെന്നായിരിക്കത്തില്ല. അവർ ചിലപ്പം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ദേഷ്യമായിരിക്കും. അവർ ചിലപ്പം ഈ ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇവരുടെ അങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ആളായിരിക്കും. അവരുടെ കാര്യം പോലും മാറ്റി വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന ആളായിരിക്കും, അവരോട് ഇവർ ദേഷ്യപ്പെടും. അപ്പം ഇവർക്ക് സങ്കടം വരും. കാരണം എന്താണ്, ഇവരുടെ എല്ലാ കാര്യവും ഇവരെ നോക്കി ഇത്രയും നോക്കിയിട്ടും ഇദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുന്നല്ലോ എന്ന് അവർക്ക് പിന്നെ ഡിപ്രഷൻ വരും. അപ്പം അങ്ങനെ ഉള്ള സംഗതികളുണ്ട്. അതായത് ഇവർ ഡിപ്രഷൻ കോമൺ ആയത് കാരണം ഇവരെന്താണ്, ഇവരെപ്പോഴും സിസ്റ്റമായിട്ട് കലഹിക്കും, ഡയാലിസിസിലുള്ള സ്റ്റാഫുമായിട്ട് കലഹിക്കും, ഡയാലിസിസിലുള്ള പിന്നെ വരുന്ന ഓട്ടോക്കാരോട് കലഹിക്കും, അവർ കൂടെ കൊണ്ടു നടന്ന ബൈസ്റ്റാൻഡറിനോട് കലഹിക്കും, ഡോക്ടേഴ്സിനോട് കലഹിക്കും. ഇവരെല്ലാവരുടെ ഒരു കലഹമായിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായിട്ടും അവർ ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഡിപ്രഷൻ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ രീതിയിലുള്ള മാനസികാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാവുകയും അവർ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ മാറുകയും പ്രോപ്പറായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് അവർ വരികയും, പലപ്പോഴും ഡിപ്രഷനൊക്കെ വന്നു കഴിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഡയറ്റ് ശ്രദ്ധിക്കത്തില്ല. അവർ വിചാരിക്കും നീ എന്തിനാണ് ജീവിക്കുന്നത്, മരിക്കുന്നേ മരിക്കട്ടെ, ഇങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം എന്നുള്ള രീതി രീതിയിൽ അവരുടെ മാനസികാവസ്ഥ വളരെ മോശമാവുകയും അവർ പിന്നെ എന്താണ് അവരുടെ ഹെൽത്ത് മൊത്തത്തിൽ ബാധിക്കും. ഇത്തരത്തിലുള്ള നിഷേധാത്മക നിലപാട് അവരിൽ ഉണ്ടാകുമ്പോൾ അവരുടെ ഹെൽത്ത് മൊത്തത്തിൽ ബാധിക്കും. അതേസമയം ഒരു ഡിപ്രഷൻ അവരുടെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, അവരുടെ ആ ഒരു അവസ്ഥ ശരിയാവും. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഇതുപോലെ ഡിപ്രഷൻ ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആൻറ്റി ഡിപ്രസൻ്റ് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഇവർ ഈ ഡിപ്രഷൻ്റെ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇത് മയക്കുന്നതിനുള്ള ഗുളിയാണ്, ഉറക്ക ഗുളിയാണെന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറുകാർ അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരാ മരുന്ന് അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം അവരെന്ന് വെച്ചാൽ ഇത് അത്ര പ്രധാനമുള്ള സംഭവമല്ല, എനിക്ക് ഉറക്കമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇതെന്തിനാണ് ഡോക്ടർ എഴുതിയത്, ആവശ്യമില്ലാത്ത മരുന്നാണെന്ന് പറഞ്ഞ് ഇവർ നമ്മളോട് പറയാതെ ഇത് നിർത്തും. പക്ഷേ നമ്മളറിയത്തുമില്ല, ഇവർ നിർത്തിയാലും നമ്മളറിയത്തുമില്ല, ഇവർ പിന്നെ അവരുടെ അവസ്ഥ മോശമായിട്ട് പോകും. അപ്പം വലിയ രീതിയിലുള്ളൊരു സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഇത് എന്തോ ഈ മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മോശം കാര്യമാണെന്നും, അതേസമയം ഇപ്പോൾ കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് ഒരാൾക്ക് പുറത്ത് പറയാനായിട്ട് നാണക്കേടില്ല, അതൊരെന്തോ അന്തസ്സുള്ളൊരു കാര്യമാണ്. അതേസമയം മാനസിക രോഗം ഉണ്ടെന്ന് പറയുന്നത് എന്തോ ഒരു മോശം കാര്യമാണെന്നുള്ള ഒരു പൊതുവേ ഉള്ളൊരു സ്റ്റിഗ്മ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അത് പല തട്ടിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഈ മെഡിക്കൽ സ്റ്റോറുകാർ വരെ എന്താണ് ഈ ഒരാൾക്കൊരു സൈക്യാട്രിയുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവന് എന്തോ കുഴപ്പമുള്ള ആളാണ്, അതിന് അവർക്ക് കൊടുക്കാൻ വരെ അവർക്ക് മടിയാണ്, മനസ്സിലായി. അതേസമയം ഇത് പ്രോപ്പറായിട്ട് കഴിച്ചവരെ ഡിപ്രഷൻ മാറിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെ പറ്റി ആരും ചിന്തിക്കുന്നില്ല.
1: തീർച്ചയായിട്ടും സർ, ഇതിപ്പോൾ ഡയാലിസിസിന് വരുന്ന ഒരു പേഷ്യൻ്റെ മാനസികാവസ്ഥ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അവരെ അല്ലേ, ആ ഒരു ദിനചര്യനൊക്കെ ഒരുപാട് മാറ്റം വന്നു, ഭക്ഷണത്തിൽ മാറ്റം വന്നു, കൂടെ വരുന്ന ആളുടെ പിന്നെ സാമ്പത്തിക ഒരു വിഷയമാണ്. എത്രത്തോളം നമ്മുടെ കായംകുളം ഹോസ്പിറ്റലും മാവേലിക്കർ ഹോസ്പിറ്റലും ഇവരുടെ മാനസിക ആരോഗ്യ പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്?
0: നമ്മൾ സാധാരണഗതിയിൽ ഈ ആളുകൾ ഗവൺമെൻറ്റിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗവൺമെൻറ്റിലുള്ള ലോഡ് കൂടുതലാണ്. ഇപ്പം നമ്മളിപ്പം കരുനാഗപ്പള്ളി നിൽക്കുന്നു, കരുനാഗപ്പള്ളിയിൽ താലൂക്ക് ആശുപത്രിയുണ്ട്, അല്ല കായംകുളത്ത് ഒരു താലൂക്ക് ആശുപത്രിയുണ്ട്. അപ്പം ഈ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാകുന്നത് ഈ ഡയാലിസിസ് രോഗികളെ നോക്കുന്നതിനും നെഫ്രോളജി ഡോക്ടർ ഇല്ല, അവിടെ ജനറൽ മെഡിസിനിലെ ഡോക്ടറായിരിക്കും. ജനറൽ മെഡിസിൻ ഡോക്ടർ അവിടെ രണ്ടുപേരെ കാണത്തുള്ളൂ. അപ്പം നമുക്ക് ആലോചിക്കണം, ഒരു താലൂക്കിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ജനറൽ മെഡിസിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ റെഫറൻസുകൾ വന്നാലും മാനേജ് ചെയ്യേണ്ടത്
1: ഇവർ
0: രണ്ടുപേരുമായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സമയമായിരിക്കും ഈ ഒരു രോഗിക്ക് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കരുനാഗപ്പള്ളി താലൂക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര ഫിസിഷ്യൻസ് ഉണ്ടാവും? ഏതാണ്ട് ഒരു 50-100 ഫിസിഷ്യൻസ് കാണും. അതേസമയം ഗവൺമെൻറ് സെക്ടറിലെല്ലാം കൂടെ രണ്ടുപേരേ ഉള്ളൂ. അപ്പം നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്ന വെച്ചാൽ 70% ജനങ്ങളും OP ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ഗവൺമെൻറ് ആശുപത്രികളാണ്, 30% പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നുള്ളൂ. അതേസമയം IP ചികിത്സയിൽ തിരിച്ചാണ്, 70% പ്രൈവറ്റിലും 30% ഗവൺമെൻറ്റിലുമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ കണക്കിലെടുത്തെന്ന് പറഞ്ഞാലും, നമ്മൾ ഗവൺമെൻറ് സംവിധാനത്തിൽ ഉള്ള വർക്ക് ലോഡ് അതിഭീമമാണ്. കാരണം എന്ന് വെച്ചാൽ 30 ഫിസിഷ്യന്മാർ കൈകാര്യം ചെയ്യുന്ന കേസുകൾ രണ്ടുപേര് കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഭീമമായിട്ടുള്ള വർക്ക് ലോഡാണ്. അത് പലപ്പോഴും നമ്മുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസുകൾ ഉണ്ടാക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടണം എന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവരാണ് MBBS കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് MD കഴിഞ്ഞതിന് ശേഷം ഈ പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, അവർ ഇത് തിരഞ്ഞെടുത്ത് വരുന്നവരാണ്. അപ്പം നമുക്ക് അവരുടെ ലിമിറ്റേഷൻസ് പലപ്പോഴും ആളുകൾ അറിയാറില്ല. നമ്മൾ ഒരു പലപ്പോഴും സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ, ഗവൺമെൻറ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ പർവ്വതീകരിക്കുകയും അവയെ വലിയ രീതിയിൽ ഉള്ള നമ്മൾ ഓഡിറ്റുകൾക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്യുകയും അതിനകത്ത് ഈ പറഞ്ഞ പോലെ പബ്ലിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു മീഡിയകൾ തന്നെ വലിയ രീതിയിൽ അവരെ വലിച്ചുകീറുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഇവരുടെ ഈ ഒരു വശം, അതായത് ഇവർ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നവരല്ല, നമ്മുടെ പൊതുരംഗം മെച്ചപ്പെടണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളുകളാണ്. സ്റ്റിൽ എന്നിട്ടും നമുക്ക് അത്തരത്തിലുള്ളൊരു പെരുമാറ്റം പലപ്പോഴും നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കാറുണ്ട്. അപ്പം ഈ പരിമിതികൾ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാവണം. കാരണം നമ്മൾ ഈ ആശുപത്രികളെ അമിതമായിട്ട് രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെ മോശമാക്കി കാണിക്കുകയും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെ നന്നായിട്ട് കാണിക്കുകയും ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ടഗ് ഓഫ് വാറിനിടയിൽ പെട്ടുപോകുന്നത് ഇതുപോലെയുള്ള നമ്മൾ ആരോഗ്യ പ്രവർത്തകരായിരിക്കും. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് കെയറിനെ ബാധിക്കും. തന്നെയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഞാനിപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളുടെ ഒരു ആരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയാണ്. പക്ഷേ നമ്മൾ ചികിത്സയുടെ രംഗം വരുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്. കാരണം ചികിത്സാ രംഗത്ത് ഈ പറഞ്ഞ പോലെ മാൻ പവറിൻ്റെ കുറവുണ്ട്, നമുക്ക് വിഭവങ്ങൾ കുറവാണ്. കാരണം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിശ്ചിത ശതമാനമേ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആ വിഭവത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പരമാവധി കെയറുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സാധാരണ ജനങ്ങൾ ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള രോഗികൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ആ സിസ്റ്റത്തെ നമ്മൾ തകർത്ത് കളയരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാവുകയും ഇതിനകത്ത് ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇടകീറി പരിശോധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ ആ സിസ്റ്റം തകർന്നു വേണം. അപ്പോൾ അമേരിക്കയിലൊക്കെ സംഭവിച്ച അതാണ്. അമേരിക്കയിലൊക്കെ ക്വാളിറ്റി ഇനിഷ്യേറ്റീവുകൾ വരികയും ധാരാളമായിട്ടുള്ള പിന്നെ ഈ ചെറിയ ചെറിയ ആശുപത്രികളെ വലിയ രീതിയിലുള്ള ഈ റഡാറുകളിൽ ഉള്ളിലൂടെ കടത്തിവിട്ട് അവരെ വലിയ രീതിയിലുള്ള ക്വാളിറ്റി പരിശോധനകൾക്കൊക്കെ വിധേയമാക്കിയപ്പോൾ അവർക്കൊന്നും നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും അവയൊക്കെ പൂട്ടിപ്പോവുകയും ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ ആശുപത്രികൾ മാത്രം ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു. വലിയ ആശുപത്രികൾ മാത്രം അവിടെ നിലനിൽക്കുകയും അവിടുത്തെ ചികിത്സാ ചെലവ് ഭീകരമായിട്ട് കൂടുകയും ചെയ്തു. അവിടെ ഒരു സാധാരണ ഒരു കുടുംബത്തിന് പിന്നെ അവരുടെ എന്താണ് അവരുടെ വരുമാനത്തിന് ഏതാണ്ട് 40-50% ഈ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അടക്കേണ്ട സാഹചര്യമുണ്ട്. അത്രയും ഭീകരമായിട്ട് ഇതിൻ്റെ ചിലവ് കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഈ പറഞ്ഞ പോലെ വൻകിടകൾ മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ നമ്മളൊരു സാമൂഹ്യപരമായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്, ഈ തരത്തിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളും ചെറുകിട ആശുപത്രികളും ഒക്കെ നിലനിൽക്കുക എന്നുള്ളത് നമ്മൾക്ക് ചികിത്സാ ചെലവ് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇതുപോലുള്ള ചെറുകിട ആശുപത്രികളെയും അതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കൊക്കെ എതിരെ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താണ് പറയുക, ഒരു ഹെയ്റ്റ് മോങ്കറിങ് എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഒരുപാട് ഞാൻ ഈയിടെയൊക്കെ ശ്രദ്ധിച്ചു, കരുനാഗപ്പള്ളി ആശുപത്രിയിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് എന്നാൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചാനലുകളും ഓൺലൈൻ പോർട്ടലുകളും ഒക്കെ നിരന്തരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വിശ്വാസ്യത നഷ്ടപ്പെടുകയും ഗവൺമെൻറ് തന്നെ ചിന്തിക്കും എന്തിനാണ് നമ്മളിങ്ങനെ സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്, നമുക്ക് പൈസ മുടക്കി ഇത്തരം സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. കാരണം ജനങ്ങളുടെ ഇടയിൽ ഇതിന് യാതൊരു പ്രതിച്ഛായമില്ല. അപ്പോൾ ഇതിനുവേണ്ടി പൈസ മുടക്കിയിട്ട് കാര്യമില്ല എന്ന് ഗവൺമെൻറ്റുകൾ ചിന്തിക്കുകയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ എന്താണ് ഒന്നുകിൽ പ്രൈവറ്റൈസ് ചെയ്യുകയോ അതല്ലെങ്കിൽ അടച്ചു പൂട്ടുകയോ ചെയ്യും. പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ലക്ഷദ്വീപ് പോയ കാര്യം പറയുന്നത്, അപ്പോൾ ലക്ഷദ്വീപിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രൈവറ്റ് ആശുപത്രിയാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അവിടുത്തെ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേരളത്തിലെ ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് അവർ ലീസിന് കൊടുത്തിരിക്കുക, ലീസല്ല മീൻസ് കരാർ അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുക, അവരാണ് ആ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ അവർ തീരുമാനിക്കും അവിടെ എന്തൊക്കെ ഡോക്ടർമാർ വേണം, ഏതൊക്കെ സർജറി അവിടെ ചെയ്യണം, ഏതൊക്കെ ചെയ്യേണ്ട, നമുക്ക് യാതൊരു ഇടപെടലിനും അവിടെ സാഹചര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏത് കാര്യത്തിലും ഉത്തരവാദിത്തപരമായിട്ട് വേണം നമ്മൾ പ്രതിഷേധങ്ങൾ നടത്താനും അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്
1: ദീർഘവീക്ഷണത്തോടു കൂടി വേണം നമ്മളൊരു പ്രതിഷേധമാണെങ്കിൽ പോലും.
0: കാരണം എന്ന് വെച്ചാൽ ഇത് പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട്. അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും കാണാതെ എന്ത് ചെയ്യരുത്, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സമൂഹത്തിൽ ഇടപെടുകയും പൊതു ഇടപെടുകയും ചെയ്യുന്ന രാഷ്ട്രീയ ബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വേണം നമ്മൾ ഈ ആരോഗ്യ വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി.
1: തീർച്ചയായിട്ടും സാർ, ഒരുപാട് സന്തോഷമുണ്ട് ഈ സൺഡേ സ്പെഷ്യൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സാർ എത്തിയതിന്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലും മാവേലിക്കര ഹോസ്പിറ്റലിലും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം ഷബീർ മുഹമ്മദ് സാർ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, സാറിനെ പറ്റി ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, സാർ നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ് കേട്ടോ. സാറിൻ്റെ FB പോസ്റ്റുകളൊക്കെ സമയം ഇരുന്ന് ഞാൻ കുത്തിയിരുന്ന് വായിക്കാറുണ്ട്. നല്ല എഴുത്താണ്, അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് വെക്കുക, ഒരു പുസ്തകമൊക്കെ ആക്കുക കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ ജനങ്ങളെ ഇപ്പോൾ ഒരു ഡോക്ടറിന് ഒരു ഞാൻ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, നാല് ചുവരുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ പുറത്തേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള മുഖങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളെയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ള ഒരു, പണ്ടൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് ഡോക്ടേഴ്സ് ദൈവങ്ങളാണെന്ന്. ശരിക്കും ദൈവങ്ങൾ തന്നെയാണ്. ആ ഒരു ദൈവീകമായിട്ടുള്ള കഴിവുകളെയൊക്കെ പുറത്തിറക്കാൻ സാറിനെ പോലെയുള്ള ഡോക്ടേഴ്സിന് സാധിക്കട്ടെ എന്നും, ഇനിയും ഒരുപാട് ഉയരങ്ങളിലെ തെട്ടെയെന്നും കൂടി ആശംസിക്കുന്നു. സാർ, ഒരുപാട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേർക്ക് ആശ്രയിക്കാൻ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് കായംകുളം ഹോസ്പിറ്റൽ. അപ്പം ഇതേപോലെ നന്മ ദൈവത്തിൻ്റെ കരങ്ങളാൽ അവരെ രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഇന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പിയാണ്.
0: താങ്ക് യു.
1: ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകൾ ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘാചന്ദ്ര, ഡോക്ടർ നജുമ എന്നിവരുടെ സേവനവുമായി ന്യൂദേശി ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. നമ്മുടെ കൂടെ സാറിന് കൂടെ തന്നെ നമ്മുടെ സ്വന്തം സൈക്കാട്രിസ്റ്റ് ഷമീല അബ്ദുള്ള മാം ഉണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പരിപാലിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈ ഒരു ന്യൂ ഇയറിന് ഞാൻ മാമിനെ വിളിക്കുന്നുണ്ട്. കുറച്ചധികം നമ്മുടെ മനസ്സൊക്കെ എങ്ങനെ പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ വിട്ടാൽ പോരാ. കൈവിട്ട് പോയി കഴിഞ്ഞാൽ വഴിവിട്ട് പോകുന്നൊരു സാധനമാണ് നമ്മുടെ മനസ്സ്. അതിനെ കറക്റ്റാക്കാനായിട്ട് മാം വരുന്നുണ്ട്. നമുക്ക് കുറേ അഡ്വൈസൊക്കെ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ റേഡിയോ 91.2.
2: സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
9: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
7: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

ഹൃദയത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

0: കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ആഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
8: സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
9: തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തനതും തന

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
5: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രുചി താളത്തിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. നമ്മൾ മലയാളികൾക്ക് ഉച്ചയൂണിന് ശേഷം അടുത്തതായിട്ട് മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് ആ ഒരു വെയിലിന്റെ ചൂടൊക്കെ ഒന്ന് മാറി ചെറിയൊരു തണുപ്പൊക്കെ കാറ്റിൽ തട്ടി തുടങ്ങുന്ന ആ ഒരു ആനന്ദകരമായിട്ടുള്ളൊരു വൈകുന്നേര സമയം. അന്നേരം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, വൈകിട്ട് ചായക്കൊപ്പം എന്താണ് കടി എന്നല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ഉച്ചയ്ക്ക് സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് ചായ ക്കൊപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ അടുക്കളയിൽ തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ട് ആ ഒരു ചായ അടുപ്പത്തിരുന്ന് ഇങ്ങനെ തിളച്ചു വരുന്ന ആ ഒരു ചെറിയ സമയമുണ്ടല്ലോ, ആ ഒരു ചായ തിളച്ചു വരുന്ന നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കിടിലൻ പലഹാരത്തിന് നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ ഇട്ട് ഈ ഒരു പലഹാരത്തെ അങ്ങ് വിളിക്കാം കേട്ടോ. അധികം സസ്പെൻസ് ഒന്നും ഇടാതെ നേരെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കേട്ടോ. രണ്ട് മുട്ടയും കുറച്ച് റവയും പഞ്ചസാര ഉണ്ടെങ്കിലും നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു രണ്ട് കോഴിമുട്ടയും ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. മുട്ടയുടെ വെള്ളയും മഞ്ഞയും എല്ലാം നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ആ ഒരു മുട്ടയിലേക്ക് നാടൻ രുചിയും മണവും ഒക്കെ തരുന്ന കുറച്ച് ഏലക്കാപ്പൊടി കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ നാവിലെ മധുരത്തിന് ആവശ്യമുള്ള അത്രയും പഞ്ചസാര കൂടി നമുക്ക് അതിലേക്ക് തൂകി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പഞ്ചസാര ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം മധുരം ഇട്ട് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആവശ്യത്തിന് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കൂടാതെ ഈ ഒരു മധുരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ഇന്ന് വൈകിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ സർപ്രൈസ് ആയിട്ട് ഒരു ചായ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരുപാട് ഉപ്പൊന്നും വാരിയിടരുത്. ഒരു ചെറിയ അളവിൽ മാത്രം, ഒരു കുഞ്ഞ് പിഞ്ച് അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത ഘട്ടം എന്താണെന്നല്ലേ, നമുക്ക് ഈ ഒരു മാവ് എത്രത്തോളം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് മാത്രം റവ കൂടി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് മാവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് റവ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഈ ഒരു കൂട്ടിലേക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. റവ ഒരുപാട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുട്ടയും കൂടെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക എന്നതാണ് കേട്ടോ. നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ ഓർക്കുക, നിങ്ങൾക്ക് സോഡാപ്പൊടി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോഡാപ്പൊടി ഇട്ടില്ലെങ്കിലും യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. സോഡാപ്പൊടി ഇട്ടില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി എങ്ങനെയാണ്, നമ്മുടെ ഒരു മാവ് ഇവിടെ ഇരുന്നിങ്ങനെ ശകലം ഇങ്ങനെ റെഡി ആയിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് നല്ലൊരു ചുവടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. എന്റെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. നല്ലോണം പാത്രം ചൂടായതിനു ശേഷം മാത്രം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. ഇനി നമുക്ക് ഓരോ സ്പൂണായിട്ട് മാവ് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണയൊന്നും നമ്മളുടെ ദേഹത്ത് തെറിക്കരുത് കേട്ടോ. ചായ അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ചായ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു റെസിപ്പിക്ക് ഞാൻ ഇട്ടേക്കുന്ന പേര് മിന്നൽ ബോണ്ട എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ ഇട്ട് ഈ ഒരു റെസിപ്പിയെ വിളിക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ്, ഇന്ന് വൈകുന്നേരം എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായമൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, അടുത്ത ഞായറാഴ്ച വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം ഒപ്പമുണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യായിരുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണം നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എല്ലാ കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലയിൽ സന്ദർശനം നടത്തി മന്ത്രിമാരായ എം ലിജുവും ടി സിദ്ദിഖും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് ഓഫ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗവും പോരാട്ടവീര്യവും നേരിട്ടെറിഞ്ഞ മണ്ണാണ് ആൻഡമാനിലിതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. 2022 ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഹർഘർ തിരംഗ പരിപാടി ആരംഭിച്ചത്. പ്രചാരണത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളും രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദരം അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ക്വിറ്റ് ഇന്ത്യ എന്ന ആഹ്വാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഊർജ്ജം പകർന്നുവെന്നും ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തവരുടെ ധൈര്യം എല്ലാ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമായിരിക്കുമെന്നും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദ്ധതി ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്ന ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അർജുൻ ആയങ്കിയെ പിടികൂടിയ പശ്ചാത്തലത്തിൽ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
1: ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. അക്കാര്യത്തിൽ ഒന്നും ഒരു വിട്ടുവീഴ്ചയിലും ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല. കേരളം സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്.
0: കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലകളിൽ മന്ത്രിമാരായ എം ലിജുവും ടി സിദ്ദിഖും സന്ദർശനം നടത്തി. കെ സി വേണുഗോപാൽ എം പി, റെജി ചെറിയാൻ എം എൽ എ, ജില്ലാ കളക്ടർ ഷാജി വി നായർ, കുട്ടനാട്ടിലെ ജനപ്രതിനിധികൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച സംഘം അടിയന്തര ആശ്വാസ നടപടികൾ ഉറപ്പു നൽകി. തുടർന്ന് കർഷകരുടെയും ദുരിതബാധിതരുടെയും പ്രത്യേക യോഗം ചേർന്നു. പുനഃകൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സഹകരണ കൃഷി ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗം ചേരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പുകളും സർക്കാർ നിർദ്ദേശവും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. നിലവിൽ 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളത്. ജില്ലാതല കൺട്രോൾ റൂമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടകവാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് കർക്കിടകവാവ്. തിരുവനന്തപുരം, തിരുവല്ലം, പരശുരാമ ക്ഷേത്രം, എറണാകുളം, ആലുവ, മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽത്തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. മഴ സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. നെല്ലുവില ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ബോണസ് ഇനത്തിൽ 150 കോടി രൂപ കൂടി അനുവദിച്ചു. പാലക്കാട് ജില്ലയിൽ 306 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇനി 156 കോടി രൂപ കൂടി അനുവദിച്ചാൽ മാത്രമേ ജില്ലയിൽ നെല്ലുവില പൂർണ്ണമായും നൽകാനാവൂ. നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടും മുൻകാല കണക്കുകളും ഹാജരാക്കാത്തതിനാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള താങ്ങുവിലയും ലഭിക്കാത്ത സാഹചര്യമാണ്. ഇതിനായി ഓഡിറ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് സപ്ലൈകോയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഓണത്തിന് മുൻപ് കർഷകർക്ക് നെല്ലുവില ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: നീറ്റ് PG പ്രവേശന പരീക്ഷയ്ക്ക് സംസ്ഥാനത്ത് നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ MP കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് കത്തയച്ചു. പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് സംസ്ഥാന തലത്തിലുള്ള മുൻഗണനകളാണ് ഇത്തവണ അപേക്ഷയിൽ ചോദിച്ചിരുന്നത്. ഇതിന്റെ ഫലമായി ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ മാസം 30 പരീക്ഷ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി വയനാട്ടിലെ കർഷകർ. മഴക്കാലമായതോടെ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് കാട്ടാനകൾ. അടിയന്തരമായി കാട്ടാനകളെ തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: നിത്യവും കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖല ഇറങ്ങുകയും കൃഷികൾ നശിപ്പിക്കുന്നതും വയനാട്ടിലെ പതിവ് സംഭവമായി. ഇതോടെ വയനാട്ടിലെ കർഷകർ ആശങ്കയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി തലപ്പുഴയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയും ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയുമാണ്. ഇതിനു പുറമെ വൈത്തിരി, തൈലക്കുന്ന് മേഖലയിൽ കഴിഞ്ഞ ഒരു മാസമായി ഇറങ്ങിയ 3 കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്തു.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. രാവിലെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ കിയാൻഷിയെ 14-21, 21-14 എന്ന സ്കോറിനാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. PSC വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിലിനായി എത്തുന്നുണ്ട്. 2025 സംസ്ഥാന കർഷക പുരസ്കാര ജേതാക്കളെ മന്ത്രി TC സിദ്ദിഖ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. കർഷകരുടെ അധ്വാനത്തിനും കാർഷിക മേഖലയിലെ മികച്ച മാതൃകകൾക്കും അംഗീകാരം നൽകുന്നതിനാണ് പുരസ്കാരം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്, അർബൻ റൂഫ്ടോപ്പ് ഫാർമർ, ഉദ്യാന ശ്രേഷ്ഠ എന്നിങ്ങനെയാണ് 3 പുതിയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ആലപ്പുഴയിൽ നിർവഹിക്കും. ഓരോ കേരളീയ ഭവനത്തിലും കുറഞ്ഞത് ഒരു കയർ ഉൽപ്പന്നമെങ്കിലും എത്തിക്കുക എന്നതാണ് 6 നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ നാളെ ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണം നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലയിൽ സന്ദർശനം നടത്തി മന്ത്രിമാരായ M ലിജുവും TC സിദ്ദിഖും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
6: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
7: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
8: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

പ്രധാന വാർത്തകൾ. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമടക്കമുള്ള പ്രമുഖർ. സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നതും

0: സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹിക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെ ഹർഘർ തിരംഗ പ്രചാരണം നീണ്ടുനിൽക്കും. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളതെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.
1: I am delighted to note that this Hargar Tiranga campaign has evolved into a nationwide people's movement. Every household that proudly displays the national flag sends a powerful message of patriotism, unity and our collective responsibility. Creates the nationalism and patriotism.
0: ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലി അർപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ അവർ രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ധീരത ഓരോ ഇന്ത്യക്കാരനും എക്കാലവും പ്രചോദനമായി നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ സാങ്കേതിക വിദ്യ, സമയബന്ധിതമായ പ്രവർത്തനം, വിശ്വാസം എന്നീ 3 പ്രധാന സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ ഒരു സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുച്ചേരി പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ശ്രീ ഷാ.
2: भारत सरकार ने अंग्रेजों के बनाई हुई दंड संहिता को बदलकर 3 भारतीय न्याय संहिताओं को लागू किया है. ये न्याय संहिताओं की सोच नागरिकों को न्याय दिलाने के लिए केंद्रित, तकनीक सक्षम और समयबद्ध बनाने की है. ये तीनों न्याय संहिताएं टेक्नोलॉजी, टाइमलाइन और ट्रस्ट, ये 3 पिल्लर पर खड़ी की गई है.
0: മദ്രാസ്, കൊൽക്കത്ത, മധ്യപ്രദേശ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 30 ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മദ്രാസ് ഹൈക്കോടതിയിലാണ് ഏറ്റവും കൂടുതൽ പേർ നിയമിതരായത്. നിയമനീതി മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം 20 അഭിഭാഷകരും 10 ജുഡീഷ്യൽ ഓഫീസർമാരും നിയമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായും സുപ്രീംകോടതി കൊളീജിയവുമായും കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് ഈ നിയമനങ്ങൾ നടത്തിയത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹിക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ ക്യുയാനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ചൈനയിലെ ഹെഫേയിൽ നടക്കുന്ന 9th വേൾഡ് ബ്രിഡ്ജ് ഫെഡറേഷൻ യൂത്ത് ട്രാൻസ്നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് സ്വർണം. Under-31 പേയേഴ്സ് വിഭാഗത്തിലാണ് ഇന്ത്യയുടെ സാക്നിക് റോയ്, സൈന്ദൻ കുഷാരി എന്നിവർ സ്വർണ്ണ മെഡൽ നേടിയത്. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ മുൻഗണനയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ എപ്പോഴുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പല ഊരുകളിലും ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന പരാതി പരിഹരിക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓണക്കാലം മുൻനിർത്തി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ലിസ്റ്റുകൾ പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടെ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ശ്രീ ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂരിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ നഗരത്തിനടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് അർജുനെ പിടികൂടിയത്. ഒളിവിലിരുന്ന് സമൂഹമാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിക്കും പോലീസിനുമെതിരെ ഇയാൾ വെല്ലുവിളി നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ ബൈതരനി, സലന്തി എന്നീ നദികളിലെ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ പ്രതികൂല കാലാവസ്ഥ കാരണം പഹൽഗാം ബാൽത്താൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജില്ലാതല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതികളെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണനു വേണ്ടിയുള്ള തെരച്ചിലിനായി എത്തുന്നുണ്ട്. പി എസ് സി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. മലപ്പുറം ചെമ്മാട് തലപ്പാറ റോഡിലുള്ള സ്വകാര്യ കമ്പനി വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഇന്നലെ മഞ്ചേരിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച കർണാടകയിലെ വിജയപുരയിൽ നിന്ന് 3 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഐഎ അറസ്റ്റ് ചെയ്തിരുന്നു. ആയുധ ഉൽപാദനവും വിതരണവും വേഗത്തിലാക്കാൻ യുഎസ് പ്രതിരോധ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി പെന്റഗൺ. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ ആയുധശേഖരം കുറയുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. ഉൽപാദനം വിപുലീകരിക്കുന്നതിനായി പ്രമുഖ പ്രതിരോധ കരാറുകാരുമായും സാങ്കേതികവിദ്യ കമ്പനികളുമായും പെന്റഗൺ പ്രാഥമിക കരാറുകൾ ഒപ്പിട്ടു. ചൈനയിലെ ഷാങ്ഹായിൽ 2 വിമാനത്താവളങ്ങളിൽ നിന്ന് 1,300-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ഡോൾഫിൻ ചുഴലിക്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് 3,000,000-ലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള പ്രമുഖർ. സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നിന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: യു ആർ ലിസ്ണിംഗ് എന്റർ റേഡിയോ 91.2.

0: എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. Stay tuned, Radio 91.2.

മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2. മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയും.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമാനമായി 20 Kia 0 കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം. സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
9: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

നിനക്ക് നന്മന, ഇടഞ്ഞ കൊമ്പന, നമുക്ക് അണ്ണന. ചിലർക്ക് മകന, ചിലർക്ക് നന്മന, ഇടഞ്ഞ കൊമ്പന.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
7: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
8: എന്ത് പറ്റി ജോൽസിലെ, എന്തെങ്കിലും കുഴപ്പം?
7: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
9: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
10: ബമ്പർ സമാനമായി 20 Kia 0s കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
11: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
12: Stay tuned, stay happy with the Radio 91.2.

0: ഓണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
7: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
6: എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമ്മാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഖുറാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: അറിഞ്ഞില്ലേ രശ്മി, രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
6: Stay tuned, stay happy with the Radio 91.2.

0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
5: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ലോ ഗോചർ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
2: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
1: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
3: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
3: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ സന്ധ്യയിൽ രാമായണ കഥ പറഞ്ഞ് കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗം മുതൽ നമുക്കിന്ന് ആരംഭിക്കാം അല്ലെ. അങ്ങനെ രാമരാവണ യുദ്ധത്തിനായിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അങ്ങനെ ശക്തരായിട്ടുള്ള വാനര സൈന്യം ലങ്കയുടെ കോട്ട കടന്ന് അകത്തുവരെ പ്രവേശിച്ചു. രാമന്റെ മനസ്സ് മുഴുവൻ സീതയെ ഓർത്തുള്ള ദുഃഖമാണ്. ആ ദുഃഖം കോപമായി മാറുകയാണ്, രാവണനോടുള്ള കോപമായി മാറുകയാണ്. അങ്ങനെ സർവശക്തനായ ശ്രീരാമചന്ദ്രൻ യുദ്ധത്തിന്റെ നായകനായി. രാമകൽപ്പന കിട്ടേണ്ട താമസം കപിസൈന്യം ഉച്ചത്തിൽ പോർവിളി മുഴക്കി ലങ്കാ രാജധാനിയുടെ പുറം മതിലുകളും കമാനങ്ങളും ഒക്കെ ഇടിച്ചു തകർത്തു കളഞ്ഞു. ഇത് കണ്ട രാവണൻ രാക്ഷസ സൈന്യത്തിന് യുദ്ധത്തിനായിട്ടുള്ള ആഹ്വാനം ചെയ്തു. അങ്ങനെ ഇനി യുദ്ധാരംഭമാണ്. രാമായണ സന്ധ്യയിലൂടെ കഥാപാത്രങ്ങളിലൂടെ യുദ്ധഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം.
1: ധർമാത്മാവായ രാമൻ ജയിക്കട്ടെ, ഊർജസ്വിയായ ലക്ഷ്മണൻ ജയിക്കട്ടെ, സുഗ്രീവ ചക്രവർത്തി ജയിക്കട്ടെ,
2: വീരശൂര പരാക്രമി രാക്ഷസ രാജാവ് രാവണൻ വിജയിക്കട്ടെ, വീരശൂര പരാക്രമി രാക്ഷസ രാജാവ് രാവണൻ വിജയിക്കട്ടെ, രാക്ഷസ രാജാവ് രാവണൻ വിജയിക്കട്ടെ, വിജയിക്കട്ടെ, യുദ്ധം തുടങ്ങട്ടെ.

0: എന്റെ തല ഞാനിതാ എടുക്കുന്നു.
1: അതാ അങ്കദൻ ഇന്ദ്രജിത്തിനെ തേരച്ചു തകർക്കുന്നു.
2: അതിശയം തന്നെ. ലക്ഷ്മണൻ അതാ ആ ഒരൊറ്റ അമ്പ് കൊണ്ട് വിരൂപാക്ഷന്റെ കഥ കഴിച്ചിരിക്കുന്നു. അതാ നൂറുകണക്കിന് രാക്ഷസന്മാരെ സുഗ്രീവൻ ഒരു പാലം വലിച്ചെടുത്ത് അടിക്കുന്നു.
3: അയ്യോ, രാമന്റെ ശരങ്ങൾ തീപാണം പോലെ പായുന്നു.
4: ശക്തമായിട്ടുള്ള രാമരാവണ യുദ്ധം നടക്കുകയാണ്. രാമായണ കഥയുടെ തുടർഭാഗം നമുക്ക് അടുത്ത ദിവസം വൈകിട്ട് കേട്ടുമുട്ടാം.

0: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: കേരളത്തിൽ ഇപ്പോൾ മഴയുടെ കാലമാണ്. കർക്കിടകം മുൻപും മഴക്കാലം തന്നെയായിരുന്നു. കള്ളക്കർക്കിടകമെന്നും പഴമക്കാർ പറയാറുണ്ട്. കർക്കിടകത്തിലെ കറുത്ത ദിനങ്ങളെക്കുറിച്ച്, ജോലിയില്ലാത്ത ദിവസങ്ങളെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, ഭക്ഷണം പാചകം ചെയ്യാനുള്ള വിറകുമൊക്കെ തേടി പോകുന്നതിനെക്കുറിച്ചൊക്കെ പഴയ ആൾക്കാരുടെ ഓർമ്മകളിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും. പഴയകാലത്തെ മഴയ്ക്ക് ഇത്രയും രൗദ്രഭാവം ഉണ്ടായിരുന്നോ എന്ന് തർക്കമുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വം, ഇതെല്ലാം മഴയെ കൂടുതൽ രൗദ്രമാക്കിയിരിക്കുന്നു. ഇന്ന് മഴ വരുന്നത് തന്നെ മനുഷ്യർ പേടിയോടെ കാണുന്നു. മുൻപ് കവിതകളിലോ നോവലുകളിലോ കഥകളിലോ ഒക്കെ മഴയെ എത്ര മനോഹരമായി ചിത്രീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് മഴ നൽകുന്ന അനുഭവങ്ങൾ മനുഷ്യരെ സംബന്ധിച്ച് ഭയാനകമാണ്. തികച്ചും സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, അവർക്ക് ഇതൊരു പക്ഷേ തോന്നണമെന്നില്ല. എന്നാൽ ആഴ്ചകളോളം വെള്ളത്തിൽ തന്നെ കഴിയേണ്ടി വരുന്നവർ, സ്വന്തം വീട് പോലും ഉപയോഗിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ, പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ, സ്വന്തം വീടിനെ നന്നായി ഉപയോഗിക്കാൻ കഴിയാതെ ഒക്കെ മനുഷ്യർ പലയിടങ്ങളിലും ബുദ്ധിമുട്ടിലാണ്. കർക്കിടകത്തിലെ കറുത്ത അനുഭവങ്ങളെ കൂട്ടായ്മയിലൂടെ നേരിടാനും തകർത്തെറിഞ്ഞ വീടുകളെയും പ്രദേശങ്ങളെയും പുനരുജ്ജീവിപ്പിച്ചെടുക്കാനും നമ്മുടെ കൂട്ടായ്മകൾക്ക് കഴിയട്ടെ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുൻപാണ് അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത്. അതൊരു സാമൂഹിക മാറ്റത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. മക്കളെ വളർത്താൻ നിർവാഹമില്ലാത്ത രക്ഷിതാവിന് ആ കുട്ടിയെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാം. സർക്കാർ ചിലവിൽ കുട്ടി വളരും. വളർന്നു വരുന്ന കുട്ടിക്ക് എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്യും. ഒപ്പം ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കുട്ടിയെ ദത്തെടുക്കാം. അങ്ങനെ സംസ്ഥാനത്തെ അനാഥരുടെ എണ്ണം കുറയ്ക്കാം. എല്ലാ കുട്ടികളും രാജ്യത്തിന്റെ സ്വന്തമാണ്, അവരെല്ലാം നന്നായി ജീവിക്കട്ടെ എന്ന കാഴ്ചപ്പാടോടെയാണ് അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത്. കഴിഞ്ഞ ദിവസം അമ്മത്തൊട്ടിലിൽ ഒരു കുഞ്ഞുകൂടി വന്നു. അതോടെ അമ്മത്തൊട്ടിലേക്ക് വന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 1000 കവിയുന്നു. ആദ്യത്തെ കുട്ടിയെ അമ്മത്തൊട്ടിലേക്ക് കിട്ടിയത് 2002 ഡിസംബറിലാണ്. ആ കുഞ്ഞിന്റെ പേര് നിത്യ എന്നായിരുന്നു. 100-ാമത്തെ കുട്ടിയും പെൺകുട്ടിയായിരുന്നു. സതശ്രീ എന്ന് അതിന് പേരിട്ടു. അങ്ങനെ ഇപ്പോൾ 1000 കുഞ്ഞുങ്ങൾ കവിഞ്ഞിരിക്കുന്നു അമ്മത്തൊട്ടിലിൽ. 2002 നവംബർ 14 ശിശുദിനത്തിലാണ് അമ്മത്തൊട്ടിൽ കേരളത്തിൽ നിലവിൽ വന്നത്. ഈ ആശയം കണ്ടു പഠിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതേ മാതൃക അനുകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അമ്മത്തൊട്ടിൽ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളെ കിട്ടിയത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്, 667 കുട്ടികൾ. അങ്ങനെ സംസ്ഥാനം കുഞ്ഞുങ്ങളുടെ സംരക്ഷണ കാര്യത്തിൽ ആരും ഉപേക്ഷിക്കപ്പെടാത്ത, എല്ലാവരെയും സംരക്ഷിക്കാൻ കഴിയുന്ന, കുഞ്ഞുങ്ങളെ അവരുടെ അവകാശങ്ങളെല്ലാം കൊടുത്ത് വളർത്തിയെടുക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി തുടരുന്നു. ഈ മുഹൂർത്തത്തെ ഒരു ചരിത്ര മുഹൂർത്തമെന്ന് വിളിക്കാം. പെൺകുട്ടിയായിരുന്നു 1000-ാമത്തെ അതിഥി. ആ കുഞ്ഞിന് സഹസ്ര എന്ന് നാമകരണവും നടത്തിയിരിക്കുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: കാലാന്തരം തുടരുന്നു. രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇനി പറയുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും വളരെ ദൂരെ ഒരു ഗ്രാമം. ആ ദിവസം അവർക്ക് വലിയ ആഘോഷത്തിന്റെ ദിവസമായിരുന്നു. 2026 ആഗസ്റ്റ് മാസത്തിലെ ഒരു സംഭവമാണ് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി 79 വർഷങ്ങളായെങ്കിലും അജ്മീർ ജില്ലയിലെ കുർത്താൽ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ബസ് സർവീസ് ലഭ്യമായിരുന്നില്ല. കുറേ ദൂരം നടന്നു ചെന്നാൽ മാത്രമേ അവർക്ക് ബസ് കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബസ് സർവീസ് ആരംഭിച്ചു, രാജസ്ഥാൻ റോഡ്വേ ബസ് സർവീസ്. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബസ് സർവീസ്. ബസിൻ്റെ വരവ് ആധുനിക കാലത്ത് ആഘോഷിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഗ്രാമവാസികൾ അത് നന്നായി വീഡിയോ എടുത്തു, ചിത്രങ്ങൾ നെറ്റിൽ പ്രചരിപ്പിച്ചു. സംഭവം വളരെ വൈറലായിരിക്കുന്നു. ഗ്രാമവാസികൾ സന്തുഷ്ടരാണ്. ബസ് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മഴയെ വകവെക്കാതെ റോഡരികിൽ ആളുകൾ ഒത്തുകൂടി ആർപ്പുവിളിച്ചു, നൃത്തം ചെയ്തു, ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ഡ്രമ്മുകൾ, പരമ്പരാഗത ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നന്നായി അവർ ആഘോഷിച്ചു. ഇനി പട്ടണങ്ങളിലേക്ക് പോകാൻ, മാർക്കറ്റിൽ പോകാൻ, ആശുപത്രിയിൽ പോകാൻ, സ്കൂളിൽ പോകാൻ, ഓഫീസുകളിലേക്ക് പോകാനെല്ലാം ബസ് സർവീസ് ഉപയോഗപ്പെടുത്താം. അങ്ങനെ കുർത്താൽ എന്ന ഗ്രാമം ലോകത്തിന്റെ സവിശേഷ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപക്ഷെ ഇന്ത്യയിലെ ബസ് സർവീസ് കടന്നു ചെല്ലാത്ത അപൂർവം ഗ്രാമങ്ങളിലൊന്നായിരിക്കും 2026 കുർത്താൽ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിച്ചു പോകുന്നു. വീഡിയോ കണ്ട പലർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ചിലർ, രാജ്യത്തിന്റെ ചില പ്രദേശങ്ങൾ ഇപ്പോഴും വികസന കാര്യത്തിൽ പിന്നോട്ടാണ് എന്ന് പറയുകയും ചർച്ചകൾ തുടങ്ങുകയും ചെയ്തു. ഇതൊക്കെ തങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളാണെന്ന് പോലും അറിയാതെ നിഷ്കളങ്കരായ ഗ്രാമീണർ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. ലോകം മുഴുവൻ ഇന്റർനെറ്റിന്റെ ലഭ്യത ഉറപ്പാകുകയും എല്ലാ കാര്യങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ ലോകം മുഴുവനും പ്രചരിക്കുന്ന കാലത്താണ് ഒരു ഗ്രാമത്തിലേക്ക് ആദ്യമായി ഒരു ബസ് സർവീസ് വന്നത് എന്നുള്ളത് വളരെ വിസ്മയകരമായ ഒരു കാര്യമായി പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റോഡുകളിലെങ്ങും തിരക്കാണ്, തിരക്കോട് തിരക്ക്. പാഞ്ഞു പോകുകയാണ് തലങ്ങനെയും വിലങ്ങനെയും വാഹനങ്ങൾ. രാവിലെയും വൈകുന്നേരവും കാൽനട യാത്രക്കാരെ കാണാം. കൂടുതൽ പേർക്കും ഇപ്പോൾ നടക്കാൻ മടിയാണ്. വാഹനങ്ങളുടെ ക്രമാതീതമായ പെരുക്കവും അവയുടെ പാച്ചിലും കാൽനട യാത്രക്കാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ശാരീരിക സൗഖ്യം തേടുന്നവർ, ആരോഗ്യം നന്നായി നോക്കുന്നവർ രാവിലെയോ വൈകിട്ടോ കൃത്യമായി നടക്കാറുണ്ട്. എന്നാൽ ലക്ഷ്യമില്ലാതെ പായുന്ന കൂടുതലും ഇരുചക്ര വാഹനങ്ങൾ ഇവർക്ക് ഒരു വെല്ലുവിളിയാണ്. ഇന്ത്യൻ നഗരങ്ങളും ഈ പ്രതിസന്ധി നേരിടുന്നു. നടക്കുന്നവരെ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലാണ് വഴികളെല്ലാം, പാതകളെല്ലാം വഴിയോര കച്ചവടക്കാരും ടാക്സി വാഹനങ്ങളും കയ്യേറിയിരിക്കുന്നു. പലയിടത്തും നടപ്പാതകൾ മാലിന്യ കൂമ്പാരങ്ങളാണ്. ചിലയിടത്തൊക്കെ നടപ്പാതകൾ തന്നെ ശോഷിച്ച് ഇല്ലാതായിട്ടുണ്ട്. ഈ വർഷം ജൂണിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി നടപ്പാതകളിലൂടെ സുരക്ഷിതമായി നടക്കാനുള്ള അവകാശം ഏതൊരു പൗരന്റെയും മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കുറെ വൈകിപ്പോയെങ്കിലും നമ്മുടെ ജുഡീഷ്യറിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. സാധാരണ ജനങ്ങളാണ് കൂടുതലും നടക്കുന്നത്. ആരോഗ്യം നന്നാക്കാൻ വേണ്ടി നടക്കുന്നവർ മറ്റൊരു വിഭാഗക്കാരാണ്. ഏത് വിഭാഗക്കാരായാലും അവർക്കെല്ലാം സ്വസ്ഥവും ശാന്തവുമായി വഴിയരികിലൂടെ നടന്നു പോകാൻ അവകാശമുണ്ട് എന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി വരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ പാലിക്കാൻ നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് നാം കാണുന്ന കാലാന്തര കാഴ്ച. നഗരങ്ങളിലെ തൊഴിലാളികളിൽ മൂന്നിലൊന്ന് പേരും കാൽനടയായാണ് ഇപ്പോഴും ജോലിക്ക് പോകുന്നത് എന്നും മെട്രോ യാത്രകൾ അല്ലെങ്കിൽ ബസ് യാത്രകൾ അവസാനിച്ച ശേഷം കുറെ ദൂരം എല്ലാവരും കാൽനടയായി നടക്കുന്നു എന്നും സ്കൂളിൽ പോകുന്ന ഒരു വിഭാഗം കുട്ടികൾ ഇപ്പോഴും നടന്നു തന്നെ പോകുന്നുണ്ട് എന്നും ഒരു സർവേ സൂചിപ്പിക്കുന്നു. കുറച്ചു കാലം മുമ്പ് നടത്തിയ സർവേ മറ്റൊരു ഫലം കൂടി പറയുന്നുണ്ട്. 63% യാത്രകളും കാൽനടയായാണ് ആളുകൾ നടത്തുന്നത്. റോഡ് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് കാൽനട യാത്രക്കാർക്ക്. അങ്ങനെ കാൽനട യാത്രക്കാരെ നടക്കുന്നതിൽ നിന്ന് വിലക്കുന്ന എല്ലാത്തരം തടസ്സങ്ങളും മാറ്റി നമുക്ക് സുന്ദരമായ പാതകളും കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. സ്പൈഡർമാൻ ഇപ്പോൾ പഴയ ആളല്ല. സ്പൈഡർമാൻ കേന്ദ്ര കഥാപാത്രമായ പുതിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു. ലോകരാജ്യങ്ങളിൽ പലയിടത്തും ആ സിനിമ വലിയ വിജയത്തോടെ പ്രദർശനം തുടരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സൂപ്പർ ഹീറോകളിൽ ഒരാളാണ് സ്പൈഡർമാൻ. ആദ്യമായി ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടത് 1962 ആഗസ്റ്റിലാണ്. അമേസിംഗ് ഫാന്റസി എന്ന കോമിക് പുസ്തകത്തിലാണ് അത് ആദ്യം വന്നത്. പിന്നീട് ഈ കഥാപാത്രം വിശ്വവിഖ്യാതനായി. കഥാപാത്രത്തെ സൃഷ്ടിച്ചത് സ്റ്റാൻലി എന്ന എഴുത്തുകാരൻ. അതിന് രൂപവും ഭാവവും പകർന്നത് സ്റ്റീവ് ഡിറ്റ്കോ എന്ന ഒരു ചിത്രകാരൻ. 1960 കാലത്താണ് പല സൂപ്പർ ഹീറോകളും ലോകത്ത് ഉണ്ടായത്. എന്നാൽ അവരൊക്കെ കുറച്ച് പ്രായം ചെന്ന വ്യക്തികളായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. ഒരു കൗമാരക്കാരനെ സൂപ്പർ ഹീറോ ആയി എന്തുകൊണ്ട് അവതരിപ്പിച്ചുകൂടാ എന്ന് എഴുത്തുകാരനായ സ്റ്റാൻലിക്ക് തോന്നിയതാണ് സ്പൈഡർമാന്റെ ഉദയത്തിന് പിന്നിൽ. ഒരിക്കൽ ഈ കഥാപാത്രത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചുവരിലൂടെ ഒരു ചിലന്തി കയറിപ്പോകുന്നത് എഴുത്തുകാരൻ കണ്ടു. തന്റെ കഥാപാത്രമായ പീറ്ററിന് എന്തുകൊണ്ട് ചിലന്തിയുടെ ചില കഴിവുകൾ നൽകിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് സ്പൈഡർമാൻ എന്ന ആശയത്തിലേക്ക് വരുന്നത്. സ്പൈഡർമാന് ഒരു പ്രത്യേകതയുണ്ട്. പീറ്റർ പാർക്കർ എന്നാണ് അയാൾക്കുള്ള പേര്. കഥ വായിക്കുന്നത് പോലെ സിനിമ കാണുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യനായി തന്നെയാണ് സ്പൈഡർമാനും ജീവിക്കുന്നത്. അതുകൊണ്ട് കഥാപാത്രത്തിന് കൂടുതൽ ജനകീയത ലഭിച്ചു. പീറ്റർ പാർക്കർ ഒരു സാധാരണക്കാരൻ. ഒരു ശാസ്ത്ര പ്രദർശനം കാണുന്നതിനിടെ റേഡിയോ ആക്റ്റീവ് ചിലന്തി കടിച്ചതിനെ തുടർന്നാണ് അയാൾക്ക് അസാധാരണ ശക്തികൾ ലഭിക്കുന്നത്. അങ്ങനെ ചുമരുകളിൽ കയറാനും പെട്ടെന്ന് പ്രതികരിക്കാനും അസാധാരണമായ ആരോഗ്യം പ്രകടിപ്പിക്കാനും അപകടങ്ങൾ മുൻകൂട്ടി അറിയാനുമൊക്കെയുള്ള ശേഷി അയാൾക്ക് ലഭിക്കുന്നു. ചില ശക്തികളൊക്കെ സ്പൈഡർമാനെ ഉപയോഗിച്ച് പണമുണ്ടാക്കിയെങ്കിലും പിന്നീട് അത് സ്വയം തിരിച്ചറിഞ്ഞ പീറ്റർ അല്ലെങ്കിൽ സ്പൈഡർമാൻ വലിയൊരു പരിവർത്തനത്തിന് തയ്യാറാവുകയായിരുന്നു. വലിയ ശക്തിയോടൊപ്പം വലിയ ഉത്തരവാദിത്വവും വരുന്നു എന്നാണ് സ്പൈഡർമാൻ തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഫിലോസഫി. 1977 ഒരു ടെലിവിഷൻ സീരീസ് സ്പൈഡർമാനെ കഥാപാത്രമാക്കി ഇറങ്ങിയെങ്കിലും സിനിമയാകുന്നത് 2000 ശേഷമാണ്. ഏതാണ്ട് 10+ സിനിമകൾ ഇതുവരെ സ്പൈഡർമാനെ കുറിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. 60 മുൻപ് ഒരു കോമിക് പുസ്തകത്തിലെ കഥാപാത്രമായി പേപ്പറിൽ പ്രിന്റ് ചെയ്തു വന്ന സ്പൈഡർമാൻ പിന്നീട് ഡിജിറ്റൽ കാലത്ത് ലോകമാകെ സിനിമാ സ്ക്രീനുകളിൽ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് വലിയ പ്രയാണം തുടരുന്നു. സ്പൈഡർമാൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്റെ യാത്ര തുടരുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: കാലാന്തരം തുടരുന്നു. പുതിയ തലമുറ പ്രക്ഷോഭങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. പൂർണമായും അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. അവർ വെച്ച ഡിമാൻഡുകൾ അംഗീകരിച്ചുവെന്ന് പത്രമാധ്യമങ്ങളിൽ പറയുന്നു. അവരുടെ പ്രതിഷേധങ്ങളെ, അവരുടെ അഭിപ്രായങ്ങളെ നവമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളെയൊക്കെ പഴയ തലമുറ നന്നായി ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുമായി കോർക്കാനൊന്നും പഴയ തലമുറയ്ക്ക് താല്പര്യമില്ല. മറിച്ച് സംവാദങ്ങളിലൂടെ, സംഭാഷണങ്ങളിലൂടെ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിശ്വാസങ്ങൾ എന്താണെന്നും താല്പര്യങ്ങൾ എന്താണെന്നും അഭിലാഷങ്ങൾ എന്താണെന്നും അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന പോരാട്ടങ്ങൾ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പഴയ തലമുറ ശ്രമിക്കുന്നു എന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ പരമ്പരാഗതമായ കെട്ടുകൾ ഒക്കെ അഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. പ്രമുഖ അക്കാഡമിക് വിദഗ്ധരും ബുദ്ധിജീവികളുമൊക്കെ ഈ കുട്ടികളിൽ പലരെയും അവരുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ ക്ഷണിച്ച് അവരുമായി വർത്തമാനം പറയുകയും അവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ച്, യുവജനങ്ങളുടെ ആക്ടിവിസത്തെക്കുറിച്ച്, അവരുടെ ഉത്കണ്ഠകളെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നു. പഴയ രീതിയിലുള്ള പഠന സംവിധാനങ്ങൾ മാറുന്നതിനെക്കുറിച്ചും സിവിൽ സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള പുതിയ തലമുറയുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചുമൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് വാർത്തകളിൽ വരുന്നത്. മാർഗനിർദ്ദേശങ്ങൾ ഒന്നും തന്നെ മുന്നോട്ട് വെക്കാതെയാണ് പഴയ തലമുറയിലെ ബുദ്ധിജീവികൾ ഈ യുവാക്കളുമായി സംസാരിക്കുന്നത്. പഴയ തലമുറ കേൾക്കുന്നവരായും പുതിയ തലമുറ പറയുന്നവരായുമാണ് സംവാദം നടക്കുന്നത്. പ്രമുഖരായ പലരും യുവതലമുറയുടെ ശബ്ദത്തിന് കാതോർക്കുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും നേരായ പോക്കിനുമൊക്കെ സഹായിക്കുമെന്ന് കാലാന്തരത്തിൽ ആഗ്രഹിക്കാം. സംഭാഷണങ്ങളിൽ അവർ കൂടുതലായും നേർക്കുനേർ ഇരുന്നു തന്നെ സംസാരിക്കുകയാണ്. അവയൊക്കെ ക്രോഡീകരിച്ച് ഗവേഷണ സ്ഥാപനങ്ങൾ, അക്കാഡമിക് വിദഗ്ധർ ഉപയോഗപ്പെടുത്തുകയും അത് കൂടുതൽ ആസൂത്രണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്തായാലും ജെൻസിയുടെ പ്രക്ഷോഭങ്ങളും അതേ തുടർന്നുള്ള ചർച്ചകളുമൊക്കെ ശരിയായ ദിശയിൽ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. May 7, 2026 ശ്രദ്ധേയമായ ഒരു യാത്രയയപ്പ് ചടങ്ങ് നടന്നു. മലപ്പുറം ജില്ലയിലെ വട്ടംകുളം എന്ന ഗ്രാമപഞ്ചായത്തിലാണ് ആ യാത്രയയപ്പ് നടന്നത്. ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ സേവന കാലയളവ് കഴിയുമ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് വിടവാങ്ങിപ്പോകുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ July 31 ഈ വിരമിക്കൽ ചടങ്ങ് വളരെ ശ്രദ്ധേയമായിരുന്നു. ശോശാമ്മ എന്ന ഒരു ജീവനക്കാരിയാണ് ആ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വിരമിച്ചത്. അവരുടെ വിരമിക്കലോടെ സംസ്ഥാനത്തെ പൗണ്ട് കീപ്പർ എന്ന ഒരു പദവി തന്നെ ഇല്ലാതായിരിക്കുന്നു. ആ തസ്തികയിൽ മുൻപ് ആളുകളെ നിയമിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ പോസ്റ്റ് ഇല്ലാതാകുകയായിരുന്നു. ആ പോസ്റ്റിന്റെ ആവശ്യകത ഇല്ല എന്ന് തോന്നി സംസ്ഥാന സർക്കാർ നിലവിൽ ജോലിയിൽ തുടരുന്നവരെ വിരമിക്കുന്നത് വരെ സർവീസിൽ നിലനിർത്താൻ തീരുമാനിക്കുകയും പുതുതായി ആരെയും നിയമിക്കേണ്ട എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നതാണ്. 1996 ശോശാമ്മ നിയമിതയായത്. പൗണ്ട് കീപ്പർ എന്ന പോസ്റ്റ് ഒരുപക്ഷെ മിക്ക ആളുകൾക്കും പരിചയമുള്ളതാവണമെന്നില്ല. പഞ്ചായത്ത് പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ പരിപാലിക്കുന്നതിനുള്ള ചുമതലയാണ് പൗണ്ട് കീപ്പറുടേത്. പഞ്ചായത്തിൽ എവിടെയും കന്നുകാലികൾ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ അവയെ പഞ്ചായത്ത് തന്നെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച് കാത്തുസൂക്ഷിക്കും. അവകാശി എത്തുമ്പോൾ ഇത്രയും ദിവസത്തെ ചിലവായ തുക പിഴയായി കണക്കാക്കി അവരിൽ നിന്ന് ഈടാക്കിയ ശേഷം കന്നുകാലിയെ അവർക്ക് മടക്കിക്കൊടുക്കും. ഇതായിരുന്നു വ്യവസ്ഥ. ഈ തസ്തികയ്ക്ക് പിന്നീട് വലിയ പ്രസക്തിയില്ല എന്ന് മനസ്സിലാകുകയും സർക്കാർ അതിലേക്കുള്ള നിയമനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. ആ സ്ഥാനത്ത് ഇരുന്ന അവസാനത്തെ ഉദ്യോഗസ്ഥയായിരുന്നു ശോശാമ്മ. അതുകൊണ്ടാണ് അവരുടെ യാത്രയയപ്പ് ചടങ്ങിന് പ്രത്യേക പ്രാധാന്യമുണ്ടായത്. ശോശാമ്മയുടെ സർവീസ് റിട്ടയർമെന്റോടുകൂടി ആ തസ്തികയിലെ അവസാനത്തെ ആൾ കേരളത്തിലെ പൊതുരംഗത്ത് നിന്ന് വിരമിച്ചിരിക്കുന്നു. 31/7/26 പഞ്ചായത്ത് അവർക്ക് ഹൃദയംഗമമായ യാത്രയയപ്പ് നൽകി. അങ്ങനെ അവസാനത്തെ പൗണ്ട് കീപ്പർ തന്റെ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ സമീപകാലത്തുള്ള ചില വിഷയങ്ങളിൽ ഇതുപോലെയുള്ള ചില തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് കുറെ പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ കഴിയും. പഞ്ചായത്ത് പ്രദേശത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അലഞ്ഞുതിരിയുന്ന നാൽക്കാലി മൃഗങ്ങളെ, പ്രത്യേകിച്ച് നായ്ക്കളെ ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ വന്നാൽ ഇന്ന് നാം നേരിടുന്ന തെരുവുനായ വിഷയം പോലെയുള്ള പ്രതിസന്ധികളിൽ ഒരു നല്ല നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞേക്കും. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കാലാന്തരം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:00, ബുധനാഴ്ച രാവിലെ 9:00. നന്ദി.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നാം അനുഭവിക്കുന്നതും നാം ആസ്വദിക്കുന്നതുമായ പലതിനും ആ അനുഭവിക്കുന്ന വേദനയ്ക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന സന്തോഷത്തിനും ആസ്വദിക്കുന്ന സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഒക്കെ അപ്പുറത്ത് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ആ സന്തോഷത്തിന്റെ കൂമ്പാരങ്ങളെ ഇങ്ങനെ ചികഞ്ഞു നോക്കേണ്ടി വരും. മറ്റു ചിലപ്പോൾ ആ സന്തോഷത്തിന്റെ ഉത്തരത്തിനായി അല്ലെങ്കിൽ ആ വേദനയുടെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ കാരണങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ചില ഉത്തരങ്ങൾ കിട്ടുന്നത്. ജീവിതത്തിൽ മാതൃത്വം കൊതിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷകരമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ മാതൃത്വം. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയ ആ വേദന, പക്ഷേ ആ വേദന ഒരുപക്ഷെ 9 മാസത്തേക്കേ ഉണ്ടാവും. എന്നാൽ ആ അമ്മയുടെ ഓർമ്മകളിൽ എന്ന് ആ മകനുണ്ടായി എന്നുള്ള ചിന്ത മരിക്കുന്നുവോ അന്നുവരെ ആ വേദനയുടെ സന്തോഷം നിലനിൽക്കും എന്നാണ് അർത്ഥം. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വളരാനേ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം എല്ലാ ഗെയിനിനും ഒരു പെയിനുണ്ട്, എല്ലാ നേട്ടങ്ങൾക്കും ഒരു വേദനയുണ്ട്, എല്ലാ ലാഭങ്ങൾക്കും ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിയിട്ടില്ലേ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇന്ന് വലിയ കോടീശ്വരന്മാരായി കാണുന്നവർ, ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ പാരമ്പര്യ സ്വത്തായി ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അത് കിട്ടുമ്പോഴും അതിനു മുമ്പൊരു തലമുറ അധ്വാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അധ്വാനിക്കാതെയാണത് ലഭിക്കുന്നതെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ കൺമുമ്പിൽ പപ്പടം നനഞ്ഞു ചേരുന്നത് പോലെ അത് ഇല്ലാതാകുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് വേദനയും വളരാനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് കണ്ട് അതും ആസ്വദിക്കേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: ഞാനൊരു പുതിയ കഥ പറയുകയാണ്, പ്രൊഫസർ ചെറുകാടിന്റെ ദേവലോകം.

റോഡിനിരുവശവും വമ്പിച്ച ജനക്കൂട്ടം. എറണാകുളം ഷൺമുഖം റോഡിനരികിലുള്ള കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിലെല്ലാം കാണികൾ വന്നിരു നിൽക്കുന്നു ഈ പ്രകടനം വീക്ഷിക്കാൻ. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ കാണാം, ഒരു ബഹുനില കെട്ടിടം. അതിന്റെ നാലാം നിലയിലെ ബാൽക്കണി നിൽക്കുന്നു അതിസുന്ദരിയായ ചെറുപ്പക്കാരി. നന്നായിട്ട് അണിഞ്ഞൊരുക്കി നിൽക്കുന്നവളെ കണ്ടിട്ട് അപ്പോൾ അവിടെ വിടുന്ന ഒരാകാശപുഷ്പം പാതി, ഒരാകാശപുഷ്പം. അവൾ ആ പ്രകടനത്തിനെ കൈവീശുന്നു. പക്ഷേ പ്രകടനം കാണാൻ അവളെ അനുവദിക്കാത്ത മാതിരി ആരും അകത്തിരുന്നുകൊണ്ട് കൈക്കുപിടിച്ച് അകത്തേക്ക് വലിക്കുന്നു. അവളെ കൈ തട്ടിയിട്ട് പിന്നെയും പ്രകടനത്തിനെ കൈവീശുന്നു. പ്രകടനം വരുന്നു. ഇതാ ഉടുക്കുപാട്ടുകാർ, ഒരു സംഘം ഉടുക്കുപാട്ടുകാർ.

0: ഇതാ അഞ്ച് പാട്ടുകാർ വരുന്നു.
1: കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ്.

0: എറണാകുളം രാജേന്ദ്ര മൈതാനത്ത് മനുഷ്യ മഹാസമുദ്രത്തിൽ ഈ ജനപ്രവാഹം ചെന്നൊഴുകിച്ചേരുന്നു. സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സമ്മേളനം ആരംഭിക്കുകയാണ്. നിങ്ങൾ ആരുടെ പ്രസംഗം കേൾക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുന്നുവോ ആ സഖാവ് രാമചന്ദ്രൻ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. സഖാവ് രാമചന്ദ്രൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അറിയിപ്പ് കേട്ടപ്പോഴേക്ക്, രാമേന്ദ്രന്റെ പേര് കേട്ടപ്പോഴേക്ക് ദിഗന്ധം ഭേദിക്കുന്ന ഹർഷാരവങ്ങൾ. ആ സമ്മേളനം കഴിഞ്ഞു നേരെ വിരട്ടി കൊടികെട്ടി ഒരു ടാക്സിക്കാർ എറണാകുളം താജ് ഹോട്ടൽ മുമ്പിൽ വന്നു നിന്നു. സഖാവ് രാമചന്ദ്രൻ ഇറങ്ങി. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ആരോഗ്യവാന ചെറുപ്പക്കാരൻ രാമചന്ദ്രൻ നാലാം നിലയിൽ ബാൽക്കണിയിൽ കയറി ചെന്നു. ഒരു മുറിയുടെ മുമ്പിൽ ചെന്ന് അയാൾ ബെല്ലമർത്തി. വാതിൽ തുറക്കപ്പെട്ടു. ഇതാ ആകാശപുഷ്പം, ആകാശപുഷ്പം. രാമചന്ദ്രൻ അകത്ത് കടന്നു, വാതിലടച്ചു. ഞാനിപ്പോൾ അല്പം താമസിച്ചു അല്ലേ, പ്രസംഗം എത്തി നീണ്ടുപോയി. എനിക്കൊന്നും കേൾക്കണ്ട, നേരെ വരട്ടെ, ഞാൻ പോകാൻ പോവാ. ഞാൻ കാറ് പിടിച്ച് തനിയെ പോയിക്കോളാം. നീ സമാധാനമായിട്ട് നില്ല് രാജമ്മേ, നീ സമാധാനമായിട്ട് നില്ല്, നേരെ ഒന്ന് വിളിക്കട്ടെ, നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. എനിക്കെന്നെ വീട്ടിലൊന്ന് വരാമല്ലോ, മാത്രമല്ല എനിക്കെന്റെ അച്ഛനെ അമ്മയും ഒന്ന് പരിചയപ്പെടുകയും വേണം. ആഹോ, എനിക്ക് ഇപ്പൊ പോവാം, ഒന്നിച്ചു പോവാം.
1: ഇപ്പോഴോ? അതിനാണോ ഞാൻ ഇവിടെ മുറിയെടുത്തത്? സംഘാടകർ തന്ന മുറി പൊട്ടിട്ടിട്ട് ഈ താജ് ഹോട്ടൽ മുറിയെടുത്ത് അതിനാണോ?
0: ചന്ദ്ര, നാട്ടുകാരറിഞ്ഞാൽ, സഖാക്കൾ അറിഞ്ഞാൽ നമുക്കും പാർട്ടിക്കും ഒരുപോലെ മോശമാണ്.
1: എന്തോന്ന് മോശം? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോലേ, നമ്മൾ വിവാഹിതരാകാൻ പോലേ.
0: എങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് മതി. ഇങ്ങനൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചന്ദ്ര, നാളെ വീട്ടിൽ പെണ്ണ് കാണാൻ ആള് വരും. ഞാനെന്ത് പറയണം? ഈ പെണ്ണിനെ വേറൊരു ചെറുക്കൻ കണ്ടുവച്ചു പോയി എന്ന് പറയണം. ഈ പെണ്ണിനെ വേറൊരു ചെറുക്കൻ റിസർവ് ചെയ്ത് പോയി താമസിയാതെ ബുക്കിംഗ് നടക്കും എന്ന് പറയണം. എനിക്ക് ബുക്കിംഗ് കഴിഞ്ഞു മതി. ഇങ്ങനൊക്കെ
1: ഓഹോ, എങ്കിൽ പിന്നെ നീ എന്തിനാ അന്നെ കൂടെ കന്യാകുമാരി വന്നത്?
0: കന്യാകുമാരി വന്നത് ചന്ദ്രൻ വിളിച്ചിട്ട്. ചന്ദ്ര, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ ഞങ്ങളുടെ നേതാവായി, ലോക്കളിലെ ഹീറോവായി, എല്ലാവരുടെയും കണ്ണിലുണിയായി, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും. പക്ഷേ എനിക്ക് മാത്രം ഒരബദ്ധം പറ്റിപ്പോയി.

0: നീന്തിനെ കരയുന്നത്? നാളെ നമ്മൾ ഒന്നാവുകയല്ലേ? ചന്ദ്ര, നമ്മൾ ഒരിക്കലും പാർട്ടി വിരുദ്ധരാവരുത്.
1: ഇല്ലെന്നേ, ഞാൻ അത്ര ഉത്തരവാദിത്തമില്ലാത്തവനാണോ?
2: ആ മുറിക്കകത്ത് വെളിച്ചം മാഞ്ഞു. രജനി യഥാർത്ഥ രാത്രി ആ മുറിയിലോടി എത്തിയിരിക്കുന്നു.

0: നേരം പുലർന്നു. ഫോണിന്റെ ബെല്ല് കേട്ടാണ് രാജമ്മ ഞെട്ടി ഉണർന്നത്.
1: ചന്ദ്ര,
2: ഏ ആരോ വിളിക്കുന്നു. എളുപ്പം എണീറ്റു ചെന്ന് ഫോൺ എടുത്തു.
0: ഹലോ, യെസ് അതെ അതെ, രാമേന്ദ്രൻ തന്നെ. ആര്?
1: സഖാവ് അരവിന്ദനോ? ഏ ആ അത് ശരി. ഓക്കെ.
2: അയാൾ ഫോൺ താഴെ വെച്ചു. രാജമ്മേ, അരവിന്ദൻ വിളിച്ചു പറഞ്ഞു കേട്ടോ, എന്റെ പേരിൽ അറസ്റ്റ് വാറന്റ് ഉണ്ട്. ഞാൻ പിടികൊടുക്കാൻ പാടില്ല. ഒളിവിൽ പോകണം അത്രേ. വയറ്റിലെ പാലത്തിനടുത്ത് സഖാക്കൾ കാത്തു നിൽക്കുന്നു. രാജമ്മയെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കോളൂ. രാജമ്മ പെട്ടെന്ന് അഡ്രസ് ചെയ്ത് മുറി വിട്ടു പോയി. അവൾ എടപ്പള്ളിയിലെത്തി. രാജമ്മ എടപ്പള്ളി കയറിയാണ്. വീട്ടിലെത്തി ഗേറ്റ് തുറന്ന് കിടക്കുന്നു. മുറ്റത്തിൽ കാറും കിടക്കുന്നു. ഓ, ആരോ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. അതെ, രണ്ടുപേരും പൂമുഖത്തിരിക്കുന്നു. രണ്ട് പുതുമുഖം അച്ഛന്റെ കൂടെ. അവൾ ധൈര്യമായിട്ട് കയറി ചെന്നു. അച്ഛൻ പരിചയപ്പെടുത്തുന്നു. സുന്ദരേശ, ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റിനകം എന്റെ മോളിലൂടെ വരുമെന്ന്. ഇതാ വന്നിരിക്കുന്ന എന്റെ മോള് രാജമ്മ. ബി എല്ലിൽ എഴുതിയച്ച് നിൽക്കുക, ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്നൊക്കെയാ പറയുന്നത്. പിന്നെ അവരുടെ ഈ വക്കീൽ പഠിത്തവും രാഷ്ട്രീയവും ഒക്കെ ആയതുകൊണ്ട് ഞാൻ എന്റെ മോക്ക് ഒത്തിരി സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുക. ഇന്നലെ ഇവരോട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, എറണാകുളത്ത്. അവരുടെ വലിയ മീറ്റിംഗ്. ഇവൾ ആ മീറ്റിങ്ങിന്റെ സ്റ്റിയറിങ്ങോ ഏതാണ്ടൊക്കെ എന്നാ. അച്ഛാ, സ്റ്റിയറിംഗ് അല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ. ആ അത് തന്നെ മോളെ. ഇവര് മനസ്സിലായോ, കെടാമംഗലത്തുനിന്ന് വന്നതാ സുന്ദരേശൻ. എന്റെ മോളെ കാണാൻ വന്നതാ. ഇത് സുന്ദരേശന്റെ കൂട്ടുകാരൻ മാധവൻ. മോളെ ഇന്ന് കാപ്പുടിക്ക്. മകൾ അകത്തേക്ക് പോയി, അച്ഛൻ കൂടെ പോയി.

0: എനിക്ക് രാജമ്മയെ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. രാജമ്മ എന്തു പറയുന്നു?
1: ക്ഷമിക്കണം മിസ്റ്റർ സുന്ദരേശൻ, ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചു പോയി.
2: ഓഹോ, നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞാൻ കല്യാണത്തിന് ക്ഷണിക്കണേ. മാധവ, നമുക്ക് പോവടെ.
3: അമ്മാവ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ കാണാം.
2: ആ കാർ വളരെ ഗൗരവത്തിലാണ് കണ്ടിന്നു കൊച്ചൊന്ന് കുളിച്ചു നീങ്ങുന്നത്. വയറ്റിലെ പാലത്തിനടുത്തുള്ള ചമ്പക്കര കടവിൽ നിന്ന് ഒരു വഞ്ചി നീങ്ങുന്നു, കടത്തു വഞ്ചി. ആ വഞ്ചിയിൽ
0: നടുപ്പടിയിലിരിക്കുന്നു
2: സഖാവ് അരവിന്ദൻ. അരവിന്ദൻ കൂടെ കൂടെ കരയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു.

0: സഖാവ് രാമചന്ദ്രൻ അരവിന്ദൻ അയാളെ കുടലിക്കൊണ്ടിരുത്തിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആ കയറ്റുകെട്ടിൽ ഇരിക്കുന്ന രാമചന്ദ്രൻ കുടിലിനുള്ളിൽ ചുറ്റും കണ്ണോടിക്കുന്നു, ഇത് നടുവേർപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഷെൽട്ടർ, എനിക്ക് ഒളിവിരിക്കാനുള്ള വീട്. അല്ലാതെ എങ്ങനെയിരിക്കും? ചോ എന്തൊരു നാറ്റം, ഇതൊരു വീടാണോ? ഇവിടെ കുടുംബം താമസിക്കുന്നതാ പറയുന്നത്. അരവിന്ദ് വിചാരിച്ചിട്ട് മറ്റു വീട് കിട്ടിയില്ലേ എനിക്ക് ഒളിവിലിരിക്കാൻ? ഞാൻ ഒളിവിലിരുന്നിട്ടില്ല, ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ എൻ്റെ പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്, പക്ഷെ ഒളിവിലിരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന പ്രമുഖനായ ഒരു നേതാവ്, അഖിലേന്ത്യ പ്രശസ്തനായ, അഖില ലോക പ്രശസ്തനായ ഒരു നേതാവ്, വർഷങ്ങളോളം ഒളിവിൽ നിന്ന കഥ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. വടക്കേ മലബാറിൽ പോക്കൻ എന്നൊരു പൊലയന്റെ വീട്ടിൽ, ഒരു ചെറുമന്റെ വീട്ടിൽ വർഷങ്ങളോളം ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സഖാവ് ഒളിവിൽ നിന്ന് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത കഥ. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച, ജന്മി കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബ്രാഹ്മണ്യത്തിന്റെയും ജന്മിത്വത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും കോട്ട കൊത്തളങ്ങൾ വെട്ടിപ്പൊളിച്ച് പുറത്തിറങ്ങി പൂണൂല് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് മനുഷ്യനായി സ്വത്തെല്ലാം എഴുതിവിട്ട് പാർട്ടിക്ക് സംഭാവന ചെയ്തു. വർഷങ്ങളോളം ആ പൊലയന്റെ വീട്ടിൽ ആ പൊലയനും പൊളിച്ചും കൂടെ തയ്യാറാക്കി കൊടുക്ക ചോറും ചീനിയും മത്തിയും കൊഞ്ചും ഒക്കെ തിന്നുകൊണ്ട് ആ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച സഖാവ് ഒളിവിൽ നിന്ന കഥ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഔന്നത്യത്തിലേക്ക് ഉയർന്നത്, നേതൃത്വത്തിലേക്ക് ഉയർന്നത് എണ്ണമറ്റ ത്യാഗങ്ങളിലൂടെയാണ്. പക്ഷെ എന്റെ വളർച്ച അനായാസമായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നു, ഭംഗിയായിട്ട് വാചകം അടിക്കാൻ അറിയാം, പ്രസംഗിക്കും, എൻ്റെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ പ്രസംഗം ഇല്ലെങ്കിൽ മീറ്റിംഗ് ഒന്നും കൊഴുക്കത്തില്ലെന്നുള്ള അവസ്ഥ വന്നു. എന്നെ സഖാക്കൾ കാശ് പിരിച്ച് കാറ് പിടിച്ച് എന്നെ എത്ര ദൂരസ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് പ്രസംഗിപ്പിക്കാൻ. എൻ്റെ പ്രസംഗം നാട്ടുകാർക്ക് മാത്രമല്ല ഇഷ്ടപ്പെട്ടത്, എൻ്റെ ആത്മാവിൽ ഒരു പൂവള്ളി പോലെ ചുറ്റിപ്പടർന്ന ഒരു പൊന്നോമന പെൺകുട്ടി, സുന്ദരിയായ എൻ്റെ ഇഷ്ടകാമുകി രാജമ്മ. പ്രിയപ്പെട്ട രാജമ്മയെ, നിന്നെയും വശീകരിച്ചത് എൻ്റെ വാക്ചാതുര്യമാണ്. ഞാനിപ്പോൾ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്, പക്ഷേ ഇത് ആദ്യമാണ്, ഒളിവിലിരിക്കുന്ന ആദ്യമാണ്. ഇതിനകത്ത് എങ്ങനെ ഇരിക്കും? എല്ലാം കൂടെ ചേർന്ന് ഒരു മുറി. ആ ദോഷം പറയരുത്, അടുക്കള വേർതിരിച്ചിട്ടുണ്ട്, ഒരു ഓലച്ചറ്റുണ്ട്, ഓലച്ചറ്റ കൊണ്ട് അടുക്കള വേർതിരിച്ചിരിക്കുന്നു. അടുപ്പത്തൊരു കരിക്കല വിരിക്കുന്നു, കരിച്ചട്ടി കൊണ്ട് അടച്ചു വച്ചിരിക്കുന്നു, ഉറി കെട്ടി തൂക്കിയിരിക്കുന്നു, രണ്ടു മൂന്ന് കലം അതിലുമുണ്ട്. താഴെ കുപ്പി, ഭരണി, തകരപ്പാട്ട, തട്ടുമുട്ട് സാധനങ്ങൾ അല്ല, ഒരു കോഴിക്കൂട്, അതും ഇതിനകത്ത് തന്നെ ഒരു കോഴിക്കൂട്, ദീർഘവൃത്താകൃതിയിൽ കോഴിക്കൂട്. അതിൻ്റെ പുറത്ത് രണ്ട് പലക ഇട്ടിരിക്കുന്നുവോ, ഇതിൻ്റെ പുറത്താരോ ശയനക്കാരുണ്ട്. കണ്ടില്ലേ, നാറി കയറിയ ഒരു നേരമ്പ ചുറ്റി വച്ചിരിക്കുന്നു. പുഴുത്ത രണ്ട് തലയണ കിടക്കുന്നു, നാലഞ്ച് നോട്ട് പുസ്തകം ചെതറിക്കിടക്കുന്നു, ഒരു തകര കച്ചിമ്മിനി. ചോ എന്തൊരു നാറ്റമാണ് ഇതിനകത്ത്, ഇതിനകത്ത് എങ്ങനെ ഇരിക്കും? എന്തോ ഇഴഞ്ഞു വരുന്നല്ലോ, ചെറ്റക്കടയിൽ എന്തോ ഇഴഞ്ഞു വരുന്നല്ലോ, പാമ്പാണോ? അതെ, സഖാവ് പി കൃഷ്ണപിള്ളയെ കടിച്ച പാമ്പായി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സഖാവ് പി കൃഷ്ണപിള്ള ചേർത്തല താലൂക്കിൽ കണ്ണകാട് ഗ്രാമത്തിൽ കൊച്ചു കുടിലിൽ ഇതുപോലെ ഒളിവിലിരിക്കുമ്പോഴാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ആ പാമ്പ് എന്നെ കടിക്കാൻ, ഇതാ പാമ്പ്, പാമ്പല്ല, പാമ്പല്ല, ഓന്ത്, ഓന്ത്, നാഴിക്ക് നാപ്പോട്ടം നിറം മാറുന്ന ഓന്ത്. വല്ല നേതാക്കന്മാരും വേഷം മാറി വന്നതാണോ? ഈ ഓന്തിന്റെ മോന്ത കണ്ടിട്ട് എനിക്ക് പരിചയമുള്ളൊരു നേതാവിന്റെ മോന്ത പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ഇതാ ആരോ ചെറ്റ നിൽക്കുന്നു. രാമേന്ദ്രൻ ഞെട്ടി എഴുന്നേറ്റ് ഒരു പയ്യൻ കയറി വരുന്നു ആ വീട്ടിലെ, 10-12 വയസ്സുള്ള പയ്യൻ. അവൻ ചന്തയെന്ന് വന്ന ലക്ഷണം, ഒരു കുട്ടയ്ക്കകത്ത് കുറെ പച്ചരിയും പലവഞ്ഞനും തൂക്കിപ്പിടിച്ച ഒരു കുപ്പിയുടെ ചുവട്ടിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും എല്ലാം താഴെ കൊണ്ട് വെച്ചിട്ടവൻ രാമേന്ദ്രനെ കണ്ട് കൈകൂപ്പി.
1: സഖാവ് വന്നിട്ട് തോന്നേ നേരം ആയോ?
0: ആ കുറച്ചു നേരമായി.
1: ഇന്നലത്തെ പ്രസംഗം കലക്കി ഞാനുണ്ടായിരുന്നു എറണാകുളത്ത്.
0: നീ വന്നു എറണാകുളത്ത്?
1: ഞാൻ എല്ലാ മീറ്റിങ്ങിനും പോകും, നമ്മുടെ എല്ലാ മീറ്റിങ്ങിനും പോകും. വിരുന്നുകാരനായിട്ടല്ല, ജാഥ കയറി പോകും, മുദ്രാവാക്യം വിളിക്കും, പാട്ട് പാടും. ദൈവം തൊണ്ട അടച്ചിരിക്കുന്നുണ്ടോ? ഇന്നലെ പാടിക്കൊടുത്തു, വരിക വരിക വരിക വരിക വീരരാം സഖാക്കളെ.
0: ഡാടാ, നിന്റെ പേരെന്താടാ?
1: എന്റെ പേര് ചന്തുക്കുട്ടി. ചന്തുക്കുട്ടി, എനിക്ക് വിശക്കുന്നതാ, കഞ്ഞി തരാം, കഞ്ഞി ഇരിപ്പുണ്ട്.
0: ഉറിയിലിരുന്ന കലത്തിന്ന് അവൻ ചട്ടിയിലോട്ട് കഞ്ഞി പകർന്നു. കഞ്ഞി പകർന്നപ്പോ തന്നെ ഭയങ്കര നാറ്റം.
1: സഖാവേ, മൂക്ക് ഒത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റ വലിക്കം കുടിച്ചേക്കണം കേട്ടോ, പിന്നെ അത്താഴ സമയത്തെ വിശക്കത്തുള്ളൂ. പിന്നെ വല്ല കല്ലോ പുഴുവൊക്കെ കാണും, കടിച്ചു പൊടിച്ചും കൂട്ടോണ്ടാമതി. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ആ ചട്ടി ചുണ്ടോട് അടുപ്പിച്ചപ്പോ തന്നെ രാമേന്ദ്രൻ ഓർക്കാനും വന്നു, അയാൾ ഛർദ്ദിച്ചു.
0: ചന്തുക്കുട്ടി രാമേന്ദ്രനെ തലോടുന്നു.
1: സഖാവേ, റേഷൻ നിരയുടെ കഞ്ഞിയാ, തണുത്തുപോയി, സഖാവിന് കുടിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ചായ ഉണ്ട്, ചായയും ബിസ്ക്കറ്റും ഇപ്പൊ കൊണ്ടുവരാം. ഒരു ഹോട്ടലിൽ
0: ചന്തു ഇല്ലടാ, ഇതാ ഒരു പാക്കറ്റ് സിഗരറ്റോടെ കൊണ്ടുവരെ പ്ലയേഴ്സ്.
1: അയ്യോ കാശ് വേണ്ട, എന്റെ കാശുണ്ട്, മുട്ടകത്തെ കാശുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. വരിക വരിക വരിക വരിക വീരരാം സഖാക്കളെ.
0: പെട്ടെന്ന് തിരിച്ചു വന്നു.
1: സഖാവേ
0: പുറത്തിറങ്ങരുത്, ഇല്ല വീട് കണ്ടോ, നമ്മുടെ എതിരാളിയാ.
1: വരിക വരിക വരിക വരിക.
0: അവന്റെ ശബ്ദം ദൂരെ പോയി അവസാനിക്കുന്നു. രാമചന്ദ്രൻ എഴുന്നേറ്റു, ആ മുറിക്കകത്ത് നടക്കാൻ ശ്രമിക്കുന്നു. അതിനകത്ത് ഇടമില്ലെങ്കിലും അത് നടക്കാൻ ശ്രമിക്കുന്നു. എന്റെ പാത കല്ലും മുള്ളും കുപ്പിച്ചില്ലെന്നറിഞ്ഞാണെന്ന് എനിക്കറിയാമായിരുന്നു. കഷ്ടപ്പാടിന്റെയും കടപ്പാടിന്റെയും കർത്തവ്യങ്ങളുടെയും പാതയാണ് എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പാത. പക്ഷെ ഈ പാതയിലൂടെ സഞ്ചരിച്ചതന്നല്ലേ മഹാനായ മാർക്സും എംഗൽസും ലെനിനും സ്റ്റാലിനും മാവോയും ഹോച്ചിമിനും ഈ ഭൂമുഖത്ത് അധ്വാനിക്കുന്ന വർഗത്തിനും ദേവലോകം പടച്ചുയർത്തിക്കൊടുത്തു. ദേവലോകം എന്ന് വെച്ചാൽ ദുഃഖമില്ലാത്ത ലോകം, ദാരിദ്ര്യ ദുഃഖമില്ലാത്ത ലോകം, തൊഴിലില്ലായ്മയുടെ ദുഃഖമില്ലാത്ത ലോകം, വിലക്കയറ്റത്തിന്റെ ദുഃഖമില്ലാത്ത ലോകം, അനാരോഗ്യത്തിന്റെ ദുഃഖമില്ലാത്ത ലോകം, ഉച്ച നീചത്വത്തിന്റെ ദുഃഖമില്ലാത്ത ലോകം, ജാതിയുടെയും മതത്തിന്റെയും ശല്യമില്ലാത്ത സോഷ്യലിസ്റ്റ് ലോകം, ആ ലോകം പടുത്തുയർത്തി കൊടുക്കുന്നതിന് ലക്ഷക്കണക്കിന് യുവാക്കന്മാർ അവരുടെ ഹൃദയരക്തം ചൊരിഞ്ഞിട്ടുണ്ട്. സസന്തോഷം സസന്തോഷം. ഇപ്പോഴും ഈ പാതയിലൂടെ ഇതാ ജനകോടികൾ മുമ്പോട്ട് നീങ്ങുന്നു, എന്റെ മുമ്പിലും പിമ്പിലും ജനകോടികൾ. പക്ഷേ ഞാൻ മാത്രം, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിനകത്ത് വന്ന് അരമണിക്കൂറായില്ല, എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് വയ്യ ഇതിനകത്തിരിക്കാൻ, എനിക്ക് വയ്യ നാർന്ന് കഞ്ഞി കുടിക്കാൻ. ഇതൊക്കെ കഴിച്ചു ഇവിടെ കഴിഞ്ഞു കുടിച്ചാൽ ഞാൻ അധികകാലം ജീവിച്ചിരിക്കത്തുമില്ല.

0: നേരെ മരിഞ്ഞിറങ്ങി. ചന്തുക്കുട്ടിയുടെ അച്ഛനും അമ്മയും വരുന്നു, രണ്ട് കർഷക തൊഴിലാളികൾ. അവരകത്ത് കയറി കയ്യിൽ നിന്ന് പണിയായതല്ല ഒരു മൂലയ്ക്ക് വെച്ചു. രാമേന്ദ്രനെ കണ്ട് കൈകൂപ്പി.
1: തകാവ് വന്നിട്ട് തോന്നേ നേരമായോ?
2: ആ കുറച്ചേരമായി.
1: വിശപ്പുണ്ടോ? ഇപ്പൊ ചോറ് തരാം.
0: അവർ തയ്യാറാക്കി കൊടുത്ത പച്ചരിച്ചോറും മീൻകറിയും കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ രാമേന്ദ്രന് ആ കുടലിനെ കുറിച്ച് തോന്നി ആദ്യം തോന്നി അവജ്ഞയൊക്കെ മാറി. ഇത്രയും രുചികരമായ ചോറും കറിയും ഉണ്ടോ? ആ പാവങ്ങളുടെ കൈകൊണ്ട് വെച്ച ചോറും കറിയും എത്ര അസ്വാദ്യമായിരിക്കുന്നു. ചന്തുക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ടോർച്ചും മേടിച്ച് രാമേന്ദ്രൻ പുറത്തേക്ക് പോയ സമയത്ത് ചന്തുക്കുട്ടിയുടെ അച്ഛൻ ആ കോഴിക്കുട്ടിന് പുറത്ത് മെത്ത വിരിക്കുന്നു. മെത്ത നമ്മൾ കണ്ടല്ലോ. മെത്ത അയാൾ തലയിൽ കെട്ടുന്ന തോർ തഴിച്ച് കുടഞ്ഞങ്ങോട്ട് വിരിച്ചപ്പോ രാമേന്ദ്രൻ കയറി വന്നു.
1: തകാവ് കോഴിക്കൂട്ടിന്റെ പുറത്തോട്ടം കയറിയാട്ടെ, ഞാൻ ഇനി കിടന്നോളാം. എനിക്ക് പായം തലയിലൊന്നും വേണ്ട. എവളും ചെറുക്കൻ ഇന്ന് തറയെ കിടക്കട്ടെ, എന്നും അങ്ങ് സൂഹിക്കണ്ട, ഇന്ന് തറയെ കിടന്നാ മതി.
0: ഒരു തകര കച്ചുമിന് പുകഞ്ഞു കത്തുന്നു. രാമേന്ദ്രൻ അതിന്റെ ചുവന്ന പുകനാളത്തെ നോക്കിയിരിക്കുകയാണ്. ഇതുപോലൊരു വെളിച്ചത്തിലാണെന്ന് ഞാൻ സഖാവിന്റെ മുമ്പ് വെച്ച് പ്രതിജ്ഞ എടുത്തത്.
1: തകാവിന് ഉറക്കം വരുന്നെങ്കിൽ വിളക്ക് ഊതിയേക്കാം.
0: ആ വിളക്ക് ഊതിയരാം. ഊരിട്ട് ആ കുപ്പമാടത്തെ എടുത്ത് വിഴുങ്ങുന്നു. കൂർഗമ്മലി കേൾക്കാം. പണിയെടുത്ത് തളർന്നു വന്ന പാവങ്ങൾ സുഖമായിട്ട് ഉറങ്ങുന്നു. രാമേന്ദ്രൻ ഉറക്കം വരുമോ? ഒന്നാമതൊരു ചൊറിച്ചില്, ദേഹം ആസകലിൽ ചൊറിച്ചില്. അല്ല, അയ്യേ, ഇതെവിടൊക്കെയാ? ആഹാ, രാമേന്ദ്രൻ ടോർച്ച് അടിച്ച് നോക്കുമ്പോ ദേഹം മുഴുവൻ കോഴിപ്പേൻ കോഴിപ്പേൻ കോഴിപ്പേൻ. അരവിന്ദൻ എന്നോട് അസൂയ, അല്ലെ പിന്നെ എന്നെ ഇവിടെ കൊണ്ടിരുത്തുവോ? അല്ല, സഖാക്കൾ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ നല്ല വീട് കിട്ടുന്നില്ലേ എനിക്ക് ഒളിവിലിരിക്കാൻ? ഇല്ലേ? അരവിന്ദൻ എന്നോട് അസൂയ, ഒന്നുമില്ലെങ്കിൽ ഞാൻ ബി എല്ലിന് പാസ്സായവനല്ലേ, ബി എല്ലിന് ഫസ്റ്റ് റാങ്ക് മേടിച്ചവനല്ലേ, അല്ലേ? ആ ഒരു പരിഗണന വേണ്ടേ? ആ ഇതെന്ത് ചോദിച്ചിലായത്? ആശം. രാമേന്ദ്രൻ ടോർച്ച് തെളിച്ച് താഴെ ഇറങ്ങി ആരെയും ചവിട്ടാതെ അപ്പുറത്തിറങ്ങി വാതിച്ചറ്റ നീക്കുന്നു. രാമേന്ദ്രൻ പുറത്ത് ഇറങ്ങുന്നു, വാതിച്ചറ്റ അടയ്ക്കുന്നു, നത്ത് ചലയ്ക്കുന്നു. നത്തിന്റെ പ്രതിഷേധ ശബ്ദം കേൾക്കാം. നേരം പുലർന്നു വരുന്നു. ഇതാ രണ്ട് കരിനടലുകൾ ആ മാടത്തിന്റെ മുറ്റത്തേക്ക് വരുന്നു. സഖാവ് അരവിന്ദനും കുര്യനും രാമേന്ദ്രൻ ഇരിക്കാൻ വേറൊരു ഷെൽട്ടർ കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ചന്തുക്കുട്ടിയുടെ അച്ഛൻ വാതിച്ചറ്റ നീക്കി പുറത്തിറങ്ങി വായും മുടിച്ചു നിൽക്കുന്നു.
1: തകാവേ, ഞാൻ അറിഞ്ഞില്ല, കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോ ആ തകാവിനെ കണ്ടില്ല.

0: പറഞ്ഞു ചന്ദ്രൻ. ചന്ദ്രകുട്ടി, രാമേട്ടൻ നിന്നോട് വല്ലതും പറഞ്ഞോളാ?
1: ഒന്നും പറഞ്ഞില്ല സഖാവേ. ഞാൻ കണ്ടിറങ്ങി പോകുന്നത്, ഞാൻ ഉണർന്നു നടക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച് മൂത്രമൊഴിക്കാനോ മറ്റേ പോവാ, ഞാൻ കയറി വരുമെന്ന്. സഖാവേ, ആ സഖാവ് മഹാ ചീത്തയാ.
0: എന്താടാ?
1: എന്നെ ടോർച്ച് ലൈറ്റ് അടിച്ചോണ്ടല്ലേ പോയത്? എന്നെ ടോർച്ച് മോട്ടിച്ചോണ്ടല്ലേ പോയത്? രണ്ട് പുത്തൻ ബാറ്ററി ഇന്നലെ എറണാകുളത്ത് മേടിച്ചിട്ടല്ലേ? ആ സഖാവ് മഹാ ചീത്തയാണ്. കുറ്റ സഖാക്കൾ
2: കൂട്ടരെ വെറുത്തൊരക്കാതെ വാസത്തിന് കൂലിനുള്ളിൽ മാഞ്ഞു ചന്ദ്രൻ.
0: അരവിന്ദനും കുഞ്ഞിനും എടപ്പള്ളിയിലെത്തി രാജമ്മയുടെ വീട്ടിൽ. അവിടെ അച്ഛനും മകളും ഭയങ്കര വഴക്ക്. മകൾ നിരാഹാരം കിടക്കുകയാണ്, മൂപ്പിൽ വളരെ ചൂടായി നിൽക്കുക.
1: അവിടെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. അവൾ ഈ പഠിച്ച് പുറത്തിറങ്ങാൻ പാടില്ല. ഇനി കല്യാണം കഴിഞ്ഞിട്ട് പാർട്ടി പ്രവർത്തനവും പഠിത്തു
0: അല്ല.
1: അവിടെ വിയേവിയല്, എടാ എടാ അരവിന്ദാ, അവിടെ വിയേയും വിയും ഞാൻ വിടും, എല്ലി ഞാൻ തല്ലി ഓടും, തല്ലി ഓടിക്കും.
0: എന്താ മാവ?
1: എന്താണെന്നോ? എന്താണെന്നോ? ഇന്നലെ കെടാമംഗലത്തുകാരെ ആക്ഷേപിച്ചു വിട്ടു, കളമശ്ശേരിക്കാരെ ആക്ഷേപിച്ചു വിട്ടു, തൃപ്പുണത്തറക്കാരെ ആക്ഷേപിച്ചു വിട്ടു. എടോ, ഏതാണോ ഈ രാമചന്ദ്രൻ?
0: രാമചന്ദ്രൻ ഞങ്ങളുടെ ഒരു സഖാവാ.
1: സഖാവോ? അവനോ? ഓ മഹാ ആഭാസനാ. എവനെയും വിളിച്ചോണ്ട് എറണാകുളത്തും വിളിച്ചോണ്ട് പോയി കന്യാകുമാരി പോയിരിക്കുന്നു.
0: ആര് പറഞ്ഞു?
1: ആര് പറഞ്ഞെന്നോ? അവനവൻ കാഴ്ച എഴുത്തന്റെ കയ്യിലുണ്ടോ? അതിനകത്ത് എന്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നു? എനിക്ക് അവനെ ഒന്ന് കാണണം, എന്നോട് സഖാവനെ.
0: അമ്മാവാ, വെറുതെ വഴക്കുണ്ടാക്കണ്ട. അമ്മ വിചാരിക്കുന്ന ആളല്ല രാമചന്ദ്രൻ. രാമേന്ദ്രൻ രാജമ്മയ്ക്ക് വാക്കുകൊടുത്തു, അവളെ കല്യാണം കഴിക്കാൻ വന്നു.
1: ഓഹോ, വാക്കുകൊടുപ്പും കഴിഞ്ഞോ? അപ്പൊ അതാ അവക്ക് ഇത്ര അഹങ്കാരം. എങ്കിൽ അതങ്ങ് നടക്കട്ടെ, അവക്ക് ഇഷ്ടമുള്ള കണ്ടുപിടിച്ചല്ലയോ, ആ കല്യാണം ഒന്ന് നടക്കട്ടെ. എടോ, ഇവൻ എന്ത് ജാതി? ഈ രാമേന്ദ്രൻ എന്ത് ജാതി? വല്ല ഹീനജാതിയോ വല്ലോ അതോ?
0: അമ്മാവാ, ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്, ഇതൊക്കെയല്ലേ അമ്മാവൻ പൂജിച്ചു വെച്ചിരിക്കുന്ന ഈ സ്വാമി പറഞ്ഞിരിക്കുന്നത്?
1: അത് സ്വാമി പറഞ്ഞല്ലയോ, ഇവൻ എന്ത് ജാതി?
0: അമ്മാവാ, രാമേന്ദ്രൻ രാമേന്ദ്രൻ മേനോനാണ്.
1: ആഹാ, എന്ത് ജാതി ആയാലും അത് ഉടനെ നടക്കണം. കാരണം സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ.
0: ഓഹോ, ഇപ്പൊ സ്വാമിയെ വേണമല്ലേ? രാജമസഭാപുറത്തേക്ക് വരണം, നിരാഹാരം പിൻവലിക്കണം, അച്ഛൻ വഴക്ക് അവസാനിപ്പിച്ചിരിക്കുക. അമ്മാവാ, ആറു മാസത്തിനകം ഞങ്ങൾ ഈ കല്യാണം നടത്തും. ആറു മാസത്തിനകം രാജമ്മയും രാമേന്ദ്രനും തമ്മിലുള്ള കല്യാണം ഒരു ദേശീയ ഉത്സവം പോലെ ഞങ്ങൾ കൊണ്ടാടും. ഞങ്ങൾ അവനെ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ.
1: അരവിന്ദനും കുര്യനും ഇറങ്ങി. മഴ,
0: തകർത്ത മഴ. അത് എടപ്പള്ളി മാത്രമല്ല, എറണാകുളത്ത് മാത്രമല്ല, കേരളമൊട്ടാകെ പരക്കെ പെയ്യുന്ന മഴ. തൃശൂർ ജില്ലയിൽ തിരുവല്ലോമലയിൽ ലക്കിടി റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ്റത്താണ് രാമേന്ദ്രന്റെ വീട്. മഴ പെയ്യുന്ന സന്ധ്യാനേരത്ത് ആ വീട്ടിന്റെ ഭൂമുഖത്തൊരു വിളക്ക് എന്ന് പ്രകാശിക്കുന്നു, ഏഴുതിരിയിട്ട വിളക്ക്. രാമേന്ദ്രന്റെ അച്ഛനും അമ്മയും അടുത്തടുത്തിരിക്കുന്നു. അച്ഛൻ ഗോപാലമേനോൻ. അമ്മ പറയുന്നു,
1: വടക്കട്ടുള്ള വണ്ടി പോയിട്ട് അരമണിക്കൂറായി, ചെക്കനെ ഇന്നും കാണുന്ന ലക്ഷണമല്ല. എറണാകുളത്ത് മീറ്റിംഗ് കഴിഞ്ഞില്ലേ? വരുമെന്നൊക്കെ അല്ലേ അവനെഴുതില്ല. ഇതിനിടയ്ക്ക് എന്തുണ്ടായി?
0: അതാടി ഞാനും ആലോചിക്കുന്ന, ഇടയ്ക്ക് എന്തുണ്ടായി?
1: There is something rotten in the state of Denmark. അകത്തൊരാൾ ഇന്ന് വായിക്കുന്നു, രാമേന്ദ്രന്റെ സഹോദരി ശാന്ത. There is something rotten in the state of Denmark.
0: ആരോ ജനക്കമ്പി തട്ടിയല്ലോ. അവൾ തിരിഞ്ഞു നോക്കിയപ്പോ
1: ചന്ദ്രേട്ടൻ വന്നേ, ചന്ദ്രേട്ടൻ വന്നേ, ചന്ദ്രേട്ടൻ വന്നേ.
0: അടിപെണ്ണേ, ബഹളം ഉണ്ടാക്കാൻ ഞാൻ ഒളിവിലാണ്. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്.
1: അച്ഛാ, അമ്മേ, ഇങ്ങോട്ട് വന്നേ. ദേ, നിൽക്കുന്നാലോ നോക്കി. ശ്യാമചന്ദ്ര പൊന്നുപോലെ, ഇതെന്ത് വേഷമാടാ? വരഞ്ഞു വീറ്റി വാരി, വരക്കാരും ഒന്നും തരത്തില്ലയോ? എല്ലെന്തോരും ആയല്ലോ. അങ്ങോട്ട് കയറി കുളിച്ച് ചെന്നെന്തെങ്കിലും മരിച്ച് കഴിക്കുന്നല്ലേ.
0: അച്ഛാ, എന്റെ പേരങ്ങനെ ഒച്ചത്തി വിളിക്കരുതേ. ഞാൻ ഒളിവിലാണ്, എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. രാമേന്ദ്രൻ കുളിച്ച് കുളി കഴിഞ്ഞ് ആഹാരം കഴിക്കാനിരുന്നു. അച്ഛനും അമ്മയും അടുത്തിരിക്കുന്നു. മോനെ, ഇന്ന് 4 മണിക്ക് പോലീസ് വന്നിരുന്നു. പോലീസ് വരുന്നതിന് മുമ്പ് ഇവിടെ വേറൊരാൾ വന്നിരുന്നു. ആളിന്റെ മട്ടും പടുതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സി എ ഡി ആയിരിക്കുമെന്ന്. സി എ ഡി, പക്ഷെ വർത്തമാനം പറഞ്ഞു, വർത്തമാനം പറഞ്ഞു വന്നു. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഗുണമായൊരു കാര്യമായിട്ട് വന്നിരിക്കുക. കോട്ടയത്തുകാരൻ വെച്ച് വരാമുള്ള. മോനെ, നീ അറിയോ കെ ആർ കെ പണിക്കർ ഐ സി എസ് എന്നൊരു ഉദ്യോഗസ്ഥന്? ആര്? കെ ആർ കെ പണിക്കർ ഐ സി എസ്? ഞാൻ അറിയത്തില്ല. ഷോ, അങ്ങനെ അറിയാത്ത ആളുണ്ടോ? വലിയ ഉദ്യോഗസ്ഥനല്ലയോ, ഡൽഹിയിലെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ. വലിയ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കൂട്ടുകാരാരൊക്കെയാ? ജവഹർലാൽ നെഹ്റു, ബി പി മേനോൻ, ഹൈദരാബാദിലെ നൈസാം, തിരുവാങ്കൂറിലെ പൊന്നുതിരിവേണി, അവരൊക്കെ ആ കൂട്ടുകാർ. അവരൊക്കെ ഒന്നിച്ചിരുന്ന ആ ചീട്ടുകളി. മോനെ, ഈ പണിക്കര് കോട്ടയത്തുകാരനാ. ഇപ്പൊ കോട്ടയത്തുണ്ട്, ആണ്ടിലൊരിക്കൽ വരും. അങ്ങയുടെ ജന്മദിനം പ്രമാണിച്ച് വന്ന ഒരു മാസം തങ്ങും, അഞ്ചാൾ കാശും പൊട്ടിക്കും. ഈ പണിക്കർക്ക്, രാമേന്ദ്ര നിന്നെ അങ്ങ് പിടിച്ചു.
1: എങ്ങനെ?
0: നിന്റെ പ്രസംഗം കേട്ടടാ, നീ ദുരിതക്കര ഞങ്ങളുടെ പാർട്ടി മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പണിക്കര നടക്കാനിറങ്ങിയതാ. പ്രസംഗം കേട്ട് വടിയും കുത്തിപ്പിടിച്ച് റോണരികിൽ അങ്ങ് നിന്ന് പ്രസംഗം തീരുന്നവരെ അവിടെ നിന്നുപോയി. പ്രസംഗം തീർന്ന് നിന്നെ വന്ന് കണ്ടു, എന്നിട്ട് രഹസ്യമായിട്ട് ചോദിച്ചറിഞ്ഞു, ഈ പൈതലാനേത്?
1: എന്തിനാച്ച പണിക്കര എന്നെ തിരക്കുന്നു?
0: എടാ മണ്ട, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, ലളിത. ലളിതയെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാ പണിക്കരുടെ ഒരു മോഹം. അതിനാ കാര്യസംഖ്യ വരാനുള്ളേ പറഞ്ഞു വിട്ടത്. അച്ഛനെന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ നിന്നെ കാണാതെ? പിന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഡൽഹിക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നീ ഇവിടെ വരുന്നെങ്കിൽ നിന്നെയും കൊണ്ട് കോട്ടയത്ത് ചെന്നേക്കാം എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കാനില്ല മോനെ. നിനക്ക് വ്യാഴദശാകാലത്തിന്റെ പ്രാരംഭം. മക്കളെ, വെളുപ്പിലുള്ള വണ്ടിക്ക് നമുക്ക് കോട്ടയത്തിന് പോകണം. ഒരുങ്ങിക്കോ രാമേന്ദ്ര, ഒരുങ്ങിക്കോടാ.
1: ലക്കിടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു വണ്ടി തെക്കോട്ട് പോകുന്നു കോട്ടയത്തിന്. രാമേന്ദ്രനും അച്ഛനും വണ്ടിക്കകത്തുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു, ഗോപാലമേനും പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു.
2: അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം.
1: രാമേന്ദ്ര, നീ എന്തുവാണ് ആലോചിക്കുന്നത്? സന്തോഷമായിട്ടില്ലടാ, ഒരു നല്ല കാര്യത്തിന് പോകുന്നല്ലയോ. നീ വല്ലരും കുത്തിക്കൊന്നോ? എന്നെ മട്ട് കണ്ടോ? എടാ, അവിടെ ചെന്ന് പെണ്ണിനെ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം, അല്ല എന്തുവാ?
2: അച്യുതം കേശവം രാമനാരായണം.
1: രാമേന്ദ്രൻ ആലോചിക്കാനില്ലേ? എടാ, ജീവിതത്തിൽ ഇതുപോലെ ആലോചിക്കൊണ്ട് കട്ടവിന് വരാനുണ്ടോ? എടാ, ഇരിപ്പ് കണ്ടില്ലേ, പിടികിട്ടണമെന്ന് കൊലപ്പുള്ളിയുടെ ഭാവമല്ല മുഖത്ത്? പലരെയും കൊന്നിട്ട് വരികയാണ് ആളുകളെയല്ല, വിശ്വാസ പ്രമാണങ്ങളെ. പാർട്ടിയെ വഞ്ചിച്ചു, സഖാക്കളെ വഞ്ചിച്ചു, നാട്ടുകാരെ വഞ്ചിച്ചു. പ്രിയപ്പെട്ട രാജമ്മേ, നിന്നെയും ഞാൻ ചതിച്ചു.

ഞാൻ രാജമ്മയെ കല്യാണം കഴിക്കുകയും എന്റെ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അതാണ് എനിക്ക് നല്ലത്. രാജമ്മ എന്നെ വിശ്വസിച്ചവളാണ്, വിളിച്ചെടുത്തൊക്കെ അവൾ വന്നു. എന്റെ കാൽക്കൽ ജീവിതം സമർപ്പിച്ചവളാണ്, എന്നെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നവളാണ്. രാജമ്മ നിന്നെ ഞാൻ ചതിക്കില്ല, നിന്നെ ഞാൻ സ്വീകരിക്കും, പാർട്ടിയിൽ ഉറച്ചു നിൽക്കും. എന്റെ പാർട്ടി എന്നെ കൈവിടില്ല, എന്നെ എലക്ഷൻ നിർത്തും. ഞാൻ ജയിച്ചും എം എൽ എ ആവും, മന്ത്രിയാവും. ജയിച്ചാൽ, തോറ്റാൽ പിന്നെയും കുപ്പമണ്ണിൽ പട്ടിണി കോലങ്ങളോടൊപ്പം. ഞാനെന്തിന് ഒരു പരീക്ഷണത്തിന് മുതിരണം, ഒരു ഭാഗ്യ പരീക്ഷണത്തിന്? എന്റെ മുമ്പിൽ ആ പുതിയൊരു പാത തെളിഞ്ഞു കിടക്കുന്നു. കല്ലും മുള്ളും കുപ്പിച്ചിലും നിറഞ്ഞ പാതയല്ലത് പുഷ്പതലങ്ങൾ വാരി വിതറിയ പാത. മജിസ്ട്രേറ്റ് ഉദ്യോഗം, എനിക്ക് മജിസ്ട്രേറ്റ് ഉദ്യോഗം, അടിക്കടി പ്രൊമോഷൻ, പിന്നെ കെ ആർ കെ പണിക്കുന്ന മരുമകനായി കഴിഞ്ഞാൽ ഞാൻ ഐ എ എസ് കാരനാവും, പിന്നെ ഞാൻ കളക്ടറാവും, അഡ്വൈസറാവും, ഗവർണറാകും, കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനാകും. വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള പിടിപാട്, എല്ലാ പ്രതാപങ്ങളും സാമ്പത്തിക ശേഷിയും, ബംഗ്ലാവുകൾ, കാറുകൾ, എന്റെ ബംഗ്ലാവിലെല്ലാം ടി വി, എ സി, ഫ്രിഡ്ജ്, എന്റെ സുന്ദരിയായ ഭാര്യ ലളിത, ഇതാ എന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി മാത്രമല്ല ദേവലോകം മലർക്ക തുറന്നു കിടക്കുന്നു.

0: കോട്ടയം, കോട്ടയം സ്റ്റേഷനിൽ കൊണ്ടു. രാമേന്ദ്രനും അച്ഛനും പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുമ്പോ ഒരു സംഘം പോലീസ് വന്ന അയാളെ പൊതിഞ്ഞു കഴിഞ്ഞു.
1: നിങ്ങളല്ലേ സഖാവ് രാമചന്ദ്രൻ?
0: അതെ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.
1: രാമചന്ദ്ര,
0: അച്ഛൻ വേറെ ഉണ്ടാക്കണ്ട, കയ്യാലയ്ക്ക് ഭവനത്തിൽ ചെന്ന് കേറൊക്കെ പണിക്കോട് പറയും. അദ്ദേഹം വിളിച്ചല്ലേ നമ്മൾ വന്നത്. അദ്ദേഹം വിചാരിച്ചാൽ സഹായിക്കാൻ കഴിയുമോ? ഒരു പക്ഷേ സഹായിക്കുന്നില്ലെങ്കിൽ അച്ഛൻ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ എന്റെ കാര്യം നോക്കണം.
1: നിങ്ങൾ വണ്ടി കയറണം.
0: ആ പോലീസ് ജീപ്പ് മുമ്പോട്ട് കുതിക്കുന്നു, വളരെ ഗൗരവത്തിൽ.
2: കോട്ടയം ഡി എസ് പി ആനന്ദമുള്ളയുടെ ക്വാർട്ടേഴ്സിന് മുമ്പിൽ
0: ആ പോലീസ് ജീപ്പ് ഞാൻ നിന്നു. കോട്ടയം ഡി എസ് പി ആനന്ദമുള്ള ഒരു കൊമ്പം മീശക്കാരൻ ഓഫീസർ അതെ ഇറങ്ങുന്നു. ഹലോ മിസ്റ്റർ രാമചന്ദ്രൻ. ഓ മിസ്റ്റർ രാമചന്ദ്രൻ അല്ലല്ലോ, സഖാവ് രാമചന്ദ്രൻ. വരണം വരണം, ഇരിക്കണം, നിങ്ങളിപ്പോ എന്റെ കസ്റ്റഡിയിലാണ്.
2: എന്താ സാർ കാര്യം?
0: കാര്യം ഇപ്പോൾ നിങ്ങൾ കസ്റ്റഡിയിൽ എടുപ്പിച്ചത് കെ ആർ കെ പണിക്കർ ഐ സി എസ്, അദ്ദേഹത്തിന്റെ മകളുണ്ട് ലളിത. നിങ്ങൾ അവളെ കല്യാണം കഴിക്കണം. എന്ത് പറയുന്നു സാർ? ഞാൻ എന്ത് പറയാൻ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണുമെങ്കിലും വേണ്ടേ?
2: സാധ്യമല്ല,
0: പെണ്ണിനെ കാണാൻ പറ്റില്ല. പെണ്ണിനെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അത് മതി, നിങ്ങൾ അവളെ ഇഷ്ടപ്പെടും, ദാറ്റ് എ ഗ്യാരണ്ടി. എന്ത് പറയുന്നു? നിങ്ങൾ പെണ്ണ് കാണാൻ ചെന്നിരുന്ന സാധാരണഗതി പെണ്ണിനെ കണ്ട് നിങ്ങൾ മാറിയിരുന്ന് ആലോചിച്ച് നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് സമ്മതിക്കുന്നെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയെന്നാണ് അദ്ദേഹത്തിന്റെ ഏർപ്പാട്. ഒരു പക്ഷേ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇതാ ഈ കിടക്കുന്ന വണ്ടിയിൽ നിങ്ങളെ ഒറ്റപ്പാലത്ത് കൊണ്ടുവിടാൻ അത് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. കാരണം കല്യാണ ആലോചനയ്ക്ക് വേണ്ടി വിളിപ്പിച്ചിട്ട് നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദുഃഖമാണ്. ഹീ സോ ജെന്റിൽ. വാട്ട് യു സേ? എന്ത് പറയുന്നു?
2: ശരി, ഞാൻ സമ്മതിക്കുന്നു.
0: ഗുഡ്. അപ്പോ മറ്റേ കാര്യം?
2: ഏത് കാര്യം?
0: ആളെ കോഴിയാക്കാതെ വക്കീലെ, നിങ്ങളുടെ പ്രേമഭാചനത്തിന്റെ കാര്യം, രാജമ്മയുടെ കാര്യം.
2: രാജമ്മയെ മറക്കാൻ ഞാൻ തയ്യാർ.
0: മെടുക്കൻ മെടുമെടുക്കൻ കൊടുകൈ മിസ്റ്റർ രാമേന്ദ്രൻ, ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് നല്ല കാലം. നിങ്ങളെ ഞാൻ സഖാവ് എന്ന് വിളിക്കില്ല, മിസ്റ്റർ രാമേന്ദ്രൻ. നിങ്ങളെന്തിനെ വിഷമിക്കുന്നത്? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ചിലപ്പോ നിങ്ങളുടെ സഖാക്കൾ നിങ്ങളെ തന്തയില്ലാത്ത പോലൊന്നോ തന്തയ്ക്ക് പുറത്താത്തവനോ ഒക്കെ നിങ്ങൾക്ക് വിളിച്ചത് വരും. അത് നിങ്ങൾ വിഷമിക്കണ്ട, കാര്യം നിങ്ങളതിന് അർഹനാണല്ലോ. പിന്നെ കൂറുമാറ്റം, അത് നമ്മുടെ പുരുഷ രാഷ്ട്രീയത്തിന്റെ ഒരു കലയല്ലേ?

0: കെട്ടുമാറ്റം തറമാറ്റം വരൂ മിസ്റ്റർ രാമേന്ദ്രൻ. ഡി എസ് പി ആനന്ദപിള്ളി രാമേന്ദ്രനും കയ്യാലയ്ക്ക് ഭാരതി കയറി ചെന്നു. പണിക്കർ അദ്ദേഹം പൂമുഖത്തിരിപ്പുണ്ട്. സാർ ഇതാ രാമചന്ദ്രൻ, ആനന്ദപിള്ള പരിചയപ്പെടുത്തി. ഇതാ മിസ്റ്റർ രാമേന്ദ്രൻ. പണിക്കർ രാമേന്ദ്രനെ ആകെ ഒന്ന് അടിമുടി നോക്കി. ഹോ മിസ്റ്റർ രാമചന്ദ്രൻ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആനന്ദപിള്ള സംസാരിച്ചോ?
1: സംസാരിച്ചേ.
0: രാമേന്ദ്രൻ എന്തു പറഞ്ഞു?
1: രാമേന്ദ്രൻ സമ്മതിച്ചിരിക്കുകയാണ്.
0: ഓഹോ, ലളിത ഘട്ടത്തിലാകുമോ?
1: ഇല്ലേ ഇല്ലേ, അതൊന്നും ഉണ്ടാവില്ല.
0: ശരി, വിവാഹം ഡൽഹി വെച്ച്. ആനന്ദപിള്ളേ, വിവാഹം ഡൽഹി വെച്ച്.
1: വർഷമൊന്നു കഴിഞ്ഞു. രാമേന്ദ്രനെ കുറിച്ച് പിന്നെ ഒരു തുമ്പുമില്ല. അരവിന്ദനും കുര്യനും മാത്രമല്ല, സഖാക്കളെല്ലാം രാജ്യമൊട്ടാകെ പരന്നു നടക്കുന്നു.
0: രാമേന്ദ്രനെ കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് എറണാകുളം ചിറ്റൂർ റോഡിനരികിൽ ഒരു കെട്ടിടത്തിന്റെ മുമ്പിൽ ആ ഗേറ്റിനടുത്ത് ഒരു പുതിയ ബോർഡ് ഉയർന്നു. രാജമ്മ ബി എ ബി എൽ അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് രാജമ്മ അകത്തുണ്ട്, പക്ഷെ ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാം.

ഇവിടെ പാർട്ടി നിരോധിച്ചിട്ടൊന്നുമില്ല. ഇത്രത്തോളം ഒളിവിലിരിക്കാനും വേണ്ടി പറയത്തക്ക രാജ്യദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. ഒരു കത്ത് അയച്ചൂടെ, എന്തെല്ലാം പറഞ്ഞിട്ട് പോയ മാന്യന, ഒരു പെണ്ണ് കാത്തിരിക്കുന്ന കത്ത് അയച്ചൂടെ, ഇല്ലേ സഖാക്കളോട് പറഞ്ഞു വിട്ടൂടെ. അതെങ്ങനെ സഖാക്കളും അന്വേഷിച്ച് നടക്ക, വിദേശത്ത് എവിടെങ്കിലും ആയിരിക്കും, വല്ല ജോലിയിലിരിക്കായിരിക്കും, അതല്ല ഇനി വല്ല അപകടത്തിലും പെട്ട്. ഓഹ്, അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ.

0: കയറി വരുന്നു.
1: രാജമവക്കീലേ, വിശേഷം അറിഞ്ഞു. സഖാവ് രാമചന്ദ്രൻ
0: എവിടെ? വന്നോ? കണ്ടോ?
1: വന്നു, കണ്ടു.
0: എവിടെ?
1: സഖാവ് രാമചന്ദ്രൻ നാളെ തിരുവല്ല മജിസ്ട്രേറ്റായി ചാർജ് ഏറ്റെടുക്കുന്നു.
0: ആണോ? ഞാൻ എന്തെല്ലാം തെറ്റിദ്ധരിച്ചു, എന്തെല്ലാം പറഞ്ഞുപോയി. അരുന്ന് സഖാവേ, എനിക്ക് രാമചന്ദ്രനെ കാണണം. നമുക്ക് തിരുവല്ലയ്ക്ക് പോവാം അടുത്ത ഞായറാഴ്ച.
1: ഞായറാഴ്ച അവിടെ പോയി കളയാം. വക്കീലിന്റെ സകല ദുഃഖവും നീങ്ങി.
0: തിരുവല്ല മഹേഷ്വരി രാമചന്ദ്രൻ എവിടെ വാടക കിടത്തിന് കോലായി ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുന്നു. ആ വീട്ടിൽ അപ്പോഴും മറ്റാരുമില്ല. ദേവലോകം, ഞാനൊരു ദേവലോകത്താണ് അത്രേ. ശരിയാണ്, ഇവിടെ കൽപ്പവൃക്ഷമുണ്ട്, ഫാദറില്ല. കാമധേനുമുണ്ട്, മദറില്ല. ശജീദേവിയുണ്ട്, എൻ്റെ ഭാര്യ ലളിത. പക്ഷെ ഞാൻ എന്താ നേടിയത് ഈ ദേവലോകത്ത്? ആരോരും അറിയാതെ നടന്നൊരു കല്യാണം ഡൽഹി വെച്ച്. അച്ഛനും അമ്മയും ബന്ധുക്കളും മിത്രങ്ങളും ആരും അറിയാതെ നടന്നൊരു കല്യാണം. എന്നെ ഒറ്റയ്ക്ക് ഒരു തടവ് പുള്ളിയെ പോലെ കൊണ്ടുപോയി ഒരു മുറിക്കകത്ത് കയറ്റി. 10-15 മാന്യന്മാരുടെ മുമ്പിൽ വെച്ചൊരു കല്യാണം. മധുവിധു ആഘോഷം സിംലയിലായിരുന്നു. ഒരുപാട് കാശും പൊട്ടിച്ചു അദ്ദേഹം തന്ന പണം. പക്ഷേ വാക്കും നോക്കും ആശ്ലേഷങ്ങളും ചുംബനങ്ങളും എല്ലാം കൃത്രിമം, എല്ലാം യാന്ത്രികം. ഇന്നലെ എന്റെ ഭാര്യ ലളിത എനിക്ക് യാത്ര പറയാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിരുന്നു. സൗന്ദര്യ മത്സരത്തിൽ ബോധ പോലെ അണിഞ്ഞൊരുങ്ങി വന്ന് ഒരു യാത്ര പറഞ്ഞു. ഞാൻ ഏകനായി. എന്തുകൊണ്ട് അവൾ എന്റെ കൂടെ വന്നില്ല? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ഈ വായി നോക്കി മൈഷേട്ടിന്റെ കൂടെ വന്ന് ഈ വാടക കെട്ടിടത്ത് താമസിക്കാൻ അവളുടെ സ്റ്റാറ്റസ് അനുവദിക്കുന്നില്ല. അവൾ കെ ആർ കെ പണിക്കർ ഐസിഎസിന്റെ മകളല്ലേ? അതുകൊണ്ട് അവളുടെ ഭർത്താവ് കുറഞ്ഞ പക്ഷോ ISകാരനെങ്കിലും ആയിരിക്കണം. ഇനി ഞാൻ IAS എടുക്കുന്നവരെ തുടരും ഈ ഏകാന്തത, ഈ ഏകാന്തത. ഹലോ മിസ്റ്റർ രാമചന്ദ്രൻ, ഡു യു റിമെമ്പർ മീ?
1: കയറി വരുന്നു DSP ആനന്ദപിള്ള.
0: എന്നെ ഓർക്കുന്നുണ്ടോ?
1: സട്ടല്ലേ മിസ്റ്റർ ആനന്ദപിള്ള.
0: രാമേന്ദ്രൻ, എനിക്ക് വരാൻ കഴിഞ്ഞില്ല, ഡൽഹി വെച്ചായിരുന്നല്ലോ കല്യാണം. മിസ്സസ് എവിടെ? സർ, ഞാൻ അവളെ കൊണ്ടുവന്നില്ല. നൗ ഷീ ഈസ് പ്രെഗ്നൻറ്റ്.
1: ഓഹോ, യോഗ്യനായ മകൻ ജനിക്കട്ടെ. അടുത്ത സംശയം ചോദിക്കാം, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കുടിക്കുവോ രാമേന്ദ്രൻ, കുടിക്കുവോ?
0: സർ, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഡൽഹി വെച്ച് പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ട്.
1: ഗുഡ്, അപ്പോൾ നമുക്ക് തമ്മിലൊന്ന് കൂടാം അല്ലേ? സമയമുണ്ടല്ലോ.
0: ഇല്ല സർ, സമയമില്ല. ഞാൻ 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഡൽഹിക്ക് പോവാണ്, IAS പഠിക്കാൻ.
1: പോണം പോണം പോണം, പഠിക്കണം പഠിക്കണം, പഠിച്ച് പഠിച്ച് പിടിച്ച് പിടിച്ച് കയറണം. ഹലോ, സമയമുണ്ടല്ലോ, പിന്നെ ഞാൻ വരാം. 3 മാസത്തെ കൂടെ കൂടെ കാണാം. അനന്തപിള്ള പോയി. രാമചന്ദ്രൻ ഭക്ഷണം കഴിഞ്ഞ് ചാഞ്ഞു കിടന്നു. ഉച്ച മയക്കത്തിൽ അങ്ങനെ കിടക്കുമ്പോൾ ഇതാ ഒരുത്തൻ ചോദിക്കാതെയും പറയാതെയും ഇടക്കിടക്ക് മറിയിൽ കയറി ചെല്ലുന്നു. ചെന്ന് അടുത്തങ്ങിരുന്നു.
0: രാമേന്ദ്ര, ഡാ ഡാ സഖാവേ, ഡാ മഹേഷേട്ടെ.
1: രാമേന്ദ്രൻ മിഴി തുറന്നു. രാമേന്ദ്രൻ ഞെട്ടി എഴുന്നേറ്റു.
0: സഖാവ്, അരവിന്ദൻ, അരവിന്ദൻ.
1: അതെ, അരവിന്ദൻ തന്നെ. നീ എന്തിനെ പരിഭ്രമിക്കുന്നത്? ഞാൻ നിന്നെ കാണാൻ വന്നാളാ. എടാ, നമ്മുടെ സഖാക്കൾക്കൊക്കെ വലിയ അഭിമാനം. അവരൊക്കെ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഒരുത്തൻ ജുഡീഷ്യറി കയറി പറ്റിയല്ലോ, അതാണ് അവരുടെ സന്തോഷം. നീ എന്താ മിണ്ടാത്തത്? എന്താ ദുഃഖം കുനിച്ചിരിക്കുന്നത്?
0: ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് അല്ല, തിരുവല്ല മജിസ്ട്രേറ്റാ. വളരെ പാടുപെട്ടി ജോലി കിട്ടാൻ. പോലീസ് വെരിഫിക്കേഷൻ രക്ഷപ്പെടാൻ വളരെ പ്രയാസപ്പെട്ടു. എനിക്കിനി നിങ്ങളുടെ ഒക്കെ ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ഈ ജോലി സ്ഥിരപ്പെടണമെന്നില്ല. അതുകൊണ്ട് ദയവായി നിങ്ങളാരും ഞങ്ങളാരും ഒന്ന് ശല്യം ചെയ്തല്ലയോ. ഇല്ലടാ, ഇത് അറിഞ്ഞിട്ടാണ് അവന്ന് നിന്നെ ഒന്ന് കണ്ടിട്ടൊക്കെ പോവാതെ വിചാരിച്ചു. പിന്നെ ആ ടോർച്ച് ലൈറ്റും കൊടുത്തില്ലല്ലോ.
1: ടോർച്ച് ലൈറ്റോ?
0: അതെ, ഞെക്ക് വിളക്ക്
1: ഓർമ്മയില്ലടാ? അന്ന് നിന്നെ ചന്തുക്കുട്ടിയുടെ കുടിൽ കൊണ്ട് ഞാൻ ഒളിവിലെത്തി. നീ രായ്ക്ക് രാമാൻ അവിടെ നിറങ്ങി ഓടി ചന്തുക്കുട്ടിയുടെ ആ ടോർച്ച് മോട്ടിച്ചുണ്ട്. ഇല്ലടാ.
0: രാമേന്ദ്രൻ എഴുന്നേൽക്കുന്നു. കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ നോട്ട് എടുത്തു. അരവിന്ദന്റെ കൈവെള്ള വെച്ചു കൊടുത്തു. ചന്തുക്കുട്ടിക്ക് ടോർച്ച് മടിച്ചു കൊടുക്ക.
1: അരവിന്ദൻ നോട്ട് ചുരുട്ടിക്കൂട്ടുന്നു.
0: അടുത്ത കുത്തിനെ പിടിച്ചു അടുപ്പിച്ചു.
1: സത്യന്റെ പോക്കറ്റിൽ കുത്തി തിരികെ ഇരിക്കട്ടെ. തിരുവല്ല മഹേഷ്വരി രാമേന്ദ്രന് അരവിന്ദന്റെ സംഭാവന 10 രൂപ. നീ ഇത്ര ചെറുതായി പോയല്ലോടാ മനുഷ്യനാൽ, ഇങ്ങനെ തപ്പതിക്കാവോ? ഞാൻ പോവുക. പിന്നെ മറ്റേ കാര്യം.
0: ഏത് കാര്യം?
1: രാജമ്മയുടെ കാര്യം.
0: രാജമ്മയുടെ കാര്യം ഞാൻ രാജമ്മയോട് പറഞ്ഞോളാം. തനിക്കെന്താ കാര്യം?
1: എനിക്ക് കാര്യം ഉണ്ടടാ. അവൻ ഞങ്ങളുടെ പാർട്ടി സഖാവാണ്. നീ അവളെ പറഞ്ഞു വഞ്ചിച്ചു പാട്ടിലാക്കിയല്ലടാ. അന്ന് ആ മീറ്റിംഗിന് വന്ന് എറണാകുളത്ത് വെച്ചന്ന് രാത്രി കാട്ടിക്കൂട്ടി തന്നെ പോക്കർത്തത്തിന് അടിച്ചെന്നെ പല്ലു വഴിക്കണം. മര്യാദയ്ക്ക് നീ അവളെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിലേ ഭീകരമായിട്ടേ അവൾ നിന്നെ പഠിക്കാൻ സത്യാഗ്രഹത്തേക്കും. അരവിന്ദനാ പറയുന്നത് ഓർമ്മിച്ചോ?
0: തിരുവല്ല മഹിഷിട്ട് രാമചന്ദ്രൻ ഈയിടെയായിട്ട് നല്ല ഉറക്കം കിട്ടുന്നില്ല. സ്വപ്രതി കാണുന്നെല്ലാം ജാഥയും കൊടികളും മുദ്രാവാക്യം വിളിയും ആൾക്കൂട്ടവും.

0: ഇങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം അരവിന്ദൻ വക്കീൽ ഓഫീസിൽ ചെന്നു. വക്കീൽ പരിഭവിച്ചു.
1: നല്ലയാളാ, കഴിഞ്ഞ ഞായറാഴ്ച തിരുവല്ലയ്ക്ക് പോവാന്ന് പറഞ്ഞത്, പിന്നെ എവിടെ ആയിരുന്നു സഖാവിയെ കണ്ടില്ലല്ലോ.
0: വക്കീൽ അദ്ദേഹം ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി, ഞാനിതിനിടയ്ക്ക് ഒറ്റയ്ക്ക് തിരുവല്ല വരെ ഒന്ന് പോയി.
1: കണ്ടോ?
0: കണ്ടു.
1: ആളെങ്ങനുണ്ട്?
0: തന്നെ ഉദ്യോഗസ്ഥൻ, ഇരിപ്പിലും നടപ്പിലും തലപിടുത്തത്തിലും എല്ലാം തനി മജിസ്ട്രേറ്റ്.
1: എന്ത് പറഞ്ഞു? എന്നെക്കുറിച്ചല്ലോ പറഞ്ഞു. പിന്നെ നിങ്ങളെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്ത് പറഞ്ഞു?
0: ഞാനിപ്പൊ കമ്മ്യൂണിസ്റ്റ് അല്ല, തിരുവല്ല മജിസ്ട്രേറ്റാ. നിങ്ങൾ അലവലാദികൾ ആരും തന്നെ ശല്യം ചെയ്യരുത്.
1: എന്ത്, രാമേന്ദ്രൻ പാർട്ടി വിട്ടുന്നു?
0: പാർട്ടി മാത്രമല്ല വിട്ടത്, രാമേന്ദ്രൻ രാജ്യമായി ചതിച്ചു.
1: എങ്ങനെ?
0: ഡൽഹിയിൽ കെ ആർ കെ പണിക്ക് രഹസ്യസിന്റെ മകളെ എന്നെ കല്യാണം കഴിച്ചു.
1: രാജമ്മ തലചുറ്റി വീണില്ല, മാറത്തടിച്ച് കരഞ്ഞില്ല, വിളറി വെളുത്തൊരു ജീവശമ്പോളം നിൽക്കുന്നു. അരവിന്ദൻ സഖാവേ, പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഞാൻ മാറിന്ന് കരയാൻ പോകുന്നില്ല. ഞാൻ ഉറച്ചു നിൽക്കും, ഞാൻ കമ്മ്യൂണിസ്റ്റ് കാര്യമാണ്. പക്ഷെ രാമേന്ദ്രൻ ഇത്ര ഹൃദയശൂന്യനായിപ്പോയല്ലോ, മനസ്സിലായല്ലോ, ദുഷ്യന്തന്റെ പ്രേമസാഗരത്തിന്റെ ആഴം മനസ്സിലായല്ലോ. സഖാവേ, അവനെ വിടാൻ പാടില്ല.
0: സഖാവ് രാജമ്മ, അവന്റെ പണിക്ക് കൊടികുത്തണം.
1: ഇല്ല, ഞാനില്ല, ഞാനതിനില്ല. രാമേന്ദ്രന് മേൽ ചെളിതെറിപ്പിക്കണമെങ്കിൽ ഞാനും ചെളി കിടക്കണ്ടേ?
0: പിന്നെന്ത് ചെയ്യാൻ പോകുന്നു?
1: ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ പെണ്ണിന്റെ മേൽവാസം കിട്ടിയെങ്കിലും മംഗളാശംസ അയക്കുമായിരുന്നു.
0: മറന്നു കളയൂ സുഖാവേ, മംഗളാശംസ, ഒരളിഞ്ഞ പ്രേമം, ഇതാണ് അവന്റെ ഒക്കെ പ്രേമം, ഒരു പ്രേമകുമാരൻ.
1: ആ പ്രേമകുമാരന് തീരെ ഉറക്കം വരുന്നില്ല. രാമേന്ദ്രൻ അകപ്പാടുകളുടെ പേടി. ഇതൊക്കെ ഡൽഹിയിൽ അറിഞ്ഞാൽ, ഇതൊക്കെ ഫാദറിൽ അറിഞ്ഞാൽ.
0: ലൈറ്റിട്ട് നോക്കുന്നുണ്ട്, ആരെങ്കിലും പഠിക്കൽ സത്യാഗ്രഹത്തിൽ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ? എന്തൊരു മനപ്രയാസം!
1: എല്ലാ പ്രയാസവും മാറും. ഇതാ, ഇതൊരു ഡോസ് അങ്ങോട്ട് അടിച്ചാട്ടെ.
0: ശിവരാമുള്ള ഒരു സാധനം കൊണ്ട് കൊടുത്തു, അത് മേടിച്ചു കഴിച്ചപ്പോ ശരിയാണ്, സുഖമുണ്ട്. അനന്തം പിള്ളയും വരുന്നുണ്ട്, 3 മാസത്തിനകം കൂടെ കൂടെ കാണുന്നുണ്ട്. ഒരു ദിവസം അനന്തം പിള്ള ഒറ്റയ്ക്കല്ല വന്നു, അയാൾ കാറിൽ നിറങ്ങുമ്പോ രണ്ട് അപ്സരസുകൾ പിന്നാലെ.
1: രാമേന്ദ്രൻ, എവിടെ അറിയോ? എന്റെ പെങ്ങളാണ് രംഭ, ഇത് എന്റെ സിസ്റ്ററല്ല മാലാ മാലാർ. ഇന്ന് ഞങ്ങളുടെ കല്യാണമുണ്ട് ചെങ്ങുന്നു വെച്ച്, നീ കൂടെ വരണം. ഒരു മൈഷേട്ട് ഉണ്ടെങ്കിൽ കല്യാണത്തിൽ ഗൗരവമുള്ളൂ.
0: രണ്ട് കാർ ചെങ്ങന്നൂട്ടിക്കൂടെ പോറ്റിക്കോ വെച്ച് നിന്നു. മൈഷേട്ട് രാമേന്ദ്രൻ സംശയം,
1: ആശാനെ
0: ഇവിടെ വെച്ചാണോ കല്യാണം? ടി വി വെച്ചാണോ? അതെ, ഇന്നത്തെ കല്യാണം ഇവിടെ.
1: കല്യാണം മംഗളം ശുഭം. ഇവിടെ വാച്ചറേ വല്ല ഒരുക്കിട്ടുണ്ടോ? ഉണ്ടേ.
0: വാച്ചർ കൊടുത്ത ഭക്ഷണം കഴിഞ്ഞപ്പോ അനന്തമ്പിള്ള വിളിച്ചു പറഞ്ഞു,
1: രംഭ,
0: ആ കാറിനകത്ത് ഒരു പൊതിയിരിപ്പുണ്ട്, പെങ്ങളി ഇന്ന് ഞെരുത്തുണ്ട് വാ. രംഭ ചെന്ന് പൊതി കൊണ്ടുവന്നു, അഴിച്ചു. അഴിച്ചു നോക്കിയപ്പോ രണ്ട് പിച്ചിപ്പൂ മാല. മാലമാരാർ, ഇതിലൊരെണ്ണം എടുത്ത് രാമേന്ദ്രന്റെ കഴുത്തിലിട്, രംഭ ഈ മാല എന്റെ കഴുത്തിലിട്. രണ്ട് സ്ത്രീകൾ രണ്ട് പുരുഷന്മാരുടെ കഴുത്തിൽ മാല ചാർത്തുന്നു. ഇപ്പോൾ നമ്മൾ വിവാഹിതരായി, മനസ്സിലായല്ലോ. രണ്ട് നവദമ്പതികൾ ദാ രണ്ട് മുറിയിലെ കയറി പോകുന്നു, മുറിയുടെ വാതിൽ അടയുന്നു, വാച്ചർ കാവലിരിക്കുന്നു. വാച്ചർ ഇങ്ങനെ പലർക്കും കാവൽ നിന്നിട്ടുള്ളവനാ. അനന്തപിള്ള കൊടുത്ത് ഒരു ഡോസ് അടിച്ചപ്പോ വാച്ചർക്കൊരു രസം, അയാൾ നൃത്തം ആരംഭിച്ചു.

0: രാമേന്ദ്രൻ ഡൽഹിക്ക് പോയി ഐഎഎസിന് പഠിക്കാൻ. പഠിത്തം പഠിത്തം പഠിത്തം, രാവകളിലാ പഠിത്തം. ഒരു ദിവസം രാത്രി കിടക്കമുറിയിലായിരുന്നു അയാളുടെ ഭാര്യ അയാളുടെ വിരൽ തലോടിക്കൊണ്ട് ചോദിച്ചു,
1: മോതിരയോടെ ഞാൻ അണിച്ച വൈരമോതിരയോടെ?
0: ആ അത് പറയാൻ വിട്ടുപോയി, അത് തിരുവല്ലയിലെ കുളിമുറിയിലേക്ക് വല്ല പെരിച്ചാഴിയോ മറ്റോ അടിച്ചോണ്ട് പോയെന്നും വരാം.
1: സത്യം പറയും, മോതിരം ആർക്ക് കൊടുത്തു?
0: സത്യമല്ലേ പറഞ്ഞത്, പക്ഷേ രാമേന്ദ്രന്റെ മനസ്സിൽ ചെങ്ങന്നൂർ ടി പിയിലെ ഗാന്ധർവ വിവാഹം.

0: സത്യം പറയൂ, മോതിരം ആർക്കും കൊടുത്തു പറയൂ.
1: സത്യമല്ലേ പറഞ്ഞു?
0: അല്ല, ആർക്കോ കൊടുത്ത.
1: എങ്കിൽ എന്റെ രഹസ്യ ഭാര്യക്ക് കൊടുത്തെന്ന് വെച്ചോളൂ. എന്താ, നീ എന്നെ തൂക്കിക്കൊന്നുകളയോ?
0: ഇല്ല, എനിക്ക് തൂക്കിക്കൊല്ലാൻ അവകാശം ഉണ്ടോ? പക്ഷെ എനിക്ക് തൂങ്ങാൻ അറിയാം.
1: ആഹാ, എങ്കിൽ അങ്ങ് തൂങ്ങിക്കളവട്ടെ. രാമചന്ദ്രൻ, അതല്ല. എന്താ മോളിവിടെ ബഹളം? മോതിരം, മോതിരം, മോതിരം. ഇതാ കുറെ കൂടെ വില കൂടിയ വൈരമോതിരം. രാമേന്ദ്രൻ, ഞാനിപ്പോ വിളിച്ചത് അടുത്ത ആഴ്ച നമുക്ക് കോട്ടയത്തിന് പോകണം. എന്റെ ജന്മദിനം. രാമേന്ദ്രനും കുടുംബവും പണിക്കരും കുടുംബവും കോട്ടയത്തെത്തി. അടുത്ത ദിവസം അനന്തമ്പിള്ള ചെന്നു. അനന്തമ്പിള്ള ഒറ്റയ്ക്കല്ല, കാറ് നിറയെ പെണ്ണുങ്ങൾ വേട്ടാം. അനന്തമ്പിള്ള കല്യാണം കഴിച്ചിട്ടില്ല. പുള്ളിക്കാരൻ ഒരു കൊച്ചു ഗോപാലകൃഷ്ണൻ അങ്ങനെ കഴിഞ്ഞു കൊടുക്കുകയാണ്.
0: സാർ, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന എറണാകുളം ലേഡീസ് ക്ലബിന്റെ ഭാരവാഹികൾ. ഇവർക്ക് കുറച്ച് പൈസ പിരിച്ചു കൊടുക്കുന്നു പറഞ്ഞു കോട്ടയത്ത് വന്നു. ഞാനൊന്ന് കറങ്ങി, 10-12 രൂപ കിട്ടി വന്നീരാരും. അതെ, മിസ്റ്റർ രാമേന്ദ്രൻ, 250 രൂപ ചെറിയ ഒരു ടിക്കറ്റ് എടുത്തോളൂ, ഫാമിലി ടിക്കറ്റ്. നമുക്ക് കുടുംബ സഹിതം പോകണം അടുത്ത വെള്ളിയാഴ്ച. മിസ്സസ് എവിടെ?
1: വിളിക്കാം.
0: ലളിത
1: ഗർഭപരാലസയായ ലളിത വരുന്നു. മാലാമാരാർ പരിചയപ്പെട്ടോളൂ. ഇതാ മിസ്സസ് രാമേന്ദ്രൻ. പരിചയപ്പെടാൻ മാലാമാരാർ കൈനീട്ടുന്നു. രാം മിസ്സസ് രാമേന്ദ്രന്റെ മുഖം വിളർന്നു. അവൾ കണ്ടു തന്റെ മോതിരം, തന്റെ നഷ്ടപ്പെട്ട വൈരമോതിരം ഇതാ മാലാമാരാരുടെ വിരൽ കിടക്കുന്നു. ലളിത ഭർത്താവിന്റെ മുഖത്ത് നോക്കി. ഭർത്താവ് പുറന്തിരിഞ്ഞ് റേഡിയോ ഓൺ ചെയ്യുന്നു.
0: രാമേന്ദ്രൻ, ഞാൻ പോയിട്ട് വരാം. വെള്ളിയാഴ്ച ഞാൻ കാറുമായിട്ട് വരും. ഒരുമിച്ച് പോകണം. അനന്തമ്പിള്ള കൃത്യമായിട്ടും പറഞ്ഞ പോലെ കാറും കൊണ്ട് വന്നു. പക്ഷേ രാമേന്ദ്രനെ കുടുംബസഹിതം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അകത്ത് വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്. ലളിതയ്ക്ക് മനസ്സിലായി, ഈ മനുഷ്യന്റെ കൂട്ടു നല്ലതല്ല. ഈ മനുഷ്യൻ തന്റെ തന്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് കുഴിച്ചാടിച്ചു.
1: ഭാര്യയെ കഴുത്തിൽ പിടിച്ച് തള്ളും തള്ളി രാമേന്ദ്രൻ പുറത്തിറങ്ങി വന്നു. രാമേന്ദ്രന്റെ ആശാന്റെ വണ്ടി കയറി അനന്തമ്പിള്ള വണ്ടി വിട്ടു. കോട്ടയത്തിന് പോവും. കോട്ടയത്തിന് എറണാകുളത്തിന് പോവാണ്. ഇടേ രാമേന്ദ്ര, നീന്തറ ഒരു നേരം പാമ്പചത്ത കാക്കാന്റെ കുട്ടിക്ക് സന്തോഷമായിട്ടിരിക്കടാ. നിന്റെ ഭാര്യ വരാഞ്ഞ് നന്നായി. നിന്നെ സന്തോഷിപ്പിക്കാൻ എറണാകുളത്ത് ഒരാൾ അണിഞ്ഞൊരുങ്ങി കാത്തിരിപ്പുണ്ട്. മാലാമാരാർ, നീ ഇന്നവർക്ക് എന്ത് കൊടുക്കടാ?
0: എന്റെ ആശാനെ ഇറങ്ങിയതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല.
1: ഛേ, അത് ശരിയല്ല. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. വെറും കൈയോട് വിട്ടത്. ഇതാ 100 രൂപ നോട്ട് കയറിക്കട്ടെ.
0: ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചെന്നാ പോരെ.
1: പോടാ, നിന്റെ ശമ്പളം. നീ ഒരു ശമ്പളക്കാരൻ. എടാ, നിന്റെ 1 മാസത്തെ ശമ്പളം 1 ദിവസത്തെ കുടിക്കൊണ്ടോടാ, ഉണ്ടോടാ. രാമേന്ദ്ര, ഈ 100 രൂപ എനിക്ക് 10 പൈസയ്ക്ക് തുല്യമാണ്. നിനക്ക് കാശ് കാണണോ? ഈ വണ്ടിയുടെ ഡിക്കിലിരിപ്പുണ്ട്. കാശല്ല, കള്ളപ്പൊന്ന്. 75 ബാറുണ്ട്, 75 ബാർ. നീ ബിസിനസ് പഠിക്കണമെങ്കിൽ എന്റെ കൂടെ ചേർന്നു, നീ എന്റെ ശിഷ്യനായിക്കോളൂ. അവർ എറണാകുളത്തെത്തി. അന്ന് രാത്രി സഖാവ് രാജമ്മ ഒരു ഇലക്ഷൻ പ്രചരണ യോഗത്തിൽ സംസാരിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ വളരെ ഇരുട്ടിപ്പോയി. മുറ്റത്തൊരു സ്കൂട്ടർ. അവൾ അകത്ത് കയറി ചെന്നപ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കാത്തിരിക്കുന്നു.
0: ആരാണ്? മനസ്സിലായില്ലല്ലോ, എവിടുന്ന് വരുന്നു?
1: എന്റെ പേര് രവീന്ദ്രൻ. വക്കീലിനെ കാണാൻ വന്നതാ.
0: എന്താ കാര്യം?
1: അഡ്വക്കേറ്റ് ശങ്കരമേനോൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ.
0: അഡ്വക്കേറ്റ് ശങ്കരമേനോൻ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ.
1: പറഞ്ഞിട്ടുണ്ട്. ഇല്ല. ഓ, അപ്പോ എന്നെ കൊണ്ട് തന്നെ പറയിക്കണം. നിർബന്ധമായിരിക്കാം. പറയാം.
2: വിവാഹ ജീവിത സഖിയായി നിന്നെ വിളിക്കുവാൻ ഞാൻ വന്നു.
1: ഓ, അത് ശരി. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു.

0: എനിക്കെല്ലാം അറിയാം. രാജമ്മയെ അനാഘ്രാതയല്ലാതെ അക്കിത്തത്ത് രാമചന്ദ്രൻ ഡൽഹിയിലുണ്ട്. അയാൾ IAS പാസ്സായി. പിന്നെ KRK പിണക്കിയുടെ മരുമകനായതുകൊണ്ട് പെട്ടെന്ന് സെലക്ഷൻ കിട്ടി സബ് കളക്ടറായിട്ട്, അതും കേരളത്തിലേക്ക്, പാലക്കാട് ജില്ലയിലേക്ക്. രാമചന്ദ്രൻ ഇങ്ങോട്ട് വരാൻ വല്ലാത്തൊരു വൈമനസ്യം. എലക്ഷൻ കഴിഞ്ഞു, കേരളത്തിന്റെ കടിഞ്ഞൂൽ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച മന്ത്രിസഭ അധികാരത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രാമചന്ദ്രൻ ഇങ്ങോട്ട് വരാൻ വല്ലാത്ത വൈഷമ്യം. പിന്നെ ഫാദർലാണ് നിർബന്ധം സഹിക്കുവയ്യാതായപ്പോൾ ദിവസം രാവിലെ രാമചന്ദ്രനും ഭാര്യയും കുഞ്ഞും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഒരു സൂപ്പർ മേനോൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൂറ്റൻ്റെ ഒരു കെട്ടിടത്തിൽ കുടിയിരുത്തി. പോകാനത്ത് മേനോൻ പറഞ്ഞു, ഫാദർലൈ ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്, ഇഷ്ടം നേരത്തെ ഇൻഫർമേഷൻ തന്നു, അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഈ വീട്ടിലൊരു ചെറിയ കുറവുണ്ടെന്ന് എനിക്കറിയാം, ഒരു മെയിൻ സെർവന്റിന്റെ കുറവുണ്ട്, ഒരു വേലക്കാരുടെ കുറവ്, നാളെ ഈ സമയത്ത് കൊണ്ടുവന്നിരിക്കും, ഇല്ലെങ്കിൽ സൂപ്പർ മേനോൻ ജീവിച്ചിരിപ്പില്ല എന്ന് കരുതിക്കോളൂ. സൂപ്പർ മേനൻ പോയപ്പോ രാമേന്ദ്രൻ ചോദിച്ചു,
1: ലളിത എന്താ സംസാരിച്ചു, ആ മനുഷ്യനോട് മിണ്ടാഞ്ഞു എന്താ, ഇതൊക്കെയാണെന്നാണ് നിങ്ങളുടെ ഡൽഹി മര്യാദ? ആ മനുഷ്യൻ എന്ത് പാടുപെട്ട് നോക്കേണ്ടി? ശരിയാണ്, ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ചു കരുതുപോയി.
0: എന്താ മറ്റൊരു കാര്യം?
1: ഒന്നുമില്ല, പാലക്കാട്ട് നിന്ന് എറണാകുളത്തേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്?
0: ലളിത എനിക്ക് സ്വൈരം തരില്ല അല്ലേ?
1: ഞാൻ നിങ്ങൾക്കൊരു സ്വൈരക്കേടാണ്.

0: ഞാൻ IAS പാസ് ആയത് പഠിച്ചിട്ടാ, മനസ്സിലായോ? നിന്റെ തന്തയുടെ വൈഭവം കൊണ്ടല്ല, വൈഭവക്കാരൻ. അച്ഛനെ ആക്ഷേപിക്കാനല്ലേ എന്നെ വിളിച്ചോട്ട് വന്ന്, എന്നെ വലിച്ചോട്ട് വന്ന് എന്റെ അച്ഛനെ ആരെ ആക്ഷേപിക്കാനല്ലടി, നിന്നെ ഒന്ന് അനുസരിപ്പിക്കാനാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഓർമ്മ വേണം. നിങ്ങളോ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആക്ഷേപമായിരിക്കും. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എഴുന്ന കുഞ്ഞിനെ എടുത്തങ്ങ് നടന്നു. നിങ്ങളടിയാണെ എളിയും സാരിക്ക് പിടിച്ചു. എടീ, നീ എന്നെ വഴങ്ങി ജപിക്കുന്നതാറുണ്ടോ? എന്റെ ഭാര്യയെ അനുസരിച്ച് ജപിക്കാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഒതുക്കും. പിന്നെ ഒതുക്കും, അങ്ങനെ എറണാകുളത്ത് പോയ ഒതുക്കത്തേ ഉള്ളൂ. മാലാമാലാരത്തൊന്നും ഒതുക്കത്തെ, എന്നെ ഒതുക്കത്തില്ല. അവളെ ഏതാ, അവൾക്കല്ലേ എന്റെ മോതിരം നിങ്ങൾ കൊണ്ടിട്ട് കൊടുത്തത്? ആ വേശിക്കല്ലേ എന്റെ മോതിരം കൊണ്ടിട്ട് കൊടുത്തത്? എഴുതയുടെ മുഖത്തിന് അടിപൊട്ടി. അച്ഛാ അച്ഛാ അച്ഛാ, എഴുത കുഞ്ഞിനെ താഴെ നിറഞ്ഞു അടുത്തിയൊന്നു. തല്ല് തല്ല്, നന്ദി കേട്ട മൃഗമേ, തല്ല്. അയാൾ ഭാര്യയുടെ ഇരു കവളിലും എന്നെ അനുസരിപ്പിക്കാൻ നോക്കുന്നോടി. കുട്ടി വാവിട്ട് കഴിയുന്നു. എഴുത കുഞ്ഞിനെ എടുത്തു. ഒരു കൊടുങ്കാറ്റ് മാറി ഇവൾ പുറത്തേക്ക് പോയി. രാമേന്ദ്രൻ ഇറങ്ങി നോക്കുമ്പോ ഭാര്യ വളരെ ദൂരെയായി കഴിഞ്ഞിരിക്കുന്നു. ചെന്ന് ടാക്സി ഡ്രൈവറോട് സംസാരിക്കുന്നവൾ ടാക്സി കയറി കഴിഞ്ഞു. ആ വണ്ടി നീങ്ങി കഴിഞ്ഞു. ലളിതേ, അവൾ പോയി. പോയിട്ട് വരട്ടെ, അഹങ്കാരി. അവിടെ വിചാരം ഞാൻ പറയുന്നില്ലെന്നാണ്. ഞാൻ ആരുടെ അടിമയല്ല, ഞാൻ ആരുടെ അശേഷം പട്ടിയല്ല. ഞാൻ കേൾക്കപ്പെടിക്കുന്ന സണ്ണില മാത്രമാണ്.
1: അടുത്ത ദിവസം അയാൾ ജോയിൻ ചെയ്യുകയാണ്, അധികാരത്തിലേർക്കാണ്. അത് രാവിലെ ഉണർന്നു.
0: സബ് കളക്ടർ ഉണ്ടോ? ശുപ്പ് മേനോൻ
1: വരുന്നു. ശുപ്പ് മേനോൻ?
0: ആ മേനോ വരണം. മിസ്സിസ് എവിടെ?
1: അവൾ ഉറക്കുവാ, മോളിലുണ്ട്.
0: വിളിക്കുന്ന ചോദിച്ചതേ ഉള്ളൂ, ക്ഷീണം കാണുമല്ലോ. ട്രെയിൻ ജേണി ആണല്ലോ, റിലാക്സ് ചെയ്യട്ടെ. ഇന്നല്ലേ ജോയിൻ ചെയ്യുക? മെയിൽ സെർവന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നിൽക്കുന്നു അമ്മിണി, കല്ലേക്കുളങ്ങര അമ്മിണി. കല്ലേക്കുളങ്ങര അമ്മിണി, കാണാൻ അഴകുള്ള രമ്മിണി, കണ്ണുനയാലെ കവിത കുറിക്കും കലാകാരിയാണ് അമ്മിണി. നായരാ, നമ്മുടെ അടുക്കളയ്ക്ക് ഏറ്റവും വിരോധമല്ല. നായരാ, അമ്മിണി അടുക്കളയ്ക്ക് ചെല്ല്. അവൻ ശുപ്പ് മേനോൻ പോകുന്നു. എന്നാണാവ രണ്ടുപേരും കൂടി ഇനി നമ്മുടെ കുപ്പപ്പാട്ടിലൊക്കെ നിലനിൽക്കുക?
1: മേനെ, സമയമുണ്ടല്ലോ, ഞാൻ വരാം.
0: ശുപ്പ് മേനോൻ പോയി. രാമേന്ദ്രൻ അടുക്കളയിലെത്തി. അമ്മിണി, ഇവിടെ എന്തൊക്കെയാ വേണ്ടത് നോക്ക്. കൊച്ചമ്മ എവിടെ?
1: ആ, അവൾ ഉറക്കമാണ്, മുകളിലുണ്ട്. വിളിക്കണ്ട, എനിക്കൊന്ന് കുളിക്കണം, കുറച്ച് വെള്ളം കോരിയിടും. അമ്മിണി വെള്ളം കോരിയിട്ട് ആ സമയത്ത് രാമേന്ദ്രൻ കുളിമുറിക്കകത്ത് കടന്നു ചെന്നു. അമ്മിണി പുറത്തിയാടി.
0: അമ്മിണി സുഖപ്പെടുന്നുണ്ടോ? നേശപ്പുറത്തിരിപ്പുണ്ട്.
1: അമ്മിണി സോപ്പും കൊണ്ടൊന്ന് വാതക്ക നിൽക്കുന്നു.
0: സോപ്പ്, എന്താ സോപ്പ്? നീ കയറി വാ. നാണമാണോ? ഞകത്ത് കൊണ്ടുവരാൻ. അയ്യോ, കൊച്ചമ്മ അറിഞ്ഞാൽ.
1: കൊച്ചമ്മ ഇവിടെ ഇല്ല. നീ കയറി വാ. വാതില്ലാരോ തട്ടി വിളിക്കുന്നു. ചില സമയത്തൊക്കെ ചില സന്ദർശകര്. രാമേന്ദ്രൻ ചെന്ന് കേറ്റു പറഞ്ഞു. ഇതാ ആശാൻ അനന്തപിള്ള. ഹലോ മിസ്റ്റർ രാമചന്ദ്രൻ, നീ ഇന്നലെ വന്നല്ലേ? എന്താ ഫോൺ ചെയ്യാഞ്ഞത്? നിന്റെ മിസ്സസ് എവിടെ? ആശാനെ, ഞാൻ അവളെ കോട്ടയത്തിന് അയച്ചു. ഗുഡ്. അപ്പൊ സ്വാതന്ത്ര്യം കുടിക്കാമല്ലോ ആയിട്ട്. ഇതാ ഇത് രണ്ട് കുപ്പിയോട് ഇരിക്കട്ടെ, ഞാൻ വരാം. അനന്തപിള്ള പോയി. രാമചന്ദ്രൻ ഗേറ്റടച്ച് കുറ്റിയിട്ടു. അന്ന് രാമേന്ദ്രൻ ജോയിൻ ചെയ്തു, ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. വൈകിട്ട് അനന്തപിള്ള വന്നു, രണ്ടുപേരും കൂടി കുടി തുടങ്ങി. ആശാനെ,
2: ഞാൻ ഈ സാഹചര്യത്തിൽ എന്ത് വേണം? ഞാൻ ആരുടെ അടിമയല്ല ആശാനെ, ഞാൻ ഇവരുടെ ബന്ധം ഒഴിയും, ഈ ലളിതയുടെ ബന്ധം ഞാൻ ഒഴിയും.
1: എടാ രാമേന്ദ്രൻ, അത് ശരിയല്ല. നീ കോട്ടയത്ത് നിന്ന് നിന്റെ ഭാര്യയുടെ കാല് പിടിച്ച് കരയണം. സ്നേഹമുള്ള ഭർത്താവ് അഭിനയിക്കണ. ഏത് ഭാര്യയാണ് വഴങ്ങി വീഴാത്തത്? ആശാനെ, നമുക്ക് ആശാൻ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ആശാൻ, ഈ പെണ്ണിനെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് അവളെ കൂടെ വിളിച്ചോടാ. നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത തറവട്ട് വിടുമ്പോൾ കോട്ടയം.
0: അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ രാമേന്ദ്രന്റെ കാർ ആലുവ ടിവിയുടെ പോറ്റിക്കോയിച്ചൊന്നു നിന്നു.
1: ആശാനും ശിഷ്യന് പറഞ്ഞു. പിന്നാലെ പരിങ്ങി പരിങ്ങി ആ വേലക്കാരി അമ്മിണി നേരം പുലർന്നു വരുന്നു.

0: ഇതാ ഉമ്മറത്ത് നിൽക്കുന്നു രാമേന്ദ്രന്റെ അച്ഛൻ ഗോപാലമേനോൻ. പേരക്കിടാവിനെ മാറോട് ചേർത്ത് പിടിച്ച്.
1: അച്ഛനെപ്പോ വന്നു?
0: ഞാൻ ഇന്നലെ വന്നു. നിനക്ക് എന്നെ മനസ്സിലായോ? എന്നെ കണ്ടിട്ട് നിന്റെ അച്ഛനെ പോലൊക്കെ തോന്നോ? ലളിത ഇന്നലെ അവിടെ വന്നിരുന്നു തിരുവല്ലാമല്ലേ, ഒറ്റയ്ക്ക് ഒരു ടാക്സിയിൽ. ഏതായാലും അവൾക്ക് അവിടെ വരാൻ കുറച്ചിലൊന്നുമില്ലല്ലോ. അവിടെ ഭർത്താവിന്റെ അച്ഛനെ അമ്മയെ കാണാൻ അവൾക്ക് കുറച്ചിലല്ലോ. ഇനി ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് അയക്കാൻ കഴിഞ്ഞില്ല. ആ വൃദ്ധം കണ്ണു തുടയ്ക്കുന്നു.
1: രാമേന്ദ്രൻ, ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം, ഒരു നാല് ബാർ സോപ്പ് കിട്ടാണു.
0: ഞാൻ നമ്മൾ ഇറങ്ങിപ്പോയി. രാമേന്ദ്രൻ കുഞ്ഞിനെ അച്ഛനെ കൊടുത്തിട്ട് അകത്ത് കയറി വാതിലടച്ചു. അയാൾ ഭാര്യയെ വാരിപ്പുണർന്നു. അയാൾ അവളെ അനുനയിപ്പിച്ചു. അവളെ വഴക്കെടുത്തു. ലളിതെ, നമുക്ക് പോവാം, പാലക്കാട് പോവാം. ഒരു ജോലിയും ചെയ്യണ്ട. മെയ്ഡ് സർവന്നെ കിട്ടി, അമ്മിണിയെ. അവളെ കാറിലിരിപ്പുണ്ട്. രാമേന്ദ്രനും കുടുംബവും പാലക്കാട്ടെത്തി. അധിക നാൾ അവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല. ട്രാൻസ്ഫർ, എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം. ഒരു ദിവസം ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ ലളിത വിളിച്ചു പറഞ്ഞു,
1: കേട്ടോ, അമ്മിണിക്ക് നല്ല സുഖമില്ല, ഒരു ഡോക്ടർ വിളിച്ച് കാണിക്കണം.
0: ഇപ്പോഴാണോ പറയുന്നത്? സമയം പോയി, നാളെ ആവട്ടെ.
1: രാമേന്ദ്രൻ പോയി.
0: ലളിത ഫോൺ ചെയ്തു. ഒരു ഡോക്ടർ വരുന്നു, ലേഡി ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്. അവരകത്ത് കയറി പരിശോധിച്ചിറങ്ങി വന്നപ്പോൾ ലളിത ചോദിച്ചു,
1: എന്താ ഡോക്ടർ, ഞങ്ങളുടെ അമ്മിണിക്ക് എന്താണ്?
0: അമ്മിണിക്ക് ഒരു കുഴപ്പമില്ല, എന്തിനാ വെറുതെ ഫോൺ ചെയ്തത്? അവൾക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ അവൾ ഗർഭിണിയാണ്.
1: അയ്യോ ഡോക്ടർ, അവൾക്ക് ഭർത്താവില്ല.
0: ഗർഭം ഉണ്ടാവും, ഭർത്താവ് വേണോ? നിർബന്ധമുണ്ടോ
1: ഡോക്ടർ? ഇതാ ഒരു ചെറിയ പാരിതോഷികം.
0: ഇല്ല, ഞാൻ സ്വീകരിക്കില്ല. ഡോക്ടർ പോയി. രാമചന്ദ്രൻ അന്ന് ഓഫീസിലേക്കല്ല പോയത്, കോട്ടയത്തിന് ചെന്ന് ആശാനെ കണ്ടു. ആശാനെ വിളിച്ചു വന്നു. ലളിത കാത്തിരിക്കുകയാണ്. കയറി ചെന്നപ്പോൾ രാമചന്ദ്രൻ ചോദിച്ചത്,
1: അമ്മിണി എവിടെ? ഡോക്ടർ കാണിക്കണ്ടേ? അയ്യോ എന്തിനാ, അവൾക്കൊരു കുഴപ്പം, അവൾക്ക് സുഖമായി. ആ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അമ്മിണി ഇനി വന്നേ.
0: രാമേന്ദ്രന്റെ വയറ്റ് തീരുന്നു. ഇതായിരിക്കുന്നു നിന്റെ യജമാനൻ, നിന്റെ വയറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ ഭർത്താവ്, എറണാകുളം സബ് കളക്ടർ. അമ്മിണി, നിന്റെ യജമാനൻ നിന്നോട് ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. അമ്മിണി, ഇതാ ഇത് 200 രൂപയുണ്ട് പ്രസവ ചെലവിന്. കുട്ടിയെ നശിപ്പിക്കരുത്, ഏതോ പറഞ്ഞാലും അനുസരിക്കരുത്, കുട്ടിയെ നശിപ്പിക്കരുത്. പ്രസവം കഴിഞ്ഞ് നീ ഇവിടെ വരണം, നിന്നെ ഞാൻ സംരക്ഷിക്കും. നീ എന്റെ അരിഞ്ഞത്തിയാണ്, നിന്നെ ഞാൻ സംരക്ഷിക്കും. പക്ഷേ നീ ഇനിയിപ്പോ താമസിക്കരുത് ഇവിടെ. നീ വീട്ടിലേക്ക് പോയിക്കോളൂ. ലളിത ഫോൺ ചെയ്തു. ഒരു ടാക്സി വന്നു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ തുണിയി പൊതിഞ്ഞെടുത്ത് മാറോട് ചേർത്ത് വിളിച്ചെന്ന് വണ്ടി കയറി.
1: ലളിത എവിടെ പോകുന്നു? എവിടാ യാത്ര?
0: ലളിത തിരിഞ്ഞു നോക്കി.
1: അറിയണോ, ഞാൻ എന്നേക്കുമായി എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്നു. മകളെ കാണാൻ നമുക്ക് കോട്ടയത്തിന് വരാം, എന്നെ കാണാൻ വേണ്ടി വരരുത്, ഒരിക്കലും വരരുത്.
0: ആ കാർ നീങ്ങി. ശിഷ്യൻ ആശാന്റെ മുഖത്ത് നോക്കി. ആശാൻ ശിഷ്യന്റെ കാതിൽ എന്തോ മന്ത്രിക്കുന്നു. ശിഷ്യൻ ശിഷ്യന്റെ കാർ ഇറക്കി.
1: അമ്മിണി, നിന്നെ വീട്ടിൽ കൊണ്ടുവിടാ. ഞാൻ വന്ന് കാറിൽ കയറി, വന്ന് കാറിൽ കയറാൻ.
0: പരുങ്ങി പരുങ്ങി അമ്മിണി കാർ കയറി, ആശാൻ പിന്നാലെ. ആ കാർ കല്ലേക്കുളങ്ങരിക്കല്ല പോയത്, ഏതോ അജ്ഞാതമായ സ്ഥലത്തേക്ക്. ഒരാഴ്ച കഴിഞ്ഞ് എറണാകുളം ഷമ്മുഖം റോഡിലെ അരികിലുള്ള ആ പഞ്ചനക്ഷത്ര ഹോട്ടൽ 4-ാം നിലയിൽ ഒരു മുറി ചേർത്ത് ആശാനും ശിഷ്യനും കുടി. ശിഷ്യ, നിനക്കെന്തറാ ദുഃഖം? നിന്റെ ദുഃഖം എനിക്കറിയാം. നീ ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർക്ക് ഇവിടെ സ്വീകരണം. പിന്നെ അവമാര് വിളിച്ചു പറഞ്ഞ നീ കേട്ട് കാണുമല്ലോ, അഡ്വക്കേറ്റ് രാജമ്മ പ്രകടനം നയിക്കുന്ന, നിന്റെ പാറ്റ പഴയ ആള് പ്രകടനം നയിക്കുന്നതാണ്, അതല്ലടാ ദുഃഖം.
1: ആശാനെ, എനിക്കിതൊന്നും പ്രശ്നമല്ല. എന്റെ ആശാ സത്യം പറയണം. ആരോ പരിക്കട്ടെ, ആരോ നയിക്കട്ടെ, എന്റെ ആശാ സത്യം പറയണം. ആശാനെ, എന്റെ അമ്മിണിയെ ആശാൻ എവിടെ കൊണ്ടുവിളിച്ചു? ആശാനെ,
0: അരയാടാ, അവളെ ഞാൻ എങ്ങും കൊണ്ടുവിളിച്ചില്ല. നഴ്സിംഗ് ഹോമിൽ പ്രവേശിപ്പിച്ചോളെ, നന്നാക്കി എടുക്കാൻ വേണ്ട പരിശ്രമത്തിൽ അവൾ ആള് കാഞ്ഞു പോയി. അരയാടാ, അവിടെ ചിതാഭസ്മം പോലും ലോകത്തൊരുത്തം കാണില്ല.
1: മാലാമാരാർ രംഭ എന്നെ ശിഷ്യനെ സന്തോഷിപ്പിക്കൂ.
0: മാലയും രംഭയും അറിയുന്ന ശിഷ്യന് ശിഷ്യനെ വാരിപ്പുണരും. നേരത്ത് വാതിൽ ആരോ തട്ടി വിളിക്കുന്നു.
1: ആ വാതിൽ തുറക്കാൻ ആരും പോകുന്നില്ല. ആ വാതിൽ പൊളിച്ചു വീഴുന്നു.
0: എറണാകുളം ഡി എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ്. ഹലോ, കോട്ടയം ഡി എസ് പി മിസ്റ്റർ ആനന്ദം പിള്ള, എറണാകുളം സബ് കളക്ടർ മിസ്റ്റർ രാമചന്ദ്രൻ. ബോത്ത് ഓഫ് യു ആർ അണ്ടർ അറസ്റ്റ്. കൊലപാതകം, കള്ളക്കടപ്പ്, വ്യഭിചാരം. വിലങ്ങടിഞ്ഞ ആശാന ശിഷ്യന് മുമ്പേ രണ്ടാം സരസുകൾ പിമ്പേ വന്ന് പോലീസ് ജീപ്പിൽ കയറാൻ ഭാവിക്കുമ്പോൾ പ്രകടനം വരുന്നു, കൂറ്റൻ പ്രകടനം. മുൻപന്തിയിൽ തുറന്ന ജീപ്പിൽ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, തൊട്ടടുത്ത് അഡ്വക്കേറ്റ് രാജമ്മ, രാജമ്മയുടെയും രാമചന്ദ്രന്റെയും കണ്ണുകളും അടഞ്ഞു. ആ പ്രകടനം മുമ്പോട്ട് നീങ്ങുന്നു. പ്രകടനത്തിൽ വന്നൊരു പയ്യൻ, ഒരു കൊടിയും ചുമലി വെച്ച് കൊടുങ്കാറ്റ് മാതിരി പാഞ്ഞു വരുന്ന ഒരു പയ്യൻ ഓടി വന്നു.
1: സഖാവേ, രാമേന്ദ്ര സഖാവേ, എന്നെ ഓർമ്മയുണ്ടോ? ചന്തകുട്ടി, ചന്തകുട്ടി, കൊടി കണ്ടോ? കൂറ്റൻ കൊടി. സഖാവേ, ആ ടാർച്ച് ലൈറ്റ് അങ്ങ് കിട്ടിയില്ലല്ലോ ഇതുവരെ. സഖാവിന്റെ കയ്യിലെന്താ കിടക്കുന്നത്? വീരശൃംഖലയോ? ഇത് കിട്ടണ്ട എവിടെ പോവാ? ഓ, ദേവലോകത്തേക്കായിരിക്കും, ദേവലോകത്തേക്കായിരിക്കും. പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പോഴും ഭൂലോകത്ത് തന്നെ. പോട്ടെ,
2: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ.
7: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം തകതിമേ തരകടതിം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.